നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 27, 2026 ജൂൺ 10, ബുധൻ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോകനേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണനിർവഹണത്തിനും ഇന്ത്യയ്ക്കു വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോകനേതാക്കൾ പ്രകീർത്തിച്ചു. വയനാട് ബത്തേരി കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷെഗല്ല സ്ഥിരീകരിച്ചു. 38 കുട്ടികളാണ് ചികിത്സയിൽ കഴിയുന്നത്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് നേതൃത്വം നൽകിയത്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവുമായി കോഴിക്കോട് രണ്ടുപേർ പിടിയിൽ. പരപ്പിൽ തങ്ങൾ റോഡ് സ്വദേശി മജീദ്, വെസ്റ്റ് ഹിൽ സ്വദേശി പ്രദീപ് എന്നിവരാണ് കസബ പോലീസിന്റെ പിടിയിലായത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.

എത്ര വളവുകളും തിരിവുകളും ഉള്ളതും എത്ര ഇടുങ്ങിയതുമാണെങ്കിലും നിങ്ങൾക്ക് ആ വഴിയിലൂടെ സ്നേഹത്തോടെയും ആദരവോടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായും ആ മാർഗത്തിൽ തന്നെ തുടരുക. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, സ്നേഹം നിറഞ്ഞ മാർഗത്തിലൂടെ തന്നെയാണ് നമ്മുടെ റെയിൻബോയും നമ്മളും ഇന്നും സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബെഡ് കോഫിയിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്നേഹിതൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്. ഗുരുവിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു രാജകുമാരൻ. ഗുരു, ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, എന്നെ അങ്ങ് ശിഷ്യനായി സ്വീകരിക്കണം. ഗുരു പറഞ്ഞു, രാജഭരണത്തിന് വേണ്ട അറിവുകളെല്ലാം പകർന്നു തരാം, അതിലൂടെ നല്ലൊരു രാജാവാകാൻ സാധിക്കുമല്ലോ എന്ന്. പക്ഷെ കുമാരനത് പോരാ, ഗുരുവിൻ്റെ ശിഷ്യപദവിയാണ് വേണ്ടത്, രാജഭരണമല്ല. അപ്പോൾ ഗുരു ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു, എങ്ങനെയാണ് ഒരു വ്യക്തി തൻ്റെ മാർഗം ഏതാണ് എന്ന് നിശ്ചയിക്കുന്നത്? ഇതായിരുന്നു ചോദ്യം. സംശയം എന്താ? ത്യാഗത്തിലൂടെ.

0: ഏതു വഴിയാണോ ത്യാഗം ആവശ്യപ്പെടുന്നത് അതാണ് സത്യമായ മാർഗം. രാജകുമാരൻ്റെ മറുപടി. ഗുരു ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. കൈകൾ വശങ്ങളിലേക്ക് ഇങ്ങനെ അലക്ഷ്യമായി വീശിക്കൊണ്ടാണ് നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈ ആ വശത്തെ പീഠത്തിലിരിക്കുന്ന വിലയേറിയ പൂപാത്രത്തിൽ തട്ടി. അത് മറിഞ്ഞ് നിലത്തേക്ക് വീഴാൻ പോയി. ആ നിമിഷം തന്നെ രാജകുമാരൻ ചാടി വീണു അത് താഴെ വീഴാതെ പിടിക്കാൻ. കുമാരനത് പിടിച്ചു, പാത്രം പൊട്ടിയില്ല. പക്ഷേ കുമാരൻ നിലത്ത് വീണ് കയ്യിന് നല്ല പരിക്കുപറ്റി. ആളെ വേഗം ഗുരു പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വില കൂടിയ ഈ പാത്രം പൊട്ടിത്തകരുന്നത് കാണുന്നതാണോ അതോ അത് നിലത്ത് വീഴാതെ ചാടി പിടിച്ച് കൈക്ക് പരിക്ക് പറ്റുന്നതാണോ കൂടുതൽ വലിയ ത്യാഗം? തനിക്കറിയില്ല എന്ന് രാജകുമാരൻ. ഈ ചെറിയ കാര്യത്തിൽ പോലും അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ത്യാഗത്തിൻ്റെ തീവ്രത നിശ്ചയിക്കാൻ കഴിയുക കുമാര? യഥാർത്ഥ മാർഗം നിശ്ചയിക്കപ്പെടുന്നത് അത് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടോ, ആ വഴിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനനുസരിച്ചാണ്. അല്ലാതെ അതിനുവേണ്ടി ബുദ്ധിമുട്ടി സഹിച്ചുകൊണ്ടല്ല. യെസ്, ഇഷ്ടമുള്ള എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടി ത്യജിക്കുന്നതല്ല, സ്നേഹത്തോടെ ഏറെ ഇഷ്ടത്തോടെ ഇറങ്ങി സഞ്ചരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വഴി. അത് എത്ര ഇടുങ്ങിയതും വളവുകളും തിരിവുകളും ഉള്ളതാണെങ്കിലും. ഇവിടെ പക്ഷെ നമുക്ക് നേരെ പോകാം പാട്ട് ബ്രേക്കിലേക്ക്. ദിസ് ഇസ് ബെഡ് കോഫി.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in

descriptions of inner spiritual processes are much more liable to misunderstanding than descriptions of events in the physical world. Such misunderstandings arise easily because the life of the soul is in constant movement, and because we fail to bear in mind that the life of the soul is very different from the life in the physical world. അന്തസ്ഥിതമായ ആത്മീയമായ പ്രക്രിയകളുടെ വിവരണം ഭൗതിക ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുടെ വിവരണങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തെറ്റിദ്ധാരണാജനകമാകാൻ സാധ്യതയുണ്ട്. ഈ തെറ്റിദ്ധാരണകൾ വളരെ എളുപ്പത്തിൽ സംഭവിക്കുകയും ചെയ്യും, കാരണം ആത്മാവിൻ്റെ ജീവനം എപ്പോഴും ചലനാത്മകമാണ് എന്നതും അത് ഭൗതിക ലോകത്തിലെ ജീവിതത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ് എന്ന സത്യം നാം ശരിക്കും ഉൾക്കൊള്ളുന്നില്ല എന്നതുമാണ്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു ദാർശനികൻ പറഞ്ഞാണെന്ന്, അല്ലേ? യെസ്, ഫിലോസഫറായിരുന്ന ഓസ്ട്രിയൻ ന്യൂ ഏജ് ഗുരു ആയിരുന്ന റുഡോൾഫ് ജോസഫ് ലോറൻസ് സ്റ്റൈനർ അദ്ദേഹമാണിത് പറഞ്ഞത്. 19th century അവസാന കാലങ്ങളിൽ ഒരു സാഹിത്യ നിരൂപകനായി പേരെടുത്തിരുന്നു സ്റ്റൈനർ. ദ ഫിലോസഫി ഓഫ് ഫ്രീഡം എന്ന പുസ്തകവും പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് ദാർശനികനായും ആത്മീയ ഗുരുവായും പ്രശസ്തനായത്. ഓക്കെ, സ്റ്റൈനർ ഇനിയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാനും പുസ്തകങ്ങളുടെ പേര് പറയാം. Mysticism at the Dawn of Modern Age, How to Know Higher Worlds, The Education of the Child, Truth and Knowledge, Theory of Knowledge Implicit in Goethe's World Conception, 4 Mystery Dramas, Rudolf Steiner, An Autobiography. Yes, ആത്മകഥയെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ FM 107.5, ആൻഡ് ഇറ്റ്സ് ബെഡ് കോഫി ടൈം ടിൽ 7 o'clock.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: If you don't try to create the future you want, you must endure the future you get. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഭാവി ജീവിതം രൂപപ്പെടുത്തുവാൻ നമ്മൾ തന്നെ ശ്രമിച്ചില്ലെങ്കിൽ കിട്ടുന്ന ഭാവി എന്തോ അതിനോട് പൊരുത്തപ്പെടേണ്ടി വരും. യെസ്, സുന്ദരമായ സ്വപ്നങ്ങളും അവ നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങളും ഉള്ളവരുടെ ഭാവിക്ക് വർണ്ണവും തിളക്കവും ഒക്കെ ഉണ്ടാവൂ. ആ ഭാവിയെ നമ്മൾ മനസ്സിൽ കാണണം, എങ്കിൽ മാത്രമേ അതിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളും നടക്കൂ. ഓൾ റൈറ്റ്, കാറ്റ്രീന ചുഴലിക്കാറ്റ് ന്യൂ ഓർലിയൻസിലെ ജീവിതം താറുമാറാക്കിയ സമയത്തെ ഒരു സംഭവം പറയാമോ കേട്ടോ. എഴുതിയത് മൈക്ക് മെറീനോ ജൂനിയർ. ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അറിവുകൾ വർദ്ധിപ്പിക്കാൻ തൻ്റെ വായനക്കാരെ പലതരത്തിലും ഉദ്ബോധിപ്പിക്കുന്ന എഴുത്തുകാരൻ. കേട്ടോളൂ ഇത് ബെഡ് കോഫിയുടെ തേർഡ് സെഗ്മെന്റ്. ചുഴലിക്കാറ്റ് അതിൻ്റെ നർത്തനം കഴിഞ്ഞു പോയതിന് ശേഷമുള്ള ഒരു പ്രഭാതം. മിസിസിപ്പി നദിക്ക് കുറുകെയുള്ള പാലത്തിനു മുകളിൽ ഒരു വില കൂടിയ ആഡംബര കാർ വന്ന് നിന്നു. അതിനകത്തു നിന്നും എക്സ്പെൻസീവായ കോട്ടും ഷർട്ടും പാൻസും ധരിച്ച ഒരാൾ പുറത്തിറങ്ങി. അയാൾ പാലത്തിൻ്റെ കൈവരിയിലൂടെ മറുവശത്തേക്ക് ഇറങ്ങി റോഡ് നിരപ്പിൽ നിന്നും താഴെയായി നദിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ചെറിയ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങി. സംഗതി ഏകദേശം ക്ലിയറാണ്. പുള്ളിക്കാരൻ താഴേക്ക് നദിയിലേക്ക് ചാടാൻ തയ്യാറെടുക്കുകയാണ്. സംഭവം മനസ്സിലാക്കി അതിലൂടെ വന്ന വണ്ടികളെല്ലാം നിർത്തി. മിനിറ്റുകൾക്കുള്ളിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് രൂപപ്പെട്ടു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് പോലീസും ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളും മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടേഴ്സും ഒക്കെ എത്തി. അവർ ഓരോരുത്തരായി ഈ ചങ്ങാതിയോട് വിളിച്ചു പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നദിയിലേക്ക് ചാടരുതെന്ന്. ചാടിയാൽ മരിച്ചു പോകാനുള്ള സാധ്യത കുറവാണ്, പകരം എല്ലുകളെല്ലാം ഒടിഞ്ഞ് ശരീരം തളർന്ന് കിടപ്പിലായേക്കാം എന്നും മുന്നറിയിപ്പും കൊടുത്തു. ഇയാളാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നതേയില്ല, പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുക, ചാടുന്നതുമില്ല. ഇവർ ഓരോരുത്തരായി അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കലാപരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ നിരനിരയായി കിടന്നിരുന്ന വണ്ടികളുടെ 500 മീറ്ററോളം പിറകിൽ കിടന്നിരുന്ന ട്രക്കിൽ നിന്നും അതിൻ്റെ ഡ്രൈവർ ഇറങ്ങി സംഭവസ്ഥലത്തേക്ക് നടന്നു വന്നു. പുല്ല് വെട്ടി ഒതുക്കുന്ന യന്ത്രവും അനുബന്ധ സാമഗ്രികളുമൊക്കെയാണ് ട്രക്കിനകത്ത്. കക്ഷി ഒരു ഗാർഡനറായിരുന്നു. പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചു കൊടുക്കൽ, അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നയാൾ. മൂപ്പര് ആളുകളെ വകഞ്ഞു മാറ്റി

പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ച് താഴെ ചാടാൻ നിൽക്കുന്ന ചങ്ങാതിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ, എൻ്റെ ജോലികൾ തുടങ്ങാനുള്ള സമയം ഓൾറെഡി വൈകി. നിങ്ങൾ ഒന്നുകിൽ താഴേക്ക് ചാട്, അല്ലെങ്കിൽ തിരിച്ചങ്ങ് കയറി വാ. ചാടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ തീരുമാനിച്ചാൽ നാളെ ഇതിലും നല്ലൊരു ദിവസമായിരിക്കും നിങ്ങൾക്ക്. കാര്യങ്ങൾ നേരെയാകാൻ തുടങ്ങുന്ന, സമാധാനം ചിറക് വീശി വരുന്ന ദിവസം. ടുമോറോ ഇസ് ഗോയിങ് ടു ബി ബെറ്റർ ഡെഫിനറ്റ്ലി. ഇദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇങ്ങനെ പറഞ്ഞത്. ആ വാചകങ്ങൾ ഒരു മന്ത്രവിദ്യ പോലെ ഫലിച്ചു. മിസിസിപ്പി നദിയിലേക്ക് ചാടാൻ നിന്നിരുന്ന ചങ്ങാതി ഒന്ന് ആലോചിച്ച ശേഷം തിരിച്ച് പാലത്തിലേക്ക് കയറി. പോലീസ് വേഗം അയാളെ വണ്ടിയിലേക്ക് കയറ്റി. നമ്മുടെ ഗാർഡനർ ആണെങ്കിൽ തൻ്റെ ട്രക്കിനടുത്തേക്ക് നടന്നു. പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ആ ഗാർഡനറെ കുറിച്ചും അയാൾ പറഞ്ഞതിനെ കുറിച്ചുമാണ് അത്ര സംസാരിച്ചത്. അല്ലാതെ മരിക്കാൻ തുനിഞ്ഞ ആളെ പറ്റിയല്ല. ഇതെല്ലാം പിന്നീട് പോലീസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് കേട്ടോ. മറ്റൊന്നുകൂടി അവർ പറഞ്ഞു, മരിക്കാൻ ഒരുങ്ങിയ ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഹോസ്പിറ്റലിൽ എത്തുന്നതുവരെയും വണ്ടിയിലിരുന്ന് ടുമോറോ ഇസ് ഗോയിങ് ടു ബി ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അത്രേ. നാളെ ഇതിലും മെച്ചപ്പെട്ട ദിവസമായിരിക്കും എന്ന് ആ ഗാർഡനർ പറഞ്ഞു കൊടുത്തില്ലേ, അതന്നെ. യെസ് ബഡീസ്, ആ ഒരു വാചകമാണ് അയാളെ തിരികെ ജീവിതത്തിലേക്ക് കയറ്റിയത്. അതെ, ഭാവിയെ നമ്മൾ ക്രിയാത്മകമായി കാണാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. അല്ലാതെ വരുന്നതിനെ മാത്രം സ്വീകരിക്കാമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഉള്ളതിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ വിഷമിച്ചോ ഇരുന്നിട്ട് കാര്യമില്ല. നാളെ ഒരു നല്ല ദിവസമായിരിക്കും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. അതല്ലേ വേണ്ടത്? അതാണ് വേണ്ടത്.

107.5 FM റെയിൻബോ. എഴുത്തുകാരനായ സ്റ്റീഫൻ കിങ്ങിന്റെ ഈ ക്വോട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ: ടാലന്റ് ഇസ് ചീപ്പർ ദാൻ ടേബിൾ സോൾട്ട്. വാട്ട് സെപ്പറേറ്റ്സ് ദി ടാലന്റഡ് ഇൻഡിവിജ്വൽ ഫ്രം ദി സക്സസ്ഫുൾ വൺ ഇസ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. കഴിവുകൾ ഉണ്ടാവുന്നതിലല്ല കാര്യം. എത്ര കഴിവുണ്ടെങ്കിലും കഠിന പ്രയത്നം നടത്തിയില്ലെങ്കിൽ വിജയമുണ്ടാകും എന്ന് വിചാരിച്ചിരിക്കരുത് എന്ന് സാരം. ഓൾറൈറ്റ്, നമുക്ക് എഡ്ഡിയുടെയും ബെന്നിൻ്റെയും കഥ കേൾക്കാം. ആൻഡ് ദിസ് ഇസ് ബെഡ് കോഫീസ് ലാസ്റ്റ് സെഗ്മെൻറ്റ്. തിങ്കളാഴ്ച ദിവസം രാവിലെ തന്നെ ടീച്ചറുടെ അനൗൺസ്മെൻറ്റ് ക്ലാസ്സിൽ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 കിലോമീറ്റർ ഓട്ടമത്സരം ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരും പങ്കെടുക്കണമെന്നും പറഞ്ഞു. ബെൻ അപ്പോൾ തൻ്റെ സഹപാഠികളെയെല്ലാം മൊത്തം ഒന്ന് നോക്കി. ഇവരെല്ലാവർക്കും തൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാനാവില്ല ഓട്ടത്തിൽ. എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടാകുന്നെങ്കിൽ അത് എഡ്ഡിയുടെ അടുത്ത് നിന്നേ ഉള്ളൂ. മത്സരങ്ങളിൽ 2ാം സ്ഥാനത്തെത്താറുണ്ടെങ്കിലും അവൻ ഇതുവരെ തന്നെ തോൽപ്പിച്ചിട്ടില്ല. ശരിക്കും ബെൻ വളരെ ടാലൻറ്റഡായ അത്ലീറ്റ് തന്നെയായിരുന്നു. കഴിഞ്ഞ 4 വർഷമായി ഒരാൾ പോലും അവനെ റേസിൽ തോൽപ്പിച്ചിട്ടില്ല. റൈറ്റ്, വീട്ടിൽ ചെന്ന് ബെൻ പേരൻസിനോട് പറഞ്ഞു റേസിൻ്റെ കാര്യം. അച്ഛൻ പറഞ്ഞു നല്ലോണം പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഇത് ദൂരം കൂടുതലല്ലേ, സാധാരണ ഓടുന്നതിലും ദൂരം കൂടുതലാണല്ലോ, 2 കിലോമീറ്റർ ഉണ്ടല്ലോ, സ്റ്റാമിനയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന്. വെള്ളിയാഴ്ചയല്ലേ, അതിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന ഈസി ആറ്റിറ്റ്യൂഡായിരുന്നു പക്ഷേ ബെന്നിന്. എഡ്ഡിയും വീട്ടിലെത്തിയിട്ട് അച്ഛനോടും അമ്മയോടും മത്സരത്തെപ്പറ്റി പറഞ്ഞു. ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചു. എഡ്ഡിക്ക് സംശയമായിരുന്നു. ഓടുന്നതിൻ്റെ നൈസർഗികമായ കഴിവുകൾ തന്നെക്കാൾ നന്നായുള്ള ബെന്നിനെ തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണെന്ന് തന്നെ അവൻ വിശ്വസിച്ചു. എഡി, ബെൻ നല്ല കഴിവുള്ള കുട്ടിയായിരിക്കാം, പക്ഷേ നീ അവനേക്കാൾ കൂടുതൽ പരിശ്രമിക്കാൻ, കഠിനമായി ട്രെയിൻ ചെയ്യാൻ തയ്യാറാണോ? ഇതായിരുന്നു അപ്പോൾ എഡിയോട് അച്ഛൻ ചോദിച്ചത്. ആ ചോദ്യം മുഴുമിപ്പിക്കുന്നതിന് മുൻപേ എഡി റണ്ണിംഗ് ഷൂസ് എടുത്ത് പുറത്തേക്ക് ഓടി. പിറ്റേ ദിവസം ചൊവ്വാഴ്ച. ഈ സംഭവം ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞത് തിങ്കളാഴ്ചയായിരുന്നല്ലോ. പിറ്റേന്ന് സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്തു. ഇനി ബുധനുണ്ട്, വ്യാഴമുണ്ട്, അത്രയ്ക്കൊക്കെ പ്രാക്ടീസ് മതി എന്നങ്ങ് നിശ്ചയിച്ചു ബെൻ. എഡി പക്ഷേ മഴയൊന്നും വകവച്ചില്ല, ഉത്സാഹത്തോടെ ട്രെയിൻ ചെയ്തു. നെക്സ്റ്റ് ഡേ ബുധനാഴ്ച. അന്ന് വൈകിട്ട് ചെറിയ മഴക്കാറുമുണ്ട്, അതേസമയം നല്ല ചൂടുമുണ്ട്. ഓ, നാളെ ഒരു ദിവസം ഒന്ന് ഓടി നോക്കിയാൽ മതി, ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന വിചാരത്തിൽ ബെൻ പ്രാക്ടീസ് വീണ്ടും മുടക്കി. എഡി പക്ഷേ ഈ ചൂടിനെയും വകവച്ചില്ല, നല്ല ഭംഗിയായി പ്രാക്ടീസ് ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരമായപ്പോൾ ബെൻ ചിന്തിച്ചു, നാളെ റേസാണ്, ഇന്ന് ട്രെയിനിങ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചാൽ പിന്നെ അത് ഓട്ടത്തിനെ ബാധിക്കും, എന്തായാലും ജയിക്കും, പിന്നെ എന്തിനാ വെറുതെ. എഡിക്ക് ഈ വക യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല, പയ്യൻസ് ഭംഗിയായി പ്രാക്ടീസ് ചെയ്തു. പിറ്റേന്ന് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മത്സരം തുടങ്ങുന്നു. ആദ്യത്തെ 200 മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ബെൻ എല്ലാവരെക്കാളും മുന്നിലായി. എഡി തൊട്ടുപുറകെയുണ്ട്. മത്സരത്തിൻ്റെ പകുതി ദൂരം, അതായത് 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ബെൻ സ്പീഡ് കൂട്ടി. തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ എഡിയും ഉണ്ട്. ഫിനിഷിംഗ് ലൈൻ എത്താൻ 500 മീറ്റർ ബാക്കിയുള്ളപ്പോഴേക്കും ബെൻ വല്ലാതെ ക്ഷീണിച്ചു. ഇത്രയും ദൂരെ കൂടുതലുള്ള ഓട്ടമത്സരം അങ്ങനെ നടത്താറില്ല സ്കൂളിലെ. ഓക്കെ, 4 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് 2 കിലോമീറ്റർ എങ്ങനെ ഓടണം എന്ന് കൃത്യം

0: കൃത്യമായി പ്ലാൻ ചെയ്ത എഡിയാകട്ടെ കൂടുതൽ ഊർജത്തോടെ മുന്നേറി. 100 മീറ്റർ മാത്രം ഫിനിഷിംഗ് ലൈനിലേക്ക് എന്നായപ്പോൾ അവൻ സ്പീഡ് ഒന്നുകൂടി കൂട്ടി സ്പ്രിന്റ് ചെയ്ത് ഈസിയായി ഒന്നാമതെത്തി. പിന്നെ കിതപ്പൊക്കെ മാറി ശ്വാസഗതി നോർമലായപ്പോൾ ബെൻ ചോദിച്ചു, എഡി നീ എങ്ങനെ ജയിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എപ്പോഴും നിന്നേക്കാൾ വേഗത്തിൽ ഓടിയിരുന്നല്ലേ. യെസ് ബെൻ, പക്ഷേ ഇത്തവണ ഞാൻ കഠിനമായി പരിശ്രമിച്ചു, പ്രാക്ടീസ് ചെയ്തു, അത് തന്നെ കാരണം, എഡി പറഞ്ഞു. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും കാണും എന്തെങ്കിലുമൊക്കെ ടാലൻസ്, എന്തെങ്കിലുമൊക്കെ കഴിവുകൾ. ജന്മസിദ്ധമായ ആ കഴിവ് അല്ലെങ്കിൽ കഴിവുകൾ വെറുതെ ഉപയോഗിച്ച് ഉയരങ്ങളിൽ എത്താം എന്ന് കരുതിയാൽ അവിടെ നമുക്ക് തെറ്റും. നമ്മുടേതിന് സമമായ കഴിവുകളുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഒന്ന് ഊഹിച്ചു നോക്കൂ. അവരിൽ പലരും ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഹാർഡ് വർക്ക് തന്നെയാണ്. ഉള്ള കഴിവുകളെ തേച്ചു മിനുക്കി ജ്വലിപ്പിച്ചെടുക്കാൻ അവർ നടത്തിയ ഉറച്ച പരിശ്രമങ്ങൾ. അങ്ങനെയൊന്നും ചെയ്യാതെ ഞാനൊന്നും ആയില്ല, ഞാൻ എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ബട്ട് കാര്യമുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് നിർത്താൻ ടൈമായി എന്നത്. സന്തോഷം നിറഞ്ഞ സ്നേഹസമൃദ്ധമായ ഒരു ദിവസം വളരെ സ്നേഹത്തോടെ തന്നെ ആശംസിക്കുകയാണ് ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്. കൂടുതൽ പറയാനായിട്ട് നാളെ രാവിലെ എത്താം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.
1: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. Stay tuned.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റും 12 സെക്കൻഡും ആയിട്ടുണ്ട്. ഇന്നത്തെ ബെഡ് കോഫിയുടെ ഫസ്റ്റ് സെഗ്മെന്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇഷ്ടപ്പെട്ടതിനെ

കഷ്ടപ്പെട്ട് ത്യജിച്ചുകൊണ്ടല്ല ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തേണ്ടത് എന്ന്. ഇഷ്ടമുള്ള വഴി എത്ര ഇടുങ്ങിയതാണെങ്കിലും അതിലൂടെ സഞ്ചരിക്കാൻ നമുക്കൊരിഷ്ടമൊക്കെ തോന്നും അല്ലേ? അങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തേണ്ടത് എന്നാണ് വെറ്റ് കോഫിയുടെ ഫസ്റ്റ് സെഗ്മെന്റ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്, അത്രയൊന്നും കഷ്ടപ്പെടാതെ സന്തോഷം കണ്ടെത്താനുള്ള ഒരു വഴി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് തന്നെ നമ്മുടെ റെയിൻബോ. അപ്പോൾ ഇന്ന് ഈ ഇഷ്ടമുള്ള ഇടം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതാ വരുന്നു കേട്ടോ. പതിവ് പോലെ ഈ അറിയിപ്പുകൾക്ക് ശേഷം സ്വാഗതം. കൊച്ചിയാണ്. 7:25 മലയാളം വാർത്തകളുണ്ട് തിരുവനന്തപുരം റിലെ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലെ, 8:30 സവാരി ടൈമാണ്. അറിയാലോ, യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ ഉടനെ വിളിക്കാനുള്ള സമയമാണ്. ഇനി 10 വാട്സപ്പാണ്. വാട്സപ്പിലൂടെ നമ്മളുടെ ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസും ഒക്കെ ആവശ്യപ്പെടാനുള്ള സമയമാണ്. 11 സെലലോയിഡാണ്. 12 യുവർ ചോയ്സ്. 12:50 തിരുവനന്തപുരം റിലെ മലയാളം വാർത്തകൾ. 2 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലെ. 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്. 2:30 സ്പോൺസേർഡ് പ്രോഗ്രാം ഉമംഗ്. 3 വിവിധ് ഭാരതി റിലേ. വൈകിട്ട് 5 തിരികെയെത്തുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായി. 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാത്രി 8 ബാക്ക് ടു ബാക്ക് സോങ്സ് ഉണ്ട്. 9 എ ശ്യാം മസ്താനി. 10 അരികെ. 11 ന്യൂസ് ഇൻ ഹിന്ദി. 11:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്. ഇന്നത്തെ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: സ്വാഗതം. സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി. പ്രിയരെ, ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ ആരംഭിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റും 28 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ നമ്മുടെ ഗാനങ്ങൾ നമുക്കായി തെരഞ്ഞെടുത്ത് അയച്ചു തന്നത് മുകുന്ദൻ ജി കൈമൾ പാണാവളിയിൽ നിന്നുമാണ്. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ സ്വാഗതം കൊച്ചി ആരംഭിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ വിദ്യ. മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം, മധുമാസം പുണരാത്ത വൃന്ദാവനം പോലെയാണെന്നുള്ള കവി സങ്കല്പം എത്ര കാൽപ്പനികമാണല്ലേ. ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ ആർ കെ ശേഖറാണ് ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത്. ജയചന്ദ്രനും പി സുശീലയും മത്സരിച്ചു പാടി അനശ്വരമാക്കി തീർത്ത ഒരു ഗാനം. 1972 പുറത്തിറങ്ങിയ മിസ് മേരി എന്ന ചിത്രത്തിലെ ആ മണിവർണ്ണനിത ആദ്യ ഗാനമായി എത്തുന്നു.

1978 പുറത്തിറങ്ങിയ ചിത്രമാണ് അസ്തമയം. സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് യേശുദാസും ജാനകിയും ചേർന്ന് ആലപിച്ച ഒരു ഗാനം.

പി സുശീല മനോഹരമായി പാടിവച്ചിരിക്കുന്ന ശ്രോതാക്കളിൽ സമ്മിശ്ര വികാരങ്ങൾ ഉളവാക്കുന്നൊരു ഗാനം. സന്തോഷമാണോ അതോ ഈ വരികൾക്കിടയിൽ ഒളിപ്പിച്ച് ചെറിയ ചെറിയ നൊമ്പരങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഗാനമാണ് ഇനി വരാൻ പോകുന്നത്. വരികളിൽ സന്തോഷം വന്നു നിറയുമ്പോഴും എവിടെയോ ഒരു നോവ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പോലെയാണ് ഈ ഗാനം ജി ദേവരാജൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ശ്രോതാക്കൾക്ക് ഈ ഗാനം ഏറെ പ്രിയങ്കരമാവുന്നത്. 1971 ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത കരിനിഴൽ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇത്. അപ്പോൾ വൃന്ദാവന സാരംഗ എന്ന രാഗത്തിന്റെ ചുവട് പിടിച്ചെത്തുന്ന ആ മനോഹര ഗാനം കേട്ടാലോ. ഇതാ വരുന്നു.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഇണം പകർന്ന് യേശുദാസ് ആലപിച്ച ഒരു ഗാനമാണ് ഇനി വരാൻ പോകുന്നത്, ചിത്രം ലോട്ടറി ടിക്കറ്റ്.

അടുത്ത ഗാനമെന്ന് പറയുന്നത് തീവ്രമായ പ്രണയത്തിൻ്റെ വാരമ്യത്തിൽ നിൽക്കുന്ന യുവമിഥുനങ്ങൾക്ക് വേണ്ടി വയലാർ സൃഷ്ടിച്ച ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ്. ഭാവഗായകൻ്റെ ആലാപന മധുരമയിൽ അലിഞ്ഞുചേരുന്ന യുവമിഥുനങ്ങൾ പ്രണയ വസന്തത്തെ പൂത്തുലയ്ക്കുന്ന വയലാറിൻ്റെ വരികളിലേക്ക് ദേവരാജ സംഗീതവും കൂടി പകർന്നു കയറുമ്പോൾ

ആസ്വാദക മനസ്സുകൾ ഇവിടെ ആർദ്ര തരളിതമായിത്തീരുന്നു. ചുക്ക എന്ന ചിത്രത്തിലെ ഇഷ്ടപ്രാണേശ്വരി എന്ന ഗാനത്തെക്കുറിച്ചാണ് വിശേഷിപ്പിച്ചത്. ഇതിൽ കൂടുതൽ എന്ത് വിശേഷിപ്പിക്കാനാണല്ലേ? എത്ര മനോഹരമായ ഒരു ഗാനം, കേട്ടാലോ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. എൻഡിഎയുടെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണക്കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ അധ്യായം എഴുതി ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നയിക്കുന്നത്. 2014 മെയ് 26 അദ്ദേഹം ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1952 മെയ് 13 ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 വരെ 4,398 ദിവസമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1947 മുതൽ നെഹ്റു അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ ആദ്യ ഭാഗം ഇടക്കാല ഭരണകൂടത്തിന്റേതായിരുന്നു. 2014, 2019, 2024 പൊതുതെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ ജനവിധികളിലൂടെയാണ് ശ്രീ നരേന്ദ്രമോദി അപൂർവ റെക്കോർഡിലേക്കെത്തിയത്. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യം.

0: രാജ്യത്ത് തുടർച്ചയായ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നുവന്ന പ്രധാനമന്ത്രിയുടെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. ഈ ഭരണകാലയളവിൽ 25 കോടിയോളം ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, വൻകിട നിർമ്മാണ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത എന്നിവയിൽ രാജ്യം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. പ്രമുഖ ആഗോള ശക്തികളുമായുള്ള വ്യാപാര കരാറുകൾ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം എന്നിവ നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ഈ നാഴികക്കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിൻ സെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണ പൂർത്തീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കുന്നതിനാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും ദേശീയ നേതാക്കളും 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൻഡിഎ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവാക്കൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. വർദ്ധിച്ചുവരുന്ന അസംസ്കൃത എണ്ണ വിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി എണ്ണ വിപണന കമ്പനികൾക്ക് ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ 78 ദിവസത്തേക്കാണ് ഈ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച സമ്മർദ്ദത്തിലല്ലെന്നും സർക്കാർ അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാന്റിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതു മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓപ്പൺ ഹൌസ് ചർച്ച സംഘടിപ്പിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സൈബർ തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയിൽ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ ഇന്ത്യക്കാർക്ക് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായി ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച എൻഎച്ച്ആർസി ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ അറിയിച്ചു. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 30-ൽ അധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പുറത്തുവിടുന്ന വ്യാജവാർത്തകളും വീഡിയോകളും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു.
3: പാകിസ്ഥാൻ കിയോർസെ ഫർജി ഖബറും ഓർ വീഡിയോ കാ എക് സിൽസില ലഗാതാർ ദേഖനെ കോ മിലാ ഹൈ യേ അപ്നി വിഫൽതാവോ കോ ഛിപാനെ ഓർ അപ്നെ മാനവധികാരോ കെ ഉല്ലംഘൻ ഹനൻ സെ ധ്യാൻ ഭട്കാനെ കാ പാകിസ്ഥാൻ കാ ഹതാശാ പൂർണ്ണ പ്രയാസ് ഹൈ.
1: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത.

0: കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്യും. പിന്നീട് ഈ മാസം 14 മുതൽ 16 വരെ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. സ്ലോവാക്യയുടെ 1993 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ തീരത്ത് വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടതായി സൈന്യം അറിയിച്ചു. US ഹെലികോപ്റ്റർ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണോ ഇതെന്ന് വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് എ പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ എ ശ്രീലങ്ക എയെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 269 റൺസിന് പുറത്തായി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ എ അഫ്ഗാനിസ്ഥാൻ എയെ നേരിടും. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. ദീർഘമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസൺ മുന്നിൽ കണ്ട് പരിക്കുകളിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ സിറാജിനെ വിശ്രമം അനുവദിക്കാൻ മെഡിക്കൽ സംഘവും ടീം മാനേജ്മെന്റും നിർദ്ദേശത്തിനെ തുടർന്നാണ് തീരുമാനം. സിറാജിന് പകരം കർണാടക പേസർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. എൻഡിഎയുടെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സമയം 7:19:19 നമ്മുടെ സ്വാഗതം കൊച്ചി തുടരുകയാണ്. മുകുന്ദൻ ജി കൈമൾ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ സ്വാഗതം കൊച്ചിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ വിദ്യയാണ്. നമ്മളെ സ്വാഗതം കൊച്ചിയുടെ ഒരു ന്യൂസിൻ്റെ ബ്രേക്കിന് മുൻപ് കേട്ട ഒരു പാട്ടിൽ മനോഹരി നിന്നുള്ള പാട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ദാസേട്ടനെ ഓർമ്മിക്കുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ, ഞാൻ ഓർമ്മിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയനെയാണ്. എളേച്ചൻ പാടിയ മനോഹരി നീൻ എന്നുള്ള ആ വരികളും ആ ശബ്ദവുമൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു കാലത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ചു പോയി. എത്ര ഭംഗിയുള്ളൊരു കാലഘട്ടം കഴിഞ്ഞു പോയല്ലേ. അപ്പോൾ ഇനി അടുത്ത പാട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ രാസലീല എന്ന ചിത്രത്തിലെ പാട്ടാണ് അടുത്തത്. 1975 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ നിശാസുരഭികൾ എന്ന ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വയലാറിൻ്റെ വരികൾ, സലീൽ ചൗധരിയുടെ ഈണം, പി ജയചന്ദ്രൻ്റെ ആലാപനം.

പൂനിറഞ്ഞാൽ പൂമുടിയിൽ മധുമധുരം. ശ്രീകുമാരൻ തമ്പി തിരക്കഥയും ഗാനങ്ങളും നിർമ്മാണവും കൂടാതെ സംവിധാനവും ചെയ്ത് 1978 പുറത്തുവന്ന ചിത്രമാണ് ഏതോ ഒരു സ്വപ്നം. സലിൽ ചൗധരി സംഗീതം പകർന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മാറിയിട്ടുണ്ടായിരുന്നു. വി വി സ്വാമി എന്ന കേന്ദ്ര കഥാപാത്രമായി വ്യത്യസ്തമായ ഒരു നായക വേഷത്തിൽ ജയൻ തിളങ്ങിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ആ ഗാനത്തിലേക്ക് പോകാം. അതിനു മുമ്പൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ സിനിമ, അതായത് ഏതോ ഒരു സ്വപ്നം എന്നുള്ള സിനിമ, അതിനു മുൻപൊരു നോവലായിരുന്നു. ആ നോവലിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? അതുപോലെ തന്നെ ആ നോവൽ ആരാണ് എഴുതിയതെന്നും അറിയാമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. ഒന്നുകൂടി പറയാണ്, ഏതോ ഒരു സ്വപ്നം എന്ന ശ്രീകുമാരൻ തമ്പിയുടെ ചിത്രം മുൻപ് ഒരു നോവലായിരുന്നു. ആ നോവലിൻ്റെ പേരെന്തായിരുന്നു? അത് എഴുതിയത് ആരാണ്? അപ്പോൾ ഗാനത്തിലേക്ക് പോയാലോ. ഇതാ വരുന്നു, പൂനിറഞ്ഞാൽ പൂമുടിയിൽ മധുമധുരം.

പ്രിയരെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, ഈ സ്വാഗതം കൊച്ചി എന്നുള്ള പ്രോഗ്രാമിന് ഇനി മുതൽ ശ്രോതാക്കൾക്ക് കത്തുകൾ അയക്കുമ്പോൾ 1985 വരെയുള്ള പാട്ടുകൾ ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, 80നും 85നും ഇടയിലുള്ള പാട്ടുകൾ മാത്രമായി തിരഞ്ഞെടുത്ത് അയക്കരുത്. നമ്മളിപ്പോൾ ചെയ്യുന്ന പാട്ടുകളുടെ കൂടെ 85 വരെയുള്ള പാട്ടുകൾ കൂടി ചേർക്കാം. അങ്ങനത്തെ ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ പാട്ടുകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ 85 വരെയുള്ള പാട്ടുകൾ കേൾക്കാനുള്ള ഒരു അസുലഭാവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി കത്തുകൾ അയക്കുമ്പോൾ 85 വരെയുള്ള പാട്ടുകൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, അത് മാത്രമല്ല പറയുന്നത്, അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അയക്കുന്ന ഗാനങ്ങളുടെ കൂടെ അതുകൂടി ചേർക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ചോദ്യം മറന്നു പോകണ്ട, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എന്തായിരുന്നു? ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രം, ആ ചിത്രമാവുന്നത് ഒരു നോവലിൽ നിന്നുമാണ്. ആ നോവൽ ഏതായിരുന്നു എന്നും ആ നോവൽ എഴുതിയത് ആരാണ് എന്നുമായിരുന്നു ചോദ്യം. ഉത്തരങ്ങൾ ഇങ്ങനെ പടപടപടി എന്ന് പറഞ്ഞിട്ട് FBയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കമൻറ്റുകളായിട്ട്. അപ്പോൾ ഉത്തരങ്ങൾ വായിക്കാം കേട്ടോ, ഒരു ഒന്ന് രണ്ട് പാട്ട് കൂടി കഴിഞ്ഞിട്ട് വായിച്ചാൽ പോരെ, വായിക്കാം കേട്ടോ. അടുത്തത്, 1981 പുറത്തിറങ്ങിയ സംഘർഷം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ബിറ്റു തിരുമലയുടെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം.

0: പ്രിയരെ, ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട സ്വാഗതം കൊച്ചി. സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റും 51 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്ന മുകുന്ദൻ ജി കൈമൾ നമ്മോടുകൂടെ ചേരുകയാണ്. വിശേഷങ്ങൾ ചോദിച്ചറിയാല്ലേ. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: സുഖാണെന്ന് വിശ്വസിക്കുന്നു. എന്തോ

0: അതെ, വിദ്യയാണ്. സുഖാണോ?
1: ആ സുഖം തന്നെ.
0: മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഉണ്ടായിരുന്നു, ഇന്നിപ്പോ വെയിലാണ്. ഇന്ന് വെയിലാണ്,
0: ഇന്ന് കുഴപ്പമില്ല അല്ലേ? രണ്ടു ദിവസം മഴ പെയ്തിട്ട് ഒരു ദിവസം വെയിൽ കിട്ടുമ്പോ ഒരു ആശ്വാസമാണ്. ആലപ്പുഴ ഭാഗമല്ലേ പാണാവള്ളി? ഓ, അപ്പൊ വെള്ളം, ഇപ്പൊ വെള്ളം ഉണ്ടോ മുറ്റത്തൊക്കെ? നല്ല മഴ പെയ്യുമ്പോഴാണ് അല്ലേ?
1: നല്ല മഴ പെയ്യുമ്പോഴാണ്.
0: ഓ ഓ, പിന്നെ എന്തൊക്കെയാണ് മുകുന്ദൻചേട്ടാ വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: എന്റെ അച്ഛന്റെ അനിയന്റെ പേര് മുകുന്ദൻ എന്നാണേ. അപ്പൊ ഇളയച്ചൻ ഇങ്ങനെ, ഞാനിപ്പോ പറഞ്ഞല്ലോ ഇളയച്ചന്റെ കാര്യം, നന്നായിട്ട് പാട്ടൊക്കെ പാടും. അപ്പൊ ഞാൻ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഇളയച്ചനെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ ചേട്ടനെ വിളിച്ച് സംസാരിക്കുമ്പോഴും എന്റെ മനസ്സിലെ രൂപം അതാണ്. ഓ, ആരൊക്കെ എന്റെ വീട്ടില്?
1: വീട്ടിലെ ഭാര്യ രമാ മുകുന്ദൻ, രണ്ട് പെൺമക്കളാ എനിക്കുള്ളത്, അഞ്ജു മുകുന്ദൻ, ആതിര മുകുന്ദൻ.
0: മക്കൾ എന്ത് ചെയ്യുന്നു?
1: അഞ്ജു മുകുന്ദൻ ഇപ്പൊ ബ്ലോക്ക് മെമ്പറാണ്, ഞങ്ങളുടെ തക്കാടിശ്ശേരി ബ്ലോക്കിന്റെ മെമ്പറാണ്.
0: ഓ,
1: പിന്നെ മറ്റേമോള് ടീച്ചറിനെ പഠിച്ചിട്ട് ഇപ്പൊ മുത്തൂറ്റിൽ വർക്ക് ചെയ്യുന്നു, തൊടുപുഴയിലാണ്, തൊടുപുഴ കാഞ്ഞിരപ്പറ്റത്താണ് പിന്നെ വീട്.
0: അപ്പൊ അവിടെ കല്യാണം കഴിഞ്ഞതാണ്?
1: രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു.
0: ഓ, ശരി ശരി ശരി.
1: മരുമക്കള് സനീഷ് പോലീസാണ്, മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ്. ഉമേഷാണ് ഇളയ മോളുടെ, തൊടുപുഴയിലെ മോളുടെ ഭർത്താവിന്റെ പേര് ഉമേഷ്.
0: സനീഷും ഉമേഷും ചേർന്ന് കിട്ടിയല്ലോ.
1: അഞ്ജു ആതിര.
0: അതെ, അതാ ഞാൻ ചോദിക്കാൻ വന്നത്, അഞ്ജു ആതിരക്ക് സനീഷിനും ഉമേഷിനും കിട്ടി.
1: പിന്നെ മൂന്ന് കൊച്ചുമക്കള്, അഭിവന്ത്, അഭിവൃന്ദ്, നീള. അപ്പൊ മൂത്ത മോളുടെ മക്കൾ ഇരട്ടകളാണ്, അവരാണ് ആമ്പിള്ളേര്, അഭിവന്തു, അഭിവൃന്ദു.
0: ഓ ഓ ഓ,
1: ഇളയ മോളാണ് നീള, ഇളയമോളുടെ മോളാണ് നീള.
0: ഒരു പെൺതരി ഉള്ളതാണ് നീള.
1: നീള
0: കുറുമ്പിയാണോ? സന്തോഷായിട്ടിരിക്കുന്നു.
1: സന്തോഷായിട്ടിരിക്കുന്നു. പിന്നെ ഞാന് പിന്നെ തയ്യക്കാരനായിട്ട് ജീവിതം തുടങ്ങി, LIC ഏജന്റ് ആണ്. പിന്നെ 40 വർഷം പോസ്റ്റ് ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരനായിട്ട് ജോലി ചെയ്യുന്നു.
0: ഓ ഓ, ഇപ്പഴും ചെയ്യുന്നുണ്ടോ അവിടെ?
1: ആ, ഇപ്പഴും ഉണ്ട്, ഇപ്പൊ ചെയ്യുന്നുണ്ട്. പണാവള്ളിയിലായിട്ടും പല സ്ഥലത്തായിട്ടും ഞാൻ ചെയ്യാറുണ്ട്.
0: ശരി ശരി ശരി. രമചേച്ചിയോ?
1: രമചേച്ചിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, വീട്ടമ്മ.
0: ആ, വീട്ടമ്മയാണ്. അതിനപ്പുറം വേറെ എന്ത് ജോലിയാ വേണ്ടത് അല്ലേ?
1: വലിയൊരു ജോലിയാണല്ലോ.
0: അതെ അതെ.
1: അപ്പൊ ഞങ്ങളുടെ പണാവിലെ പോസ്റ്റ് ഓഫീസിലെ പിന്നെ BPM ഉണ്ട്, രാധിക എന്നാണ് വരുന്നത്, BPM പോസ്റ്റ് മാസ്റ്റർ. പിന്നെ രണ്ട് ABPM ഉണ്ട് പോസ്റ്റ് മാമാര്, ഐശ്വര്യം, ശ്രീലക്ഷ്മിയും. പിന്നെ എന്റെ പിന്നെ സ്വാഗതം കൊച്ചിയിലെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അതിൽ കുറച്ച് പേരുടെ പേര് പറയാം ഞാൻ. KP മോഹനൻ പെരുമ്പളം, രമാ ധനഞ്ജയ, അത് എന്റെ അനിയനാണ്, എന്റെ അനിയത്തിയും ചേട്ടത്തിയും റേഡിയോയുടെ മെയിൻ സുഹൃത്തുക്കളാണ്. പിന്നെ ചേട്ടത്തിയുടെ പേര് തുളസി പരമേശ്വരൻ. പിന്നെ എന്റെ സഹോദരിമാരുണ്ട് ഒന്ന്, അവരും റേഡിയോ കേൾക്കുന്നതാണ്, ഓമന, ഗോപി, മായ. മായ എഴുപുന്നേലാണ് അവളെ കെട്ടിച്ചിരിക്കുന്നത്, അവള് അംഗൻവാടിയിലാണ് ജോലി. പിന്നെ എന്റെ വേറൊരു സുഹൃത്തിന്റെ ഭാര്യയാണ് സീമ അനിൽ, അവരും സ്വാഗതം കൊച്ചി കേൾക്കുന്നതാണ്. പിന്നെ ഒരു ബൈജു സാറുണ്ട്, രണ്ടു ബൈജുമാരുണ്ട് എന്റെ വീടിന്റെ അടുത്ത്. അപ്പൊ ഒരു സാറാണിത്, അപ്പൊ ആ സാറ് മാതനാടി എന്നാണ് അവരുടെ വീട്ടുപേര്. അപ്പൊ ആ ബൈജു സാറ് ഈ പാട്ട് കേൾക്കുന്നതാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ബൈജു സാർ പറയാറില്ല, ഞാൻ പിന്നെ FM നിലയത്തിലും ഒക്കെ പാട്ട് എഴുതാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും, പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തതാണ് അങ്കിരസം നമ്പൂതിരി എന്ന് പറഞ്ഞൊരു പോസ്റ്റ്മാനാണ്, കൊല്ലത്തുള്ളതാണ്. ഇവിടുന്ന് സ്ഥലം മാറിപ്പോയപ്പം അവർക്കും എല്ലാ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്കും എന്റെ സ്വാഗതം കൊച്ചിയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ചും സ്വാഗതം കൊച്ചി അല്ലെ, എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ടുകളെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യാം പോരെ.
1: പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ഇതും കിട്ടിയില്ല, 81 ഒരു പാട്ടല്ലേ ഇപ്പൊ കേട്ടത്?
0: അതെ അതെ അതെ, സംഘർഷത്തിലെ പാട്ട് 81 ആയിരുന്നു.
1: ഇണ
0: എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടും വരുന്നുണ്ട് 82.
1: അപ്പൊ
0: ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്
1: നിലയത്തിലെ എല്ലാവർക്കും, മാഡത്തിനും പ്രത്യേകം
0: ഒരുപാട് സന്തോഷം. എല്ലാവരോടും അന്വേഷണം പറയാം. ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോ ഇതുപോലെ ഒരു മറ്റൊരവസരത്തിൽ ഇനിയും പാട്ടുകളുമായി കേട്ടുമുട്ടാം അല്ലേ?
1: ഓക്കെ
0: ഓക്കെ, എന്നാ ശരി.
1: താങ്ക് യു.

പ്രിയരെ, സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റും 12 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പം അടുത്ത പാട്ടിലേക്ക് പെട്ടെന്ന് പോവാം അല്ലേ. 1982 പുറത്തിറങ്ങിയ ചിത്രമാണ് പൊന്നും പൂവും. പനിനീർ പൂവിൻ്റെ വിശുദ്ധിയുള്ളൊരു ഗ്രാമീണ പെൺകുട്ടിയെ മധുരവചനങ്ങൾ കൊണ്ട് വശത്താക്കി പഴയ മദ്രാസ് നഗരത്തിലെത്തിച്ച് അവിടെ വെച്ച് ആ പെൺകുട്ടിക്ക് തൻ്റെ ജീവിതം ഹോമിക്കേണ്ടി വന്ന അങ്ങനെയൊരു നിഷ്കളങ്കിയായ പെൺകുട്ടിയുടെയും അവരുമായി ബന്ധപ്പെട്ട ഏതാനും മനുഷ്യരുടെയും കഥ പറയുന്ന ഒരു ചിത്രമായിരുന്നു പൊന്നും പൂവും. പി ഭാസ്കരൻ, കെ രാഘവൻ, പി ജയചന്ദ്രൻ. കാലം എത്ര കഴിഞ്ഞാലും ഈ ത്രയങ്ങളുടെ മാറ്റു കുറയില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഗാനം. ലളിതവും സുന്ദരവുമായ വരികളും ഹൃദ്യമായ ഒരീണവും ഭാവഗായകന്റെ മധുരമായ ആലാപനവും കാലാതിവർത്തിയായി നിലകൊള്ളുകയാണ് നമ്മുടെ ഈ നീലമല പൂങ്കുയിൽ. കേട്ടാലോ

പ്രിയരെ, 8 മണി കഴിഞ്ഞ് 3 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം എന്തായിരുന്നു? അത് തന്നെ, ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രം ഒരു നോവലായിരുന്നു മുൻപ്. ആ നോവൽ ഏതാണ്, ആരാണ് എഴുതിയത് എന്നുമായിരുന്നു ചോദ്യം. അപ്പോൾ ഉത്തരങ്ങൾ ഇങ്ങനെ വന്ന് ഇഷ്ടം പോലെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരങ്ങൾ പറയാം. ഒരു പാട്ട് കൂടി കഴിഞ്ഞിട്ട് ഉത്തരം പറയാം അല്ലേ? ആരെങ്കിലും ഉത്തരം അയക്കാൻ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ, സമയം കിട്ടാതെ അയ്യോ ഇതേ ഉത്തരം പറയല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ പറഞ്ഞോളൂ. ഒരു പാട്ട് അകലത്തിൽ നമ്മൾ ആ പേരുകളൊക്കെ ഒന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. ഏതോ ഒരു സ്വപ്നം പോലെ, ശ്രീകുമാരൻ തമ്പിയുടെ ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രം ഏത് നോവലാണ് ചിത്രമാക്കി മാറ്റിയത്? ഏതോ ഒരു സ്വപ്നം എന്ന സിനിമ ഏത് നോവലായിരുന്നു, അതെഴുതിയത് ആരാണ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയാലോ. ഇണ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി വരുന്നത്. വിച്ചു തിരുമരയുടെ വരികൾ, എ ടി ഉമറിൻ്റെ ഈണം, കൃഷ്ണചന്ദ്രൻ്റെ ആലാപനം കേൾക്കാം.

പ്രിയരേ, ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനുള്ള സമയമാണ് കേട്ടോ. ചോദ്യം ഇതായിരുന്നു, ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രം ഏത് നോവലായിരുന്നു, അത് എഴുതിയത് ആരാണ് എന്നായിരുന്നു ചോദ്യം. കെ സുരേന്ദ്രൻ്റെ ഭിക്ഷാന്തേഹി എന്ന നോവലായിരുന്നു ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രമായി മാറിയത്. ഉത്തരങ്ങൾ അയച്ചത് ചാർലി ഉത്തരം അയച്ചിട്ടുണ്ട്, ലീപ പുരുഷോത്തമൻ, മനോജ്, രാജീവൻ, ഉഷ, രാജേഷ് ബാലൻ, മാഗി, പിന്നെ നമ്മുടെ ബിജു, സനൽ, ബീന, ജോസഫ്, ജിഷ, പിന്നെ നമ്മുടെ ഗംഗാധരൻ, വിനീത, രാജലക്ഷ്മി, ദാസ്, സിൽവസ്റ്റർ, പിന്നെ നമ്മുടെ സൽമ, ബിന്ദു, ആശ, സഹിത, ദീപ, ഗീത, പിന്നെ നമ്മുടെ അനിയൻ, അങ്ങനെ ഒരുപാട് പേര്, സബീന, ദീപ, അങ്ങനെ ഒരുപാട് മിനിഷ, പിന്നെ പത്മകുമാർ, അങ്ങനെ ഒരുപാട് പേര് കേട്ടോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആനി അയച്ചിട്ടുണ്ട്, സുഭാഷ് അയച്ചിട്ടുണ്ട്, ബിന്ദു അയച്ചിട്ടുണ്ട്, പിന്നെ സുരേഷ്, ആർ കെ നായർ, സജീവൻ, തോമസ്, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഒരു മെസ്സേജ് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. എല്ലാവരും അയച്ചിരിക്കുന്ന ഉത്തരം ഇത് തന്നെയാണ്. അപ്പോൾ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും, ഞാൻ കുറച്ച് ലാഗ് വന്നത്, അതൊന്ന് ലോഡായി വരാനുള്ള ഒരു സമയം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാഗതം കൊച്ചിയിലെ അടുത്ത ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ഗാനത്തിലേക്ക് പോകുമ്പോൾ ചില ഗാനങ്ങൾ നമ്മൾ എത്ര കേട്ടാലും മതി വരാത്ത ചില ഗാനങ്ങളില്ലേ, അങ്ങനത്തെ ഒരു ഗാനമാണ് കേട്ടോ ഇനി വരുന്നത്. ചെമ്പകം പൂത്തുലഞ്ഞ നീലവാനം, ചന്ദനം പൂശി വന്ന വെണ്ണിലാവേ. കേൾക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു ആനന്ദം എന്നൊക്കെ പറയില്ല, അതാണ് മനസ്സിലേക്ക് ഇങ്ങനെ വന്നു നിറയുന്നത്. ഏത് വിഷമസ്ഥിതിയിലും മനസ്സിൽ സമാധാനം പകർന്നു തരുവാൻ ഈ ഗാനങ്ങൾക്ക് കഴിയുന്നു എന്നത് ചെറിയൊരു കാര്യമൊന്നും അല്ല അല്ലേ. നമ്മുടെ അതുല്യ പ്രതിഭകളായ സംഗീതജ്ഞരോടാണ് ഈ കാര്യത്തിൽ നമുക്ക് വളരെയധികം കടപ്പാടുള്ളത്. സത്യത്തിൽ അവർ നമ്മളെ മലയാളികൾക്ക് മൃതസഞ്ജീവനികളായിട്ടാണ് ഇത്തരം ഗാനങ്ങളൊക്കെ കൊണ്ടു തന്നിരിക്കുന്നത്. ബിച്ചു തിരുമല ദേവരാജൻ, ഐ വി ശശി കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനത്തെക്കുറിച്ച് ആണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്, പാട്ട് പറഞ്ഞല്ലോ. അപ്പോൾ പാട്ട് പോലെ തന്നെ മധുര മനോജ്ഞമാണ് ആ ഗാനരംഗവും. അങ്ങനെയെങ്കിൽ ഇന്നലെ ഇന്ന എന്ന ചിത്രത്തിലെ ഗന്ധർവനാഥവിസ്മയം നമുക്കൊന്ന് കേട്ടാലോ. ഇതാ വരുന്നു.

0: ഹലോ ഡിയർ, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 34 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സവാരി ടൈമിൻ്റെ സമയമാണ്. അപ്പോൾ പാട്ടുകളുമായി കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യ. പാട്ടുകളിലേക്ക് പോയാലോ? അപ്പോൾ തുടങ്ങുന്നു. ഇതാ വരുന്നു സവാരി ടൈം.
1: ലെറ്റ്സ് ക്രൂ. സവാരി ടൈം ഈസ് ലൈവ്.

ഇപ്പോൾ സവാരി ടൈമിലേക്ക് വിളിക്കാനുള്ള കണ്ടീഷൻസ് ഒക്കെ അറിയാമല്ലോ. ഒരു യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ പാട്ട് കേൾക്കാൻ തോന്നിയാൽ ഒട്ടും വൈകിക്കേണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. 0484242481 എന്ന നമ്പറിൽ ഇവിടെ പാട്ടുകൾ റെഡിയാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യ. അപ്പോൾ നമ്മുടെ സവാരി ടൈം തുടങ്ങുമ്പോൾ ദാ വരുന്നു ആദ്യത്തെ ഒരു കിഡിലൻ പാട്ട്, പിടിച്ചോളൂ.

0: അപ്പോൾ തുടക്കം അടിപൊളിയായിരുന്നു അല്ലേ, ഒരു പ്രതീക്ഷയായിരുന്നു ഈ പാട്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് വൈദ്യുതി സംബന്ധിച്ച കാര്യമാണ്. കലൂർ സെക്ഷൻ പരിധിയിൽ ദേശാഭിമാനി കറുകപ്പള്ളി റോഡ്, മസ്ജിദ് ലൈൻ എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ 5 മണിവരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിലും ചിറ്റൂർ അമ്പലം, ഷാപ്പുപടി, അച്ചുണ്ണിക്കവല, ജയകേരള, കുട്ടിസാഹിബ് റോഡ്, ചിറ്റൂർ ഫെറി, വടുതല പാലം വരെയുള്ള ഭാഗങ്ങളിലും വൈകിട്ട് 5 മണിവരെ വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു അറിയിപ്പ് കൂടി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ചോറ്റാനിക്കര സെക്ഷൻ പരിധിയിൽ കണിച്ചിറ കോളനി ബസ് സ്റ്റോപ്പിന് തെക്കുവശം സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ, LBS റോഡ്, പള്ളത്തു ലൈൻ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ എന്നിവയിലും അനുബന്ധ 11 KV 430V ലൈൻ എന്നിവയിലൂടെ 10/6/2026, അതായത് ഇന്ന് ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വൈദ്യുതി പ്രവഹിക്കുന്നതാണ്. ആയതിനാൽ പൊതുജനങ്ങളും വളർത്തുമൃഗങ്ങളും ഉൾപ്പെടെയുള്ളവരും ട്രാൻസ്ഫോർമർ, അനുബന്ധ ലൈനുകൾ എന്നിവയുമായി സമ്പർക്കം പാടില്ല എന്ന് ഒരു അറിയിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കണ്ടേ. ഹലോ.
1: ഹലോ.
0: ആ പേര് പറഞ്ഞോളൂ.
1: നമ്മൾ കുറച്ചൊന്ന് സംസാരിച്ചതാണ്, ഉമാഷിപ്പോ എന്നോട് കട്ടിയായിരുന്നു
0: പറഞ്ഞിരുന്നല്ലോ. ഓ ഉമ്മ ഉമ്മ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം, എവിടെ നിങ്ങളുടെ യാത്ര?
1: ഞാൻ പിറവത്തുനിന്ന് ഇരുമ്പനം.
0: ഇരുമ്പനത്തേക്ക്? എന്താണ് ഇരുമ്പനത്തേക്കുള്ള യാത്ര, ഒഫീഷ്യൽ ആണോ?
1: ഓഫീഷ്യൽ, ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പോ ഈ സമയത്ത് 9 മണിക്ക് കേറണോ?
1: ആ 9 മണിക്ക് കേറണം.
0: ഏകദേശം എത്താറായോ?
1: ആ ഞാനിപ്പോ ഒരു ഗേറ്റഡേ കിടക്കുകയാണ്, അപ്പോഴാണ് ഞാൻ ഇത് കേട്ടത് വിളിച്ചത്.
0: ആഹാ, നമ്മുടെ കുരിക്കാട് ഭാഗം.

0: പത്തല ഗേറ്റഡേ ആണോ?
1: അല്ലല്ല, ഞാൻ ഇവിടെ ഇതിൽ ആമ്പല്ലൂർ എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, അപ്പൊ അതിലേക്കൂടെ വന്നപ്പോ അവിടെ കിട്ടിയതാണ്.
0: ഓ ഓ, എന്തായാലും ചെന്ന് വാങ്ങിച്ചതാണ് അല്ലേ ആ ഗേറ്റഡാ? അപ്പോ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്? മഴയുണ്ടോ അവിടെ?
1: ഇന്നിപ്പോ രാവിലെ നല്ലൊരു കാലാവസ്ഥയാട്ടോ, നല്ല
0: വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അല്ലെ? റോഡിലൊക്കെ മഴ വന്നു കഴിഞ്ഞാലാണ് കുറച്ച് പാട് അല്ലേ?
1: അതെ അതെ അതെ, നല്ല ബ്ലോക്കുമാണ്.
0: ഇന്ന് ബ്ലോക്ക് ഉണ്ടോ?
1: ഇന്ന് ബ്ലോക്ക് ഒന്നും ഇല്ല, മാത്രമേ ഉള്ളൂ.
0: ആ ഹാ ഹാ. ഓ, അപ്പൊ ഗേറ്റ്, റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചങ്ങോട്ട് വേഗത്തിൽ അങ്ങോട്ട് പോവാം. ഏത് പാട്ടാണ് വേണ്ടത്? ചോദിച്ചിരുന്നു വെള്ളാരം കിളികൾ അല്ലേ? ആ പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ഇനിയും വിളിക്കുക ഇടവേളയ്ക്ക് ശേഷം.
1: ഓക്കെ
0: ഓക്കെ, ബൈ ബൈ.

ഹലോ ഡിയേഴ്സ്, 8 മണി കഴിഞ്ഞ് 43 മിനിറ്റും 43 സെക്കൻഡ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സവാരി ടൈമാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു പാട്ട് കേട്ടുകൊണ്ട്, ഇന്ന് വലിയ മഴയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്, അപ്പോൾ നല്ല ക്ലൈമറ്റ് ആണെന്നാണ് വിളിക്കുന്നവരൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൽ ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു കൊതി വന്നില്ലേ മനസ്സിലിപ്പോൾ? എന്തിനാ മടിച്ചിരിക്കുന്നത്? വേഗം വിളിച്ചോളൂ 0484242810 എന്ന നമ്പറിലേക്ക്. ഇവിടെ പാട്ടുകൾ റെഡിയാണ്. പാട്ടുകളുമായും വിശേഷങ്ങളുമായും കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഇതാ വരുന്നു അടുത്തൊരു അടിപൊളി പാട്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒന്നിലധികം കോളുകൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് കോളുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് കട്ടായി പോകുന്നതോ അല്ലെങ്കിൽ ക്രാക്കോ ബ്രേക്കോ ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ വിളിക്കുന്നവരെ വീണ്ടും ഒന്ന് വിളിക്കുക, അപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയാലോ. ഇതാ വരുന്നു.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: അപ്പോ നമ്മുടെ അടുത്ത കോളർ സവാരി ടൈമിലേക്കുള്ള അടുത്ത കോളറോടെ റെഡിയാണ്, ആരാണെന്ന് നോക്കണ്ടേ? ഹലോ, ആ പേര് പറഞ്ഞോളൂ. ഇത്തിരി ഉറക്കി പറയാമോ? പ്രദീപ്. ഓക്കെ, എവിടുന്നാ വിളിക്കണേ? നന്ദികുളങ്ങര. ആ അപ്പം എങ്ങോട്ട് പോവാണ്?
2: ഞാൻ സ്റ്റാൻഡിലോട്ട് ചേച്ചിന്റെ നോട്ടം പോണതാ. അപ്പൊ കുറേ ദിവസം വിളിക്കലോ ചേച്ചി വിളിച്ചതാ.
1: അപ്പൊ പാസഞ്ചർ ഉണ്ടോ കൂടെ?
2: ചേച്ചി ഉണ്ട്.
1: പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറവൂരത്തെ?
2: നല്ല വിശേഷം മേഡം.
1: പിന്നെ പ്രദീപേട്ടാ,
2: പറഞ്ഞോ,
1: ഏത് സ്റ്റാൻഡിലാണ് സ്ഥിരമായിട്ട് ഓടുന്നത്? നന്ദികുളങ്ങര സ്റ്റാൻഡിലാണോ? നന്ദികുളങ്ങര വഴിക്കുളങ്ങര. ഓ, എനിക്ക് ക്ലിയർ ആയില്ല, ശബ്ദം ഭയങ്കരമായിട്ട് താഴ്ന്നു പോണു. ആ വൈദ്യരുവടി, ക്രിസ്റ്റാപ്പൽ കോളേജിന്റെ അടുത്ത്. ആ ഹാ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അപ്പോ നമുക്ക് ഏത് പാട്ടാ വേണ്ടത്? ഊട്ടിപ്പട്ടണം. ഓ, അടിപൊളിയായിട്ടുള്ള യാത്രയിലാണപ്പോ. അപ്പൊ എന്തായാലും സുജാത ചേച്ചിക്കും കൂടി വേണ്ടിയാണ് അപ്പൊ പാട്ട്.
2: ആ പിന്നെ എന്റെ മക്കൾക്കും
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് അടിപൊളി അടിച്ചു പൊളിക്കട്ടെ. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റ.
2: ശരി.

ഇന്ന് മലയ നാളെ കൊലമ്പ് കോലാലമ്പോക്കറ്റുകൾ തൂക്കി കെട്ടിയ ഫോറിൻ കാറിൽ ചീരിപ്പായണം.

ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. ദിസ് ഇസ് റെയിൻബോ എഫ് എം 107.5. മ്യൂസിക്കലി യോഴ്സ്.

ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കാൻ തോന്നിയാൽ എന്ത് വേണം? എപ്പോഴും എന്തിനാ ഇങ്ങനെ പറയണം ഞങ്ങൾക്കറിയാലോ എന്നല്ലേ. എന്നാലും ഒന്ന് പറഞ്ഞ് ശീലായി പോയതുകൊണ്ടാണേ 0484242801 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടത്തിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് അന്താരാഷ്ട്ര കൈത്തറി ദിനമാണ്, ഇന്റർനാഷണൽ ഹാൻഡ്ലൂം ഡേ ആണെന്ന്. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ദേശീയ കൈത്തറി ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് 7. പക്ഷെ ഇന്ന് ലോക അന്താരാഷ്ട്ര കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. പാരമ്പര്യമായി കൈത്തറി മേഖലയിൽ പ്രവർത്തിക്കുന്ന നെയ്ത്തുകാരെ ആദരിക്കാനും ഈ കലയെ പ്രോത്സാഹിപ്പിക്കാനുമായാണ് ഈ ദിവസം ആചരിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കും ഇതുപോലെ തന്നെ അന്യം നിന്ന് പോവാതെയൊക്കെ നമ്മളുടെ കൈത്തറി, അതിന് ആ ഒരു നമ്മളുടെ കേരളത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ്, ഒരു ഫീലിംഗ് ഒക്കെയാണ് അല്ലേ കൈത്തറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്, ദേശീയ ദിനം അന്താരാഷ്ട്ര ദിനമാണെന്ന്, ദേശീയ ദിനമല്ല. അപ്പോൾ എന്നാൽ കൂടി കൈത്തറി തൊഴിലാളികളെയും ആ കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഇതാ വരുന്നുണ്ട് അടുത്ത പാട്ട്, കവിളിണയിൽ കുങ്കുമമോ. രസമല്ലേ കേൾക്കാൻ, കേട്ടാലോ ഇതാ വരുന്നു.

0: സമയം 9 കഴിഞ്ഞ് 6:37 ആകുമ്പോൾ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: സിന്ധു നെല്ലായാണ് മാഡം.
0: സിന്ധു നെല്ലായി, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാനിപ്പോ ഗുരുവായൂർക്ക് പോവാണ്, ഒരു കല്യാണത്തിന് പോവാണ്. റിലേറ്റീവിന്റെ കല്യാണാണ്.
0: പട്ടുസാരിയെ കൊടുത്താണോ പോണത്?
1: ആ, പട്ടുസാരി കൊടുത്താണ് പോണത്.
0: എനിക്കൊരു മുല്ലപ്പൂവിന്റെ മണവും പട്ടുസാരിയുടെ ആ ഒരു കളറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
1: ഓ, താങ്ക് യു.
0: നമ്മളൊരു കല്യാണത്തിന് പോണെന്നൊക്കെ പറഞ്ഞ് രാവിലെ വിളിക്കുമ്പോ നമുക്ക് അതൊക്കെയല്ലേ ഓർമ്മ വരിക. അതന്നെ, ഞാൻ ഓർണമെന്റ്സ് പിന്നെ പറഞ്ഞില്ലേ, മനസ്സിൽ വന്നുട്ടാ.
1: പോവാൻ പാടില്ലല്ലോ.
0: എന്നാലും സ്വർണം തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കാനുള്ള പോക്കാണ്.
1: അടിച്ചു പൊളിക്കാനുള്ള പോക്കാണ്. ഞാൻ സവാരി ടൈമിൽ വിളിക്കണം.

0: നമുക്ക് ലയനിൽ കിട്ടണതും
1: ആണല്ലേ. അപ്പൊ ആ ഭാഗ്യം എനിക്കിരിക്കട്ടെ.
0: മാമിന്റെ പേരെന്താണ്?
1: വിദ്യ.
0: വിദ്യ മാം. ഓക്കെ, ഞാൻ തമ്മിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട് റെയിൻബോയ്ക്ക്, അതുപോലെ തന്നെ വോയിസ് അയക്കാറുണ്ട്, സോങ് പ്ലേ ചെയ്യാറുണ്ട്.
1: അപ്പൊ ഇന്ന് സവാരി ടൈമിൽ വിളിച്ച് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായത്.
0: ആണോ? ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടണതും, ഞാൻ വളരെ ഹാപ്പിയാണ്.
1: ആണല്ലേ. അപ്പൊ പായസത്തിന്റെ കൂടെ ഒരു ഒരു മധുരം കൂടി അല്ലേ?
0: ഒരു മധുരം കൂടി.
1: അപ്പൊ ഏത് പാട്ടാണ് വേണ്ടെന്ന് പറഞ്ഞോളൂ.
0: എനിക്ക് ഈ കരുണീല കണ്ണകിയില്ലേ,
1: കണ്ണകിയില പാട്ട്,
0: ചിത്ര മേളം പാടിയത്,
1: അതാണ് വേണ്ടത് അല്ലേ. അപ്പൊ ആരൊക്കെയുണ്ട് കൂടെ യാത്ര ചെയ്യാൻ?
0: കൂടെ ഇപ്പൊ ഒരു വണ്ടി നിറച്ച ആൾക്കാരുണ്ട്.
1: ആണോ? എന്ത് വണ്ടിയാണ്?
0: ട്രാവലറാണ്.
1: ഓ, നിങ്ങളിപ്പോ ഒരു ട്രിപ്പ് മൂഡിലാണ് ഇപ്പോ?
0: അതെ, അത് ട്രിപ്പ് മൂഡും കൂടിയാണ്.
1: ആരുടെ കല്യാണമാണ്?
0: ഇത് എന്റെ അമ്മായിരം മകന്റെ കുട്ടിയുടെയാ.
1: ഓ ഓ ഓ, അപ്പൊ നമുക്കൊരു ഡെഡിക്കേഷൻ കൊടുക്കാലോ.
0: ആ, ഡെഡിക്കേഷൻ കൊടുത്തോളൂ, രണ്ടുപേർക്കും കൂടി ആയിക്കോട്ടെ.
1: പെൺകുട്ടിയുടെയും പയ്യന്റെയും പേര് പറഞ്ഞോളൂ.
0: പയ്യന്റെ പേര് ശരത്, കുട്ടിയുടെ പേര് ഉമ്മ, രണ്ടുപേർക്കും ആയിക്കോട്ടെ ഈ സോങ്.
1: അപ്പൊ നല്ല ഒരു വിവാഹ ജീവിതം ആശംസിക്കാം അല്ലേ അവർക്ക്.
0: ഓക്കെ മാഡം.
1: അപ്പൊ പാട്ട് കേട്ടാലോ.
0: ഓക്കെ,
1: ഹാവ് എ നൈസ് ഡേ.
0: താങ്ക് യു, താങ്ക് യു.
1: ബൈ ബൈ
0: ബൈ.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം ആണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോ സവാരി ടൈമിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ കൂടി വിളിച്ചിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറഞ്ഞോളൂ.
2: പേര് മുഹമ്മദ് കെ.
1: മുഹമ്മദ്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
2: പെരുമ്പാവൂരിൽ നിന്നും കുട്ടമ്പുഴക്കാണ്.
1: കുട്ടമ്പുഴ? അപ്പൊ കുറച്ച് ലോങ് ജേണി ആണോ?
2: ലോങ് ജേണി ആണ്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്.
1: ഓ ശരി ശരി. അപ്പൊ എല്ലാ ദിവസവും പോയി വരികയാണ്? എങ്ങനെയാ, ടൂ വീലറിലാണോ കാറിലാണോ? ടൂ വീലറിലെ യാത്രയൊക്കെ രസമായിരിക്കും അല്ലേ? കാഴ്ചയൊക്കെ കണ്ടു പോകാൻ പറ്റുമല്ലോ. കുട്ടമ്പുഴ ഭാഗം എന്ന് പറയുമ്പോ കുറച്ച് സീനറി ഒക്കെ ഉള്ള ഭാഗല്ലേ? ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും അല്ലേ? അതിന്റെ കൂടെ ഒരു പാട്ടും കൂടി ഉണ്ടെങ്കിൽ തീർന്നു. അപ്പൊ പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങള്?
2: വേറെ നല്ല വിശേഷങ്ങള്, മഴയൊക്കെയാണ് ഒരുപാട് നല്ല വൈബ്. ഡ്രൈവ് വൈബിൽ പറ്റിയൊരു പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, ഞാൻ കോൾ ചെയ്തത്. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങള് മാഡം പറഞ്ഞപ്പോ ഫോൺ നമ്പർ ഞാൻ നോട്ട് ചെയ്യാൻ നോക്കി പറ്റിയില്ല, പെട്ടെന്ന് ഒരുപാട് സ്പീഡിൽ പറഞ്ഞു
1: കാരണം.
2: വണ്ടി നിർത്തി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്താണ് നമ്പർ.
1: ഓ അയ്യോ, കഷ്ടപ്പെട്ടെടുത്ത നമ്പറാണ്. അപ്പൊ എന്തായാലും സ്ഥിരം പറയുന്നത് കൊണ്ട് ഇത്തിരി സ്പീഡ് കൂടി പോയതായിരിക്കും. അപ്പൊ ഇനി സ്പീഡ് കുറയ്ക്കാട്ടോ. തീർച്ചയായും ആ അത് പരിഗണിക്കും. അപ്പോ ഏത് പാട്ടാണ് വേണ്ടതെന്ന് ഒന്നിട്ട് പറഞ്ഞോളൂ. അടിച്ചു പൊളിച്ചു പോവാൻ വേണ്ടിയാണ്, എനിക്ക് കൊതിയാവുന്നുണ്ട് കേട്ടോ ആ യാത്ര എന്ന് പറയുമ്പോ തന്നെ. അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കാല്ലേ. നല്ല ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.
2: താങ്ക് യു.
1: ബൈ. Hello.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: പ്രിയരെ, കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോ ഒരു കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ, എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറയുമ്പോൾ നിർത്തി നിർത്തി പറയണം എന്ന്. അപ്പൊ ഞാൻ ഇത്തിരി സ്പീഡ് കൂടി പോയി എന്ന് എനിക്ക് മനസ്സിലായി, അപ്പൊ ഒന്ന് നിർത്തി പറഞ്ഞാലോ. അപ്പൊ സവാരി ടൈമിലേക്ക് വിളിക്കേണ്ട കണ്ടീഷൻ അറിയാലോ, യാത്ര ചെയ്യുന്ന സമയമാണ് എങ്കിൽ സവാരി ടൈമിലേക്ക് വിളിക്കാം ഒരു പാട്ട് കേൾക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ 0484-242-8101, 0484-242-8101. അപ്പോ ഈ നമ്പറിലേക്ക് അടുത്തൊരു കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഹലോ, പേര് പറഞ്ഞോളൂ.
2: ലത,
1: എവിടുന്നാണ്? യു സി കോളേജ്. എവിടുന്ന് എങ്ങോട്ടേക്ക് പോവാണ്?
2: ഞാനേ മാളിൻപീടിയക്ക് പോണ്, കാരണം എനിക്ക് സുഖമില്ല, എനിക്ക് അപ്പൊ അതൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം.
1: മാളിൻപീടിയ എന്ന് പറയുമ്പോ അടുത്ത് തന്നെ അല്ലേ? തിരിച്ച് നമ്മളുടെ പറൂർക്കള്ള വഴി അല്ലേ?
2: അതന്നെ.
1: അപ്പൊ അവിടെയാണ്. എന്തോ
2: തോക്ക് വന്നതാണ്, അപ്പൊ എനിക്ക് അത് തലക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക്
1: ഒറ്റയ്ക്കാണോ പോണത്?
2: അല്ല, ചേട്ടനുണ്ട് കൂടെ.
1: കൂടെ ആളുണ്ട്.
2: അതെ. അപ്പൊ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്ത് വേണം, പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ ക്വാറന്റൈനില്
1: ചികിത്സയിലാക്കുന്നതേ. ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യോ പോയിട്ട്?
2: അങ്ങനെ ഒരു വിഷമത്തില്, പിള്ളേര് സമ്മതിക്കണില്ല, അമ്മ ആശുപത്രി പോകാൻ.
1: ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോ തന്നെ പോയാ മതിയല്ലോ, പെട്ടെന്ന് മാറുമല്ലോ. അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോ വീണ്ടും വിളിച്ചിട്ട് പറയണം, വിദ്യ ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണെന്ന്. ചേട്ടന്റെ പേരെന്താണ്? വേണു. അപ്പൊ രണ്ടുപേരും കൂടിയാണ് പോവാൻ നിൽക്കുന്നത്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണല്ലേ. ഇഷ്ടംപോലെ ബസ് ഉണ്ടാവൂല്ലേ, KSRTC റൂട്ടല്ലേ അത്? അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. മിന്നാരത്തിലെ പാട്ടാണ് ചോദിച്ചതല്ലേ, കേൾക്കാം. ശരി, ഓക്കെ, ഇതാ വരുന്നു കേട്ടോ പാട്ട്. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു, പാട്ട് കേൾക്കാം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: വെൽക്കം ബാക്ക് ഡിയേഴ്സ്. 9 മണി 28 മിനിറ്റും 16 സെക്കൻഡും ആകുമ്പോൾ സവാരി ടൈം ഇങ്ങനെ യാത്ര ചെയ്തു.

0: കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സവാരി ടൈമിലേക്ക് അടുത്ത ഒരു കോളർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് അറിയണ്ടേ? ഇതാ വരുന്നു. ഹലോ.
1: ഹലോ.
0: ആ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഭീഷ്മ.
0: ഭീഷ്മ. ആ, ഞാനേ പെട്ടെന്ന് ഗ്രീഷ്മ എന്നാണോ എന്നൊരു ഡൗട്ട് വന്നു. എല്ലാവർക്കും വരുമല്ലേ ഈ ഡൗട്ട്. ആരാണ് ഈ പേരിട്ടത്? ആ, അച്ഛൻ വെറൈറ്റി പിടിക്കുന്ന ആളാണല്ലോ. ഗ്രീഷ്മ, ഭീഷ്മ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞങ്ങള് പനമ്പിള്ളി നഗറിലേക്കാണ്. ഒരു അലർജി ടെസ്റ്റ് ഉണ്ടായിരുന്നു. നാളായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുകളായിട്ട് അതിന്റെ ടെസ്റ്റ് നടത്തി എന്താന്നുള്ളത് കണ്ടെത്താന്നുള്ള രീതിയിൽ പോവാ.
0: എവിടെന്നാ ഇപ്പൊ യാത്ര ചെയ്യുന്നത്?
1: കൊടുങ്ങല്ലൂര്.
0: കൊടുങ്ങല്ലൂരിന്ന് പനമ്പിള്ളി എറണാകുളത്തേക്ക് വരികയാണ്. എവിടെ എത്തി?
1: ഇപ്പോ വരാപ്പുഴ കഴിഞ്ഞു.
0: ആ, വരാപ്പുഴയിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവും അല്ലേ, റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട്. അപ്പൊ എന്നിട്ട് എന്താണ് അലർജി എന്ന് പറയുമ്പോ? തുമ്മലാണോ അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്?
1: അല്ല, ചൊറിച്ചില് പോലെയാണ്. അതിപ്പോ ഒരു 6-7 വർഷമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു.
0: സ്കിന്നിലെ ചൊറിച്ചില് പോലെ അല്ലേ.
1: പല ഇതില് ഡോക്ടർമാരെ കണ്ട് പല രീതിയിൽ നോക്കിയിട്ടൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് എന്താണെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാന്നുള്ള രീതിയില് ടെസ്റ്റ് ഒക്കെ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടെത്തിയിട്ട് പോവാണ്.
0: ഓക്കെ. ആരൊക്കെയാണ് ഉള്ളത് യാത്രയില്?
1: നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ട്.
0: ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ.
1: ഹസ്ബൻഡിന്റെ പേര് നിഖിൽ.
0: നിഖിൽ. ഭീഷ്മ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. PSC കോച്ചിങ്ങിന് പോയി
0: ചെയ്യുന്നുണ്ട്. ഓ, ശരി ശരി. ഹസ്ബൻഡോ?
1: രണ്ട് മക്കള്. ഹസ്ബൻഡ് ഇപ്പോ നാട്ടിലുണ്ട്. ചെറിയ കോക്കനട്ട് ഓയിലിന്റെ ബിസിനസ്.
0: പ്രവാസിയായിരുന്നോ?
1: അതെ, പ്രവാസിയായിരുന്നു.
0: മക്കളുടെ പേരൊക്കെ പറഞ്ഞോളൂ.
1: മക്കള് രണ്ടുപേര്. മൂത്ത ആള് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഭാനുമതി. 2-ാമത്തെ ആള് LKG ഇപ്പൊ ചേർന്നിട്ടുള്ളു. ആള് സുഭദ്ര.
0: അമ്പോ, അടിപൊളി പേരുകളാട്ടോ. അല്ല, ഭാനുമതി, സുഭദ്ര, കേൾക്കാൻ തന്നെ ഒരു ഇഷ്ടമുള്ള പേരുകള്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? തുടരും സിനിമയിലെ കൺമണി പൂവയാണോ? ഓക്കെ, കൺമണി പൂവ വെച്ച് തരാം. അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിൽ എന്തോ പറഞ്ഞോളൂ.
1: ഹലോ.
0: ആ, പറഞ്ഞോളൂ.
1: ചേട്ടന്റെ മോന്റെ പിറന്നാളാണെന്ന്.
0: ശ്രീഹരൻ.
1: ശ്രീഹരൻ.
0: അപ്പൊ ശ്രീഹരന് വേണ്ടി നമുക്ക് ഈ പാട്ടൊന്ന് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം അല്ലേ. ഓക്കെ. അപ്പൊ ചിറ്റയാണോ? ആരാണ്?
1: എന്തോ,
0: ഭീഷ്മ ആരാണ് ശ്രീഹരന്റെ? അമ്മായിയാണ്. അച്ഛൻ പെങ്ങളാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും അമ്മായി രണ്ടും കൂടി ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. സവാരി ടൈമിലേക്ക് വിളിക്കുകയും ചെയ്തു, പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശ്രീഹരന് നല്ലൊരു ബർത്ത്ഡേ വിഷ നേരാണ്. നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ.
0: ഓക്കെ, ശരി. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.
1: താങ്ക് യു. താങ്ക് യു.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ദിസ് ഇസ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈം. അപ്പോൾ സവാരി ടൈമിലേക്ക് യാത്ര ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഈ നമ്പറിലേക്ക് അടുത്ത ഒരു കോളർ ഇവിടെ റെഡിയാണ്. ആരാണെന്ന് അറിയണ്ടേ? ഹലോ.
4: ഹലോ,
3: പേര് പറഞ്ഞോളൂ.
4: ഗുഡ് മോർണിംഗ്, എന്റെ പേര് കുഞ്ഞുമോൻ.
3: കുഞ്ഞുമോൻ, കുഞ്ഞുമോൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
4: ഞങ്ങൾ ആലപ്പുഴ തുമ്പോളിന്ന്.

0: കരുനാഗപ്പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു.
1: ആലപ്പുഴയിൽ നിന്നും കരുനാഗപ്പള്ളിയിലേക്ക്. അപ്പൊ എപ്പോഴാ രാവിലെ പുറപ്പെട്ടത്?
0: ഞങ്ങള് 8 മണിക്ക് പുറപ്പെട്ടു.
1: ഏകദേശം 1.5 മണിക്കൂറായി ഡ്രൈവ് തുടങ്ങിട്ടല്ലേ. ഇനി എത്ര സമയം കൂടി കാണിക്കുന്നുണ്ട്?
0: 2 മണിക്കൂറോളം കാണിക്കുന്നു.
1: ഓ, ആരാ കൂടെ ഉള്ളത്?
0: ഞങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സും.
1: അപ്പൊ പിന്നെ പറയണ്ട, എൻജോയ് ചെയ്തായിരിക്കും പോവാ അല്ലേ.
0: അതെ,
1: ഇതൊരു ട്രിപ്പാണോ?
0: ഒരു ചടങ്ങുണ്ട്, അതിന് പോവാ.
1: ചടങ്ങ് നിങ്ങളൊരു ട്രിപ്പ് കൂടി ആക്കി മാറ്റിയേക്കാണ്. മക്കളൊക്കെ ഉണ്ടോ കൂടെ?
0: കൊച്ചുമക്കളൊക്കെ ഉണ്ട്.
1: പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
0: ഞങ്ങൾക്ക് 7.5 കൂട്ടം സിനിമ. 7.5 കൂട്ടം പറഞ്ഞു.
1: 7.5 കൂട്ടം സിനിമയിലെ
0: ഇല്ലിക്കാടും മലയമണി.
1: ഓക്കെ, ആ പാട്ട് വെച്ച് തരാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് റെയിൻബോയോട് ഷെയർ ചെയ്യാനുള്ളത്?
0: റെയിൻബോ വളരെ നല്ലൊരു ചാനലാണ്, ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ്.
1: സന്തോഷം.
0: ഞങ്ങൾ രാവിലെ മുതൽ കേൾക്കുന്നുണ്ട്. സ്വാഗതം കൊച്ചി, അങ്ങനെ എല്ലാ പ്രോഗ്രാം കേൾക്കാറുണ്ട്.
1: സ്വാഗതം കൊച്ചി തുടങ്ങി ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ യാത്രയിലുണ്ടപ്പോ.
0: അപ്പം അതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും മാഡത്തിന്റെ അവതരണം വളരെ നന്നായിട്ടുണ്ട്.
1: താങ്ക് യു.
0: ഈ അശ്വതി മാമിന്റെ മാഡത്തിന്റെ സൗണ്ട് ചെയ്തുകൊണ്ട് ഒരേപോലെ ആയതുകൊണ്ട് ഒരു
1: കൺഫ്യൂഷൻ അല്ലേ ആരാണെന്നുള്ളതിന്.
0: അതെ അതെ,
1: ഇന്നെന്തായാലും ഞാൻ വിദ്യയാണ്.
0: അപ്പൊ എല്ലാ ആർജിയോടും ഞങ്ങളുടെ അന്വേഷണം പറയാം.
1: തീർച്ചയായിട്ടും പറയാം. ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങളെ ശ്രോതാക്കൾ ഇങ്ങനെ വിളിക്കുകയും ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു എനർജി എന്നും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്.
0: നല്ല പ്രോഗ്രാമുകളൊക്കെ.
1: സന്തോഷം.
0: നല്ല പരിപാടികളൊക്കെ ഇനിയും കൊണ്ടുവരും.
1: ഇനിയും വരും ഒരുപാട് നല്ല നല്ല പരിപാടികൾ. ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ നല്ല നല്ല പരിപാടികൾ വരും. അപ്പൊ എന്തായാലും പാട്ട് കേട്ടാലോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റ.
0: ഓക്കെ, താങ്ക് യു.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
2: സമയം 9:45:51 നമ്മളുടെ സവാരി ടൈമിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളിങ്ങനെ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു കോൾ കൂടി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, നോക്കാം. ഹലോ,
3: ഹലോ,
2: പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് രാജേഷ് കുമാർ.
2: രാജേഷ് കുമാർ, എവിടുന്നാ വിളിക്കുന്നത്?
3: വൈക്കം.
2: വൈക്കം, ഓക്കെ. എന്തൊക്കെയാണ് വൈക്കത്തെ വിശേഷങ്ങൾ?
3: നല്ല മഴയാണ്
2: വൈക്കത്ത്. നല്ല കോട്ടയം ഭാഗത്തൊക്കെ നല്ല മഴയുണ്ടല്ലേ ഇന്ന്?
3: ഞാൻ വൈക്കത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാ.
2: ഓ ഓ ഓ, എവിടെ എത്തിയപ്പോ?
3: ഇപ്പം നടക്കാവ് ആണ്.
2: ആഹാ, നടക്കാവ് അമ്പലമൊക്കെ എത്തിയോ?
3: അമ്പലത്തില്ല.
2: അപ്പൊ പൂത്തോട്ട കഴിഞ്ഞു.
3: പൂത്തോട്ട കഴിഞ്ഞു.
2: പിന്നെ എന്താണ്, ഒഫീഷ്യൽ ആവശ്യമായിട്ട് പോകുന്നതാണോ അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യമാണോ, എന്താണ്? അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ഈ റൂട്ടിൽ യാത്രയുണ്ട്? ഓ, ശരി ശരി ശരി. അപ്പോ ഏത് പാട്ടാണ് വേണ്ടെന്ന് പറഞ്ഞോളൂ. മുറ്റത്തെത്തും തെന്നലേ, ആ പാട്ടല്ലേ. ഫിലിം ഏതാന്നറിയാമോ? ഫിലിം അറിഞ്ഞൂടാ, നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതെ, ചന്ദ്രോത്സവത്തിലെ പാട്ടാണ്. പിന്നെ വേറെ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? എല്ലാവർക്കും വേണ്ടി, ആരോടും ഒരു പാർഷ്യാലിറ്റി ഇല്ല.
3: ഒരു മണിക്കൂർ എന്നും കേൾക്കുന്ന പരിപാടിയാണത്.
2: ആണല്ലേ, ഒരുപാട് സന്തോഷം.
3: 9 മണി മുതൽ 10 മണി വരെ ഞാൻ ഡ്രൈവിംഗ് ആണ്.
2: ആ സമയത്ത് എന്തായാലും 107.5 കൂടെ തന്നെയാണ്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? വരുന്നുണ്ട്, മുറ്റത്തെത്തും തന്നല്ലേ. ആസ്വദിച്ച് യാത്ര ചെയ്തോളൂ.
3: ഓക്കേ, താങ്ക് യു,
2: ഹാവ് എ നൈസ് ഡേ.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: മൈ ഡിയർ ലിസ്ണേഴ്സ്, 9 മണി കഴിഞ്ഞാൽ 44 മിനിറ്റും 44 സെക്കൻഡും ആകുമ്പോൾ സ്വാഗതം കൊച്ചി ഒരു പാട്ട് അകലത്തിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നേരം സംസാരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ സമയം ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇന്ന് കിട്ടാത്തവരാരും സങ്കടപ്പെടേണ്ട. നമുക്ക് വാട്സപ്പ് വരുന്നുണ്ട്, യുവർ ചോയ്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. ഇനി സവാരി ടൈമിലേക്ക് തന്നെ വിളിക്കണമെന്നാണെങ്കിൽ നാളെ ഇതുപോലെ സമയത്ത് തന്നെ വീണ്ടും വിളിക്കുക കേട്ടോ. 0484 2 8 1 0 1 0 4 8 4 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക് നാളെയും സവാരി ടൈമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത്ര നേരം ഒരുപാട് പേരോടൊന്ന് സംസാരിക്കാൻ സാധിച്ചു. എല്ലാവരും നല്ല വൈബുള്ള ആളുകളായിരുന്നു സംസാരിച്ചവരെല്ലാവരും. ചോദിച്ച പാട്ടുകളൊക്കെ നല്ല അടിപൊളി പാട്ടുകളുമായിരുന്നു. അപ്പോൾ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സവാരി ടൈമിൽ നിങ്ങളോട് എല്ലാവരോടും യാത്ര ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ടാറ്റാ ബൈ, ഓക്കേ, സീ യു. ഇതാ വരുന്നു ലാസ്റ്റ് പാട്ട്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതിക വിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കാൻ ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അടുത്ത മാസം 1 പുതിയ നിയമം നിലവിൽ വരും. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുക. കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലെ സംഘടനകളുടെ കൂട്ടായ്മയായ ഇന്റർ ഏജൻസി ഗ്രൂപ്പിന്റെ താമരശ്ശേരി താലൂക്ക് തല യോഗം വൈകിട്ട്. താലൂക്ക് പരിധിയിലെ എല്ലാ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു. സിപിഐഎം പേരാവൂർ ഏരിയ കമ്മിറ്റിയിലെ മുഴക്കുന്ന് ലോക്കലിൽപ്പെട്ട വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി വി ശരത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി

0: പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനാണ് നടപടിയെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കോഴിക്കോട് മുക്കം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വിവിധ വാർഡുകളിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചു. പന്നിശല്യം പ്രതിരോധിക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനമായി. നാളെ ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിനെ വരവേൽക്കാൻ തിരുവനന്തപുരത്ത് ഫുട്ബോൾ ആരാധകർ സംഘടിപ്പിച്ച സംഗമം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ ജോ പോൾ അഞ്ചേരി, വി പി ഷാജി, മാത്യു വർഗീസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.
0: ഹായ്, ഹലോ, നമസ്കാരം. സമയം അതെങ്ങനെ 10 മണി കഴിഞ്ഞ് 4:42 ആയിരിക്കുകയാണ് അല്ലേ? അങ്ങനെ എല്ലാവരും ഇപ്പൊ ജോലികളിലേക്കൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എത്തി. ശരിക്കും പറഞ്ഞാൽ മഴ നനയാന്ന് പറയുന്നത് വളരെ സുഖമുള്ളൊരു ഏർപ്പാടാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ ഓഫീസിലേക്ക് വന്ന് ഇരുന്ന് വർക്കിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ശരിക്കും പ്രത്യേകിച്ച് ഈ തണുപ്പ് എ സിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് നമുക്ക്
3: ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയാം, നമ്മള് ഈ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യില്ലേ? അപ്പൊ നമ്മളൊന്ന് ബസ്സിൽ കയറി ഒന്ന് ഇരുന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും അടുത്തൊരു ചേച്ചി വന്നിട്ട് ഈ കൊടയും കൊണ്ട് വന്ന് കൊട ചുരുക്കി താഴത്തേക്ക് വെക്കുന്നത്, നമ്മൾ ആകെ നനഞ്ഞു വിളിക്കും, ഒന്നും പറയാനും പറ്റില്ല.
0: അപ്പൊ ആ ഒരു സമയത്ത് പറഞ്ഞാൽ ആരെയും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാര്യമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ ഒരു എന്താ പറയാ, നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും കേറിയിട്ടുണ്ടാവുക.
3: പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാത്തവരും ഉണ്ട് കേട്ടോ. അപ്പൊ പക്ഷെ എന്തായാലും നനഞ്ഞിട്ട് പിന്നെ നമ്മൾ ആലോചിക്കും, ഈ ഓഫീസിൽ പോയിരിക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ.
0: അതിപ്പോ ബസ്സിൽ തന്നെയല്ലേ, നമ്മള് ബൈക്കിൽ പോയാലും അല്ലെങ്കിൽ ആയാലും നമ്മൾ എങ്ങനെ വന്നാലും റെയിൻകോട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എങ്ങനെ വന്നാലും ഒക്കെ നമ്മുടെ ചെറുപ്പോ നമ്മുടെ കാലിന്റെ ഭാഗങ്ങളിലൊക്കെ എന്തായാലും നനയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. എന്താണെങ്കിലും ആ ജോലി സമയത്തെങ്കിലും ഒന്ന് മഴ മാറി കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് ആ വരുന്ന സമയത്തെങ്കിലും ഒന്ന് മഴ മാറി.
3: പൊതുവെ നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ മഴ കുറവാണ്.
0: ആ പക്ഷെ പറയാൻ പറ്റില്ല,
3: ചിലപ്പോ
0: ഒരു വെയിൽ വന്ന് നമ്മളെ പറ്റിച്ചതിന് ശേഷം ആയിരിക്കും ഒരു നല്ല മഴ വരുന്നത്.
3: ഈ അമ്മമാരെ കണ്ടിട്ടില്ലേ, തുണി ഒന്ന് പുറത്തേക്ക് ഇടാൻ കാത്തിരിക്കും, മഴ ഇങ്ങനെ
0: ദിവസം ഒരു ചേച്ചി വിളിച്ചപ്പോഴും ഇതുപോലെ തന്നെ പറഞ്ഞു. അതായത് ഞാനിപ്പോ ഒരു 2-3 വട്ടം ഈ തുണിയുടെ പുറകെ കിടന്ന്
3: ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്. ഇത് അമ്മ ചോദിക്കുന്നത്
0: മഴക്കറിയാം, ഇപ്പൊ തന്നെ മഴ വരുന്നു, എന്നാലും ചെറിയൊരു വെയിൽ വരുമ്പോ നമുക്കതൊരു അമ്മമാർക്കതൊരു പെട്ടെന്നൊന്ന് വിരിച്ചൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഉണക്കി എടുക്കാന്ന് പറയുന്നത്.
3: പക്ഷെ നമ്മളൊക്കെ കുറച്ച് മടിയന്മാരാണല്ലോ
0: ഇപ്പോഴത്തെ ജനറേഷൻ. എനിക്ക് തോന്നുന്നു എങ്ങനെയെങ്കിലും നമ്മളെ വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ എടുക്കാന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ ഒരു ചിന്ത. യെസ്, അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഈ സമയത്ത് വർക്കില് ഇപ്പൊ ചെറിയൊരു മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് വർക്കൊക്കെ വർക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല പാട്ടും കൂടി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി
3: രസമായിരിക്കും
0: അല്ലേ. യെസ്, അപ്പൊ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്, വാട്സപ്പിന്റെ സമയമാണ് ഇത്. വാട്സപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാം, അതിനായി നിങ്ങൾ മെസ്സേജുകൾ അയക്കുക 8547341075.
3: 8547341075 എന്നുള്ള വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് പാട്ടുകൾ മെസ്സേജുകൾ അയച്ചോളൂ. നമുക്ക് വാട്സപ്പിന്റെ സമയമാണ്, പാട്ടുകൾ കേട്ടുകൊണ്ട് വർക്കുകൾ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ വിളിക്കാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജുകൾ ചെയ്തോളൂ.
0: അപ്പൊ ഇന്ന് വാട്സപ്പായിട്ട് കൂടിയുള്ളത്
3: ഞാൻ ആർജ വിദ്യ,
0: ഞാൻ നമിത. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പ്.

ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലേക്ക് ഇതാ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് പാട്ടുകൾ ആവശ്യപ്പെടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1990 ശേഷമുള്ള പാട്ടുകൾ ആവശ്യപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത്. യെസ്, അപ്പോൾ മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സരിഗ രവിയാണ്, ശ്രീമൂല നഗരത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് മൂവിയിലെ പിന്നെയും എന്ന സോങ് ആയിരുന്നു. ആ ഒരു സോങ് ഞാൻ പ്ലേ ചെയ്തിരുന്നു, കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് റാണി ഫ്രാൻസിസ് ആണ്, പെരുമ്പിള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് ഡാഡി ജോർജിന്റെയും ഹസ്ബൻഡ് ഫ്രാൻസിസ് എന്ന പാഞ്ച് ചേട്ടന്റെയും ജന്മദിനമാണ്. രണ്ടുപേരും ഇന്നില്ല. ഡാഡി മരിച്ച 9 ചേട്ടൻ 55 വയസ്സിൽ വിട്ടുപിരിഞ്ഞ്. June 15 മൂന്ന് വർഷമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലുള്ള സൂര്യമാനസം മൂവിയിലെ തരളിത രാവിൽ അല്ലെങ്കിൽ പാതിരാമഴ ഏതോ ഉള്ളടക്കം മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആത്മാവിന് പ്രാർത്ഥനാശംസകളോടെ റാണി ഫ്രാൻസിസ് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ണൻ കാഞ്ഞിരമറ്റത്തു നിന്നുമാണ്. ഈ ഒരു മെസ്സേജിൽ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തങ്കക്കിന പൊങ്കൽ ഫ്രണ്ട്സ് മൂവിയിലെ അല്ലെങ്കിൽ പച്ചപ്പവിഴ വർണ്ണ എന്ന തെങ്കാശി പട്ടണം മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് വിനീത ഷിബു പൂച്ചാക്കലിൽ നിന്നുമാണ്. മനസ്സിനക്കരെ സിനിമയിലെ മെല്ലെ ഒന്ന് പാടി നിന്നെ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ്

ിരിക്കുന്നത് നഫ്നയാണ്. കുട്ടമശ്ശേരിയിൽ നിന്നാണ്, മണക്കാട് എന്ന സ്ഥലത്ത് നിന്നാണ് അയച്ചിരിക്കുന്നത്. എൻ്റെ ഉമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി നാളെയാണ്, നല്ലൊരു പാട്ട് വെക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉമ്മിയുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് എന്താണെങ്കിലും വിവാഹ വാർഷിക ആശംസകൾ ആശംസിക്കുകയാണ്. നല്ലൊരു പാട്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് പ്ലേ ചെയ്യാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ജിഷ ജോൺസണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതോ ഒരു പാട്ട് എനിക്ക് അതിൽ കേൾക്കുമെന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉന്നരത്തിൽ എന്നെ കൊടുത്തേൻ എന്ന മൂവിയിൽ നിന്നും, അല്ലെങ്കിൽ രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഈ പുഴയും കടന്ന മൂവിയിലെ സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ ഫാമിലിക്കും, ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു അതുല്യ അഭിജിത്ത് ദമ്പതികളുടെ മകൾ നമസ്വി. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. മോൾക്ക് വേണ്ടി വെള്ളി നക്ഷത്രം മൂവിയിലെ ചക്രക്കിളി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആശംസകൾ അറിയിക്കുന്നത് ദിവ്യ മോബിഷാണ്. അപ്പോൾ അതുല്യ അഭിജിത്ത് ദമ്പതികളുടെ മകളായിട്ടുള്ള നമസ്വിക്ക് എല്ലാവിധ ആശംസകളും ജന്മദിനാശംസകളും നേരെയാണ്. വളരെ ഹാപ്പിയായി അടിച്ചു പൊളിച്ച ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുക. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സമയമിത അപൂർവ സായാഹ്നം എന്ന മൂവി എന്ന സോങ് ആണ്. ഹരികൃഷ്ണൻസ് എന്ന മൂവിയിൽ നിന്നും ഇന്ദു വൈക്കുമാണ് വൈക്കത്തു നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാ റെയിൻബോ ഫ്രണ്ട്സിനും വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പോൾ വാട്സപ്പിലെ അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നേരത്തെ ഒരു മെസ്സേജ് അയച്ചിരുന്നു, റാണി ആയിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ റാണി ആവശ്യപ്പെട്ടുള്ളൊരു സോങ് ആണ്, സൂര്യമാനസം എന്ന മൂവിയിലെ സോങ് ആണ് അടുത്തതായി വരുന്നത് വാട്സപ്പിലൂടെ. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പ്. വാട്സപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, അതിനായി വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ് 8547341075 8547341075.

സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റും 14 സെക്കൻഡുമായിരിക്കാണ് വാട്സപ്പിന്റെ അരമണിക്കൂർ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 30 മിനിറ്റ് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജിയാണ്. ഫോട്ടോച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു പാട്ട് വേണം, ആലിപ്പഴം ഒന്നൊന്നായി എൻ മുറ്റത്തെങ്ങും എന്ന പാട്ടാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ നോർത്ത് പറവിൽ നിന്നും സിനി. അദ്വൈതം എന്ന മൂവിയിലെ മഴവിൽ കൊതുമ്പിലേറി വന്ന എന്ന സോങ് വെച്ച് തരുമോ? പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് സുമാ രാജേന്ദ്രനാണ്, കോതമംഗലത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിനായി ഒരു സ്വപ്നത്തിൻ മഞ്ചൽ എനിക്കായി എന്ന പാട്ട് തരുമോ? തരാറില്ല എന്നാലും ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, ഹായ് വാട്സപ്പ്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ കൊച്ചുമക്കൾ ദർശിത്, അല്ലു എന്ന് വിളിക്കുന്ന ദർശിദിൻ്റെയും ധൻവികയ്ക്കും വേണ്ടിയിട്ടാണ്. അല്ലി എന്നാണ് ധൻവികയെ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. പവിത്രം മൂവിയിലെ വാലിന്മേൽ പോവും എന്ന പാട്ടാണ് ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഷിജ ദാസ് തൃശ്ശൂരിൽ നിന്നുമാണ്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഹിലാബ് എസ് ചേർത്തലയിൽ നിന്നാണ്. വീണ്ടും പുലരിപ്പൂ വസന്തം തൂകി പ്രഭാതം ചിഹ്നം ചിഹ്നം ചിതറുന്ന മഴ തൽക്കാലം മാറിയ നീലാകാശം ഇന്നത്തെ വാട്സപ്പിൻ്റെ കൂടെ പാട്ടിൻ്റെ തേരോട്ടത്തിലൂടെ കൂടെ ചിലമ്പ് എന്ന ചിത്രത്തിലെ ഗാനം താരും തളരും എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാവ്യാത്മകമായിട്ടാണ് ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ സ്പീഡിൽ വായിച്ചത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. പരിപാടി സ്ഥിരം കേൾക്കാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ് ഈ പരിപാടി. സ്വന്തം എവിടെ ബന്ധം എവിടെ എന്ന മൂവിയിലെ ഓരോ താഴ്വാരവും എന്ന ഗാനം വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നും കാഞ്ചന ഷാജിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഗാനം എൻ്റെ മകൾ സ്വപ്ന ഷാജിക്കും മകൻ വിഷ്ണുവിനും മകളുടെ ഭർത്താവ് മനുവിനും അമ്മ ദേവകി അമ്മയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് വാട്സപ്പ്, കുറേയായി മഴവില്ല് മൂവിയിലെ സോങ് രാവിൻ നിലാക്കാൽ എന്ന സോങ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേട്ടായിക്ക് വേണ്ടി, അതായത് പ്രവീൺ എന്നാണ്, ചേട്ടായിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. നീതുവാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, ആ റഹ്മാൻ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു സോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലീസ് ഡെഡിക്കേറ്റ് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൃക്കാക്കരയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലിനിയാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ കറുത്തമ്മ എന്ന തമിഴ് മൂവിയിലെ തേന്മേർക്ക് എന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ റഹ്മാൻ്റെ സംഗീതത്തിൽ കെ എസ് ചിത്ര ആലപിച്ച മനോഹരമായ ഒരു ഗാനമാണിത്. അധികം ഇത് കേട്ടിട്ടില്ല. അപ്പോൾ മുൻപും ഈ ഒരു സോങ് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗാനം ചോദിച്ചിരുന്നു, അപ്പോഴും വെച്ച് തന്നില്ല. എന്നെങ്കിലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, ഒരു പാട്ട് വേണം, ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിൽ എനിക്ക് നീ ഇണയാകണം എന്ന ഗസൽ മൂവിയിലെ സോങ് ആണ്. റിസ്വാനാണ് പറവൂരിൽ നിന്നും ഈ ഒരു സോങ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ റെയിൻബോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. രജിതയാണ് അടുത്തതായി മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാണിയംകുളത്ത് നിന്നാണ്. കസിൻസ് എന്ന മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് രജിത ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു, മഴ പെയ്തു മാനം എന്ന ഫിലിം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി ആ ഒരു മൂവിയിലെ സോങ് ആണ്. മഴ പെയ്തു മാനം എന്ന സോങ് ശ്രോതാക്കൾക്കും ആർജേസിനുമായിട്ട് സമർപ്പിക്കുന്നു. ജോൺസൺ ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകാം.

അടുത്ത മെസ്സേജ് ഹാൽവിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജസ്റ്റിൻ പ്രഭാകറിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടാണ് ചിരിതൊട്ട് എന്ന സോങ് സർവമായ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഒരു മെസ്സേജ് ചോദിച്ചിരിക്കുന്നത് രഘുനാഥാണ്, രാമനാമടത്തു നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ദൂരെ ദൂരെ ഇതൾ വിരിയും എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്നാണ് രഘുനാഥ് ചോദിച്ചിട്ടുള്ളത്. മാഗി ജോർജ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഡാഡിയുടെയും ചേട്ടൻ്റെയും ജന്മദിനമാണ്, ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് മാമ്പ്രയിൽ നിന്നും ബബിതയാണ്. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ദേവി ആത്മരാഗം ഏകാൻ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അടുത്തൊരു മെസ്സേജ് ഫാത്തിമ കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് അയച്ചിരിക്കുന്നത്. മാളൂട്ടിയിലെ സ്വർഗങ്ങൾ സ്വപ്നം കാണുമെന്ന പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനിയും ഒരുപാട് ഒരുപാട് മെസ്സേജുകളുണ്ട്, മെസ്സേജിലേക്ക് ഒക്കെ പോകാം. അതിനു മുൻപായി ഒരു പാട്ട് വരുന്നുണ്ട്, കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ൽ വാട്സാപ്പ്.

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: Musically yours, FM Rainbow 107.5. Stay tuned.

ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിൽ ഇനിയും മെസ്സേജുകൾ വന്നിരിക്കുന്നു, മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സീതാരമേശ് കടക്കരപ്പള്ളിയിൽ നിന്നുമാണ്. എല്ലാ കൂട്ടുകാർക്കുമായി ഒരു നാൾ വരുമെന്ന മൂവിയിലെ മാവിൻ ചൂട്ടിലെ മണമുള്ള എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം വെക്കാമോ, ഒത്തിരി സ്നേഹത്തോടെ സീതാരമേശ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. കുമാറാണ് മുടപ്പല്ലൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദേവദൂതൻ എന്ന മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരുമോ, അലീന അലീന എന്ന പാട്ടാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. പെരുമ്പാവൂരിൽ കീഴിലത്ത് നിന്ന് സിന്ധുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്ഥിരം ശ്രോതാവാണെങ്കിലും വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയച്ചു തുടങ്ങിയിട്ട് ഒരാഴ്ച ആയേ ഉള്ളൂ. എല്ലാ ദിവസവും എൻ്റെ പാട്ട് കിട്ടിയില്ലെങ്കിലും മെസ്സേജ് വായിച്ച് കേൾക്കുമ്പോൾ തന്നെ വളരെയേറെ സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചോദിച്ച സോങ് തന്നെ ചോദിക്കുന്നു, പുതുമഴയായി പൊഴിയാമെന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരുമോ, എല്ലാ ആർജിമാർക്കും എല്ലാ ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് സിന്ധു അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ നീതു സനീഷാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥ മൂവിയിലെ തങ്കത്തിങ്കൾ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. റോബിൻ വിസ്മയ പെരുമ്പടപ്പിൽ നിന്ന് സനീഷ്, സ്റ്റാലിൻ, ലൂമിയ, എനോഷ്, സരിത, റോബിൻ, വിസ്മയ എന്നിവരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും 47th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഫ്രാൻസിസ് മേഴ്സി, അവർക്കൊരു ആശംസകൾ പറയണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം നല്ലൊരു ഗാനം പ്ലേ ചെയ്യണം, ഒരു ചെമ്പനീർ പൂവിർത്തു എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ആൻഡ് മേഴ്സി ഇവർക്ക് രണ്ടുപേർക്കും വിവാഹ വാർഷികാശംസകൾ നേരുന്നു. വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവുക. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ആര് പറഞ്ഞു, ഇവിടെ ഫോർട്ട് കൊച്ചി നല്ല മഴയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു മഴഗാനം വെച്ച് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനിതയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ തോർന്ന് നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും നല്ലൊരു കാലാവസ്ഥ, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ളൊരു നല്ല മഴ വീഴട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, പിയാതെ പോയ മേഘം യേശുദാസ് പാടിയത് ചിത്രം കിളിക്കൊഞ്ചൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജു ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ പ്രശസ്ത സിനിമാ സംവിധായകൻ ഭാരതിരാജ ഒരു വാർത്തയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യാർ പെത്ത പിള്ളൈ അല്ലെങ്കിൽ കാത്താഴം കാട്ടുവഴി എന്ന ഗാനങ്ങൾ മറക്കാനാവുമോ, ഇതിലൊരു ഗാനം പ്ലേ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാട് കാസർഗോഡ് നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൽമ ജമാലുദ്ദീനാണ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തേരെ ബിൻ തേരെ ബിൻ എന്ന സോങ് വാസർ എന്ന മൂവിയിൽ നിന്നുമാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, സൽമക്ക് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷഹീബ ജൈനി മെസ്സേജ് അയച്ചിരിക്കുന്നു, കേട്ടുകൊണ്ട് കൂടെയുണ്ട്, ഗാനം ഒന്നും ചോദിക്കുന്നില്ല, ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളെല്ലാം സൂപ്പറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും ആവശ്യപ്പെടുന്ന ഗാനങ്ങളെല്ലാം സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ ഏത് പാട്ട് സെലക്ട് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എപ്പോഴും ഉണ്ടാകാറ്. യെസ്, അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന മൂവിയിലെ മെല്ലെ മെല്ലെ മുഖപടം എന്ന സോങ് ആണ്. ശിവരാമൻ ആലുവയിൽ നിന്നാണ് ഈ ഒരു സോങ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തായി അജയനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ മുണ്ടിയരുമയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. 30/4/26 റിട്ടേർഡ്

ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്താണ് റിട്ടയർമെൻ്റ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട പാട്ട് കൽപ്പാന്തകാലത്തോളം കാതരെ നീയൻ മുൻപിൽ എന്ന പാട്ടാണ്. കേൾക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ അജയനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ രാമലീല എന്ന ഫിലിമിലെ നെഞ്ചിലേറി തീയേ എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് ആർഷ അനീഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹിന്ദി സോങ് ബർസോരെ മേഘ മേഘ എന്ന സോങ് ഗുരു മൂവിയിലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ്മയിൽ കരിമുകളിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നു. ഒരു ഗാനം വെച്ച് തരുമോ, ചിത്രം ചതുരംഗം, സോങ് ചെറുതായൊരു മരത്തിൻ്റെ എന്ന സോങ് ആണ്, എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ഇസ്മയിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മലരി മൗനമ എന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വെള്ളങ്ങല്ലൂരിൽ നിന്നുമാണ് ഡെൻസി ജോസഫാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നലെ ജൂൺ 9 ഹസ്ബൻഡിൻ്റെ ജന്മദിനമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് മലരി മൗനമ എന്ന സോങ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഹസ്ബൻഡിന് ആശംസകൾ അറിയിക്കുകയാണ് വൈകിയാണെങ്കിലും. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് നിൽജയാണ്, നിൽജ സ്റ്റാൻലി നോർത്ത് പർവൂരിൽ നിന്നുമാണ്. ശാരികി നിന്നെ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. രാക്കിലിപ്പാട്ട് മൂവിയിലെ സോങ് ആണ്. എല്ലാ ഫ്രണ്ട്സ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ചേച്ചി ക്രിസ്റ്റി, ഡിയർ സിസ്റ്റർ ക്രിസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെമ്പർ രമേശൻ 9 വാർഡ് എന്ന സിനിമയിലെ അലരെ നീ എന്നിലെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ഇസാ ചേരാനല്ലൂരിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂരിൽ നിന്നുമാണ്. കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ട് ചോദിച്ചിട്ടില്ല. ബീനാരാജ് ആയിക്കാട് നിന്ന് പറഞ്ഞിരിക്കുന്നു ഉത്രം നക്ഷത്രം സിനിമയിലെ അനുഭൂതി പൂക്കുന്ന എന്ന ഗാനം വെച്ച് തരുമോ, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആയുഷ്കാലം എന്ന മൂവിയിലെ മൗനം സ്വരമായി എന്ന ഗാനം വെച്ച് തരുമോ, ആഞ്ഞിൽപ്പാലത്തുള്ള പ്രിയ സുഹൃത്ത് പ്രാണിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വയലാർ നീലമംഗലത്ത് നിന്നും അഭിലാഷ അശോകാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇനിയും മെസ്സേജുകളുണ്ട്. നമുക്കൊരു അടുത്ത പാട്ടിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ വാട്സപ്പ്.

സമയത്ത് 10 മണി കഴിഞ്ഞ് 57 മിനിറ്റും 14 സെക്കൻഡും ആയിരിക്കാണ് പാർട്സ് ഓഫ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനിയും മെസ്സേജുകൾ വായിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മെസ്സേജിലേക്ക് പോവുകയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധു നെല്ലായിൽ നിന്നാണ്. ഇന്ന് ആൻറ്റിയുടെ മകന്റെ കുട്ടിയുടെ വിവാഹമാണ്, ശരത് ആൻഡ് ഉമ ഇവർക്ക് വേണ്ടി, ദമ്പതികൾക്ക് വേണ്ടിയിട്ട് കാര്യസ്ഥൻ സിനിമയിലെ മംഗളങ്ങൾ വാരിക്കോരി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇനി നമുക്ക് സമയം കുറവാണ്. എന്താണെങ്കിലും ലാസ്റ്റ് സോങ് സ്പെഷ്യലായി അവർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് വലിയൊരു മെസ്സേജാണ് കേട്ടോ. ഒരുപാട് തിരുത്തൽവാദി എന്ന മൂവിയിലെ ഒരു സോങ് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറേ സോങ്സ് ഒക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. യെസ്, എന്താണെങ്കിലും ശ്രീതൽ സജീഷാണ് നോർത്ത് പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ടുകൾ ഇനി പ്ലേ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണെങ്കിലും നിങ്ങൾ ഇന്ന് പാട്ട് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് പല പല ചോയ്സ് ഉണ്ട്. വോയിസ് ബൈ ചോയ്സ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതിലൂടെ നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജുകൾ അയച്ചുകൊണ്ട് പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. പാട്ട് പാടുകയും അതുപോലെ തന്നെ മെസ്സേജിലൂടെ ഡെഡിക്കേഷൻസും പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വോയിസ് മെസ്സേജുകൾ അയക്കാം. ഈ നമ്പറിലേക്ക് തന്നെയാണ് മെസ്സേജുകൾ അയക്കേണ്ടത്, 8547341075. കൂടാതെ യു ആർ ചോയ്സ് എന്ന പ്രോഗ്രാം 1 മണി, അതായത് 12 മണി മുതൽ നമുക്ക് 2 മണി വരെയുണ്ട്. അതിലൂടെയും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വിളിച്ച് ആവശ്യപ്പെടാവുന്നതുമാണ്. യെസ്, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പൊതുജന സേവനമാണ് നല്ല ഭരണത്തിന്റെ യഥാർത്ഥ അളവുകോലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനയത്തോടും സമർപ്പണ ബോധത്തോടും കടമ നിർവഹണത്തോടും കൂടി നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ അഭിനന്ദിച്ചു. മോദിയുടെ പതിറ്റാണ്ടുകളുടെ സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 30-നകം RBI പേപ്പർ കറൻസി പിൻവലിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾ അവതരിപ്പിക്കുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച കേന്ദ്ര ഗവൺമെന്റ്. PIB ഫാക്ട് ചെക്ക് വിഭാഗം അവകാശവാദം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ KG സജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അധികൃതരുമായി ചർച്ച.

0: ചർച്ച നടത്തും. വയനാട്ടിൽ ഉയർന്ന ഷിഗല്ല സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി. കോളിയാടി AUP സ്കൂളിൽ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെയാണ് ഇത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ ഇന്ന് വൈകിട്ട് 5 വരെ തിരുത്തലുകൾ വരുത്താം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15-ന് പ്രസിദ്ധീകരിക്കും. സ്വർണവില പവന് 3160 രൂപ കുറഞ്ഞ് 1,09,160 13,645 രൂപയാണ് ഗ്രാമിന്. പാലക്കാട് മലമ്പുഴ ഡാമിൽ ഇന്നലെ വൈകിട്ട് കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്.
1: ന്യൂസ് റെയിൻബോ. This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: ഹായ് ഹലോ, ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 സെല്ലുലോയിഡ്.
3: ചെമ്പരത്തി കമ്മലിട്ട കുപ്പി വള കുഞ്ചലിട്ട കാത്തു നിന്നതാര്.
2: ഈ സോങ് കേട്ടപ്പോ ഏതാ ഫിലിം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, എം മോഹനൻ രചനയും സംവിധാനവും നിർവഹിച്ച് പൃഥ്വിരാജ്, സമൃദ്ധ, നെടുമുടി വേണു, സലീം കുമാർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച് 2011 പുറത്തിറങ്ങിയ ഒരു ഫിലിമാണ് മാണിക്കക്കല്ല്. അപ്പോൾ മാണിക്കക്കല്ല് സിനിമയിലൂടെയുള്ള ഒരു യാത്രയാവാം ഇന്ന് നമുക്ക് അല്ലേ. കൂടെ ഞാനും ഉണ്ട്, VS മിത.
4: ഒരു ചായ കുടിച്ചിട്ട് പോവാ, എന്നാൽ ഇച്ചിരി ഉറങ്ങിയിട്ട് പോവാ, അവിടെ ആരും എത്തിയിട്ടില്ല.
5: ഇനി സ്കൂൾ അടക്കുന്നത് വരെ തിന്നൽ ഉറങ്ങണം തന്നെയല്ലേ പണി.
6: അടുത്ത ജന്മത്തിലെങ്കിലും ഈ സ്കൂളിൽ ഒരു മാഷ ജനിക്കണേ എന്റെ ഭഗവാനെ.
4: നീ ഒരു ആഗോളമണ്ഡം തന്നെ, അതുപോലെ ഇതുകൂടെ ഉണ്ടായിട്ട് വേണ്ടേ?
6: ഉണ്ടാവൂലേ.
4: നീ വണ്ണാമല തന്നെ അല്ലേ എന്റെ കുഞ്ഞച്ച, ഈ സ്കൂളിന്റെ ഗ്യാസ് തീരാറായില്ലേ?
7: നമ്മുടെ മന്ത്രി വരെ പഠിച്ചു പോയ സ്കൂളാ.
4: കഷ്ടം കഷ്ടവും കുഷ്ടവും അല്ല, ശനിദശയാ ഗണേശ.
6: പിന്നെ
4: അതേടോ, മൃഗങ്ങളെ, പക്ഷികളെ, മരങ്ങളെ, സ്ഥാപനങ്ങളെ ഒക്കെ ഇത് ബാധിക്കും. നിനക്കറിയാലോ, ഈ സ്കൂളിലെ പിള്ളേരുടെയും മാഷന്മാരുടെയും കച്ചവടം കൊണ്ട് മാത്രാ ഞങ്ങൾ 7-8 വളർന്നു വലുതായത്. പാകം വെച്ചപ്പം വലിയേട്ടൻ ഇതിനകത്തൊരു നോട്ടം വച്ചതാ, ഞാൻ വിട്ടുകൊടുത്തില്ല. എന്നിട്ടിപ്പ എന്തായി, സ്കൂളിന് ശനിദശ തുടങ്ങിയപ്പോ അത് എന്നെയും ബാധിച്ചു. ഇപ്പൊ റോഡിലൂടെ പോണവരെ മുഴുവൻ വിളിച്ച് ചായ വേണോ ചായ എന്ന് ചോദിക്കേണ്ട ഗതികേടില്ല ഞാൻ.
8: ഏതായാലും എന്റെ ഗതികേടൊന്നും സുധാകരനില്ലല്ലോ. വിക്ടറി കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന ഞാനിപ്പോ വെറും ഒരു കോഴിക്കച്ചുറക്കാനായില്ലേ?
6: ശരിയാ, അന്ന് ട്യൂഷൻ സെന്ററിൽ നിറയെ കുട്ടികൾ, ഇന്ന് അവർ ഇന്നടത്ത് കോഴികൾ.
2: ഒരു വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാനുള്ള സ്വപ്നവുമായിട്ട് യാത്ര ആരംഭിക്കുന്ന പലരും പിന്നീട് അതിന്റെ പ്രതിരോധ ശക്തിക്ക് മുന്നിൽ തളർന്ന് ഒടുവിൽ പോരാടിയ അതേ സംവിധാനത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒരു പ്രധാനാധ്യാപകന്റെ റോളാണ് നെടുമുടി വേണു അഭിനയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കഥാപാത്രമായിട്ട് ജീവിച്ചിരിക്കുന്നത്.
9: കേരം തിങ്ങും കേരളനാട്, കേരം തിങ്ങും കേരളനാട് എന്ന് പറഞ്ഞ് അലങ്കരിച്ചിട്ട് ഇപ്പൊ എന്തായി?
10: കറിക്ക് അരയ്ക്കാ ഒരു തേങ്ങ വേണം, തമിഴ്നാട്ടിൽ പോകണ്ടേ? വെറുതെ അങ്ങനെ ഇങ്ങോട്ട് തലയാട്ടിയാ പോലെ കേച്ചവാ. വിവരം വേണം, കൃഷിയെ പറ്റി നോളജ് വേണം, തെങ്ങിന് വേണ്ടത് ജൈവവളവാ, ജൈവവളം. ഇപ്പോ 5 കിലോ ചോരന്നിന്റെ മൂട്ടിലങ്ങോട് വീശിയ, മിഥുനത്തില് ചറവറാന്ന് പറഞ്ഞാ വേര് പൊട്ടുക.
11: ശരിയാ,
10: ആ തനിക്ക് വിവരമുണ്ട്. ആ പിന്നെ ജൈവവളത്തിന്റെ 3 ലോഡ് ഇന്നലെ വന്നിട്ടുണ്ട്, സ്റ്റോക്ക് തീരുമ്പോ പറഞ്ഞാൽ ചരക്ക് അവിടെ എത്തിക്കും.
2: ഈ അടുത്ത ദിവസം നമ്മളെ പിരിഞ്ഞു പോയ സലീം കുമാർ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കുഞ്ഞിരാമൻ അല്ലെങ്കിൽ തമ്പുരാൻ, അദ്ദേഹത്തിന്റെ തനത് അഭിനയ രീതി കൊണ്ട് മറ്റാർക്കും അനുകരിക്കാനാവാത്ത രീതിയിൽ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയിട്ടുള്ള കുറേയധികം കഥാപാത്രങ്ങളിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് മാണിക്കക്കല്ലിൽ കുഞ്ഞിരാമൻ.
12: പൊട്ടാഷ് 10 കിലോ, യൂറിയ 15 കിലോ, 20 കിലോ ഇങ്ങനെ വളം തൂക്കി കളിച്ചാ മതിയോ? സ്കൂൾ തുറക്കണ്ടേ?
10: സ്കൂൾ തുറക്കലും അടയ്ക്കലൊക്കെ പ്യൂണിന്റെ പണിയാണ്.
12: വേണ്ട, മൈ നെയിം ഈസ് തമ്പുരാൻ.
10: കുറച്ച് കാശ് കൊടുക്കി ഗസറ്റ് പരസ്യപ്പെടുത്തിയ പേരല്ലേ മാറുന്നുള്ളൂ, കുഞ്ഞിരാമൻ തമ്പുരാനൊന്നും ആകുന്നില്ലല്ലോ. ഓഫീസ് തുറന്ന് മേശയും കസലം തുടച്ചു വെക്കുമ്പോഴത്തേക്ക് ഞാനങ്ങ് എത്താം. ചെല്ലേ.
12: അതേ പ്രധാന അധ്യാപകയാ, പൂട്ടിന് മുമ്പിൽ ചെന്ന് നിന്ന് തൊറാ തൊറാന്ന് പറഞ്ഞ് തുറപ്പിക്കാനേ ഞാൻ മാജിക്കാരനൊന്നുമല്ല, അതിന് താക്കോലി വേണം. താക്കോലി രാഗി രാഗി
10: രാഗി
13: ദോശ 4 മതിയോ?
6: അയ്യോ അത് മറന്നല്ലോ.
12: നിങ്ങള് ഭാര്യയും ഭർത്താവും കൂടി ഏത്തക്കായും ദോശക്കായും കൂടി പുഴി കളിച്ചോ, സ്കൂളിന്റെ താക്കോൽ അവിടെ.
13: അതെ, ഏത്തക്ക തീർന്നു കേട്ടോ, ആ തമ്പുരാനോട് പോയി വാങ്ങിച്ചു വരാൻ പറയും.
12: തമ്പുരാനോട് ഞാൻ പറ കൂടി പോട്ടോ.
10: ഏത്തക്ക വേണ്ട, താക്കോലും മതി.
13: അത് ഇന്നലെ സതീശൻ വന്ന് വാങ്ങിക്കൊണ്ട് പോയില്ലേ?
10: ഓ പറഞ്ഞവരതുള്ള

0: താക്കോൽ സതീശൻ കൊണ്ടുപോയി. ഇന്നലെ ലോഡ് വന്നായിരുന്നു. ആ താ ഒരു കാര്യം ചെയ്യും, നേരെ സതീശനെ കണ്ട് താക്കോൽ മേടിച്ച് സ്കൂളിലേക്ക് പോകും.
1: ഞാനൊരു കാര്യം ചെയ്യാം, പ്രധാന അധ്യാപകർ സതീശനെ കണ്ട് താക്കോൽ വാങ്ങി തിരിച്ചു വരുന്നവരെ ഈ പിയൂണ് ഇവിടെ വെയിറ്റ് ചെയ്യാം.
0: അങ്ങനെ പറയല്ലേ തമ്പുരാനെ.
1: മോളെ സൂക്ഷിക്കുന്ന ക്ലാസ് മുറിയുടെ താക്കോലി വേറെ വെക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ, അതെങ്ങനെയാ അനുസരണം വേണ്ടേ?
0: ഓ ഇനി അനുസരിച്ചോളാം, താൻ ചെല്ലേ, തമ്പുരാൻ ചെല്ലേ.
2: നമ്മുടെ കോമറേഡ് കുഞ്ഞാപ്പിൾ വിപ്ലവം വരുന്നു, വിപ്ലവം വരുന്നു എന്ന് പറയും പോലെ പുതിയ മാഷ് വരുന്നു, പുതിയ മാഷ് വരുന്നു എന്ന് കുറിപ്പേട്ടം പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി.
0: ഇത് അതുപോലെ അല്ല സുധാര, ആളവിടുന്ന് പുറപ്പെട്ടു.
3: എങ്കിൽ സംശയമില്ല, എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ സ്കൂളിന്റെ മഹത്വം കേട്ടറിഞ്ഞിട്ട് വന്ന വഴിയെ ഓടിയിട്ടുണ്ടാവും.
0: താൻ വന്ന വഴി ഏതാന്ന് തടിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ?
2: അതില്ലാത്തോണ്ടല്ലേ കുറിപ്പിയേട്ടാ വടക്കു നോക്കി യന്ത്രത്തെ പോലെ എന്നും തെക്കോട്ട് നോക്കിയിരിക്കുന്നത്.
4: ഒരു ചായ മധുരം കൂട്ടി.
0: എത്തിയോ?
4: എത്തണ്ടേ,
0: പിന്നെ എത്തണ്ട്.
4: പിന്നെന്താ എച്ചമ്മിന് മൊന വെച്ചൊരു സംസാരം?
0: അല്ല ഞാൻ വിചാരിച്ച ഇയാള് പുതിയ ബീവിയെ കൊണ്ട് സൗദി അറേബ്യയിലോ മറ്റോ ഹണിമൂണിന് പോയി കാണുമെന്ന്. നടുവേദന എങ്ങനെയുണ്ട്
1: സുധാകര? ചായ വേണ്ട.
2: പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞത്
3: ഉദ്യോഗസ്ഥന്മാർക്ക് എന്തു ആവാലോ.
2: കുറുപ്പേട്ടൻ്റെ എങ്ങനെ അറിഞ്ഞു?
0: കെട്ടുകഴിഞ്ഞതിന്റെ പിറ്റേന്ന് രാവിലെ മൂപ്പർ എന്നെ വിളിച്ചിരുന്നു. സദാശിവ മാഷ് താമസിച്ച വീട് കാലിയല്ലേ, പുതിയ ബീവി അങ്ങോട്ട് അങ്ങോട്ട് വന്നോട്ടെ എന്ന്.
3: അവധി കാലത്ത് പെണ്ണ് കെട്ടി കിടക്കുന്ന യുവന്മാരെ പോലുള്ളവരെ പുരോഗമനവാദികൾ സപ്പോർട്ട് ചെയ്യരുത്.
2: ഇനി എന്തെങ്കിലും പറഞ്ഞ തന്റെ മണ്ടയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. ചായയും കുടിച്ച് താടിയും തടവി വെറുതെ അഭിപ്രായം പറയുന്നു.
5: എന്നിട്ട് കുറുപ്പായിട്ട് ആ വീട് കൊടുത്തോ.
0: അപ്പൊ പുതിയ മാഷിക്ക് താമസിക്കാൻ തന്റെ വീട് കൊടുക്കും.
2: പിന്നെയും പുതിയ മാഷ്, എന്റെ കുറുപ്പായിട്ട് അയാളുടെ പേരെങ്കിലും ഒന്ന് പറ.
0: വിനയചന്ദ്രൻ.

0: ഹെഡ്മാസ്റ്റർ ഹെഡ്മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് സ്വന്തം സ്കൂളിനെ പ്രശംസിച്ച് പറയുകയാണെന്ന് വിചാരിക്കരുത്. ലോകത്തെവിടെയും ഇല്ലാത്തൊരു പ്രത്യേകത ഈ സ്കൂളിനുണ്ട്. പൊതുപരീക്ഷയ്ക്ക് മുമ്പ് കോർഷൻസ് മുഴുവൻ പഠിപ്പിച്ചു തീർക്കണമെന്ന് അധ്യാപകർക്കും പഠിച്ചു തീർക്കണമെന്ന് വിദ്യാർത്ഥികൾക്കും യാതൊരു നിർബന്ധവുമില്ല. ക്ലാസ് കയറിപ്പോടി. നല്ല അനുസരണ. പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു സെക്ഷനിലെ തോമസ് പറഞ്ഞപ്പോ സത്യത്തെ ഞാൻ വിശ്വസിച്ചില്ല. ഇവിടെ ഇങ്ങനൊരു സരസ്വതി ക്ഷേത്രമുള്ള കാര്യം ഡിഒക്ക് പോലും ഓർമ്മയുണ്ടാവില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. ചുരുക്കി പറഞ്ഞാൽ കുത്തഴിഞ്ഞ ഒരു പുസ്തകമാണ് ഈ സ്കൂള്. പല സബ്ജക്റ്റും പഠിപ്പിക്കാൻ ആളില്ല. ഈ കണക്ക് കൂടാതെ
1: സാർ പേടിക്കണ്ട, പിടി ഒഴിച്ച് വേറെ ഏത് സബ്ജക്റ്റും ഞാൻ എടുത്തോളാം.
0: മതി, എന്നാ ക്ലാസ്സിലോട്ട് പോവാം. നമസ്കാരം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സദാശിവ മാഷെ പോലെ അല്ല ഈ മാഷ്. വളരെ വളരെ സ്ട്രിക്ട് ആണ്. അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ചാന്തിക്കിട്ട് പിടയ്ക്കും. മനസ്സിലായോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അപ്പൊ മാഷ് കണ്ടു ചെയ്തോളൂ.
1: ബഷീർ അല്ലേ? ബഷീറിന്റെ അച്ഛന്റെ പേരെന്താ?
2: അയ്യോ, എനിക്ക് അച്ഛനല്ല സാറേ,
1: വേറെ ആരാ ഉള്ളത്?
2: ഉപ്പയുണ്ട്, ഫിഷ് മർച്ചന്റ്.
3: ഫിഷ് മർച്ചന്റ് പോലും അവന്റെ ഉപ്പയുടെ ഒരു മത്തി മമ്മദ് എന്നാ സാറേ. ചീന ചാളയിലൊക്കെ കടപ്പുറത്തുനിന്ന് വാരി കൊണ്ടുവന്നു കരിഞ്ചന്തക്ക്
2: വിൽക്കുക. നോണയാ സാറേ, അവന്റെ അച്ഛനാ പാല് വളഞ്ഞേർത്ത് വെക്കുന്നേ.
1: ബഷീർ ഇരിക്കൂ. വെളുക്കൻ അങ്ങനെയല്ലല്ലോ പേര്.
3: അയ്യോ അല്ല സാർ, അതരട്ട പേരാ. ജനിച്ചപ്പോ നല്ല നിറയായിരുന്നു, ഇവിടുത്തെ കാറ്റും വെയിലും കൊണ്ട് ഇങ്ങനെ ആയി പോയതാ. മൈ നെയിം ഈസ് നിർമൽ കുമാർ.
1: പൂച്ച, വെളുക്കൻ, വേറെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പേരുകൾ ഉണ്ടോ?
4: ഉണ്ട് സാർ. ഇല്ല സാർ.
1: അപ്പൊ പേരേ ഇല്ലേ?
4: ഉണ്ട് സാർ. കോമ്പസ് അല്ല, അശ്വതി.
1: അശ്വതി ഇരിക്കൂ. ഇതുപോലെ പലർക്കും പല പേരുകളും ഉണ്ടാകും. അതൊക്കെ ക്ലാസ് റൂമിന് പുറത്ത്. ഇതിനകത്ത് കയറിയാൽ ബഷീർ, സുമേഷ്, കിരൺ, നിർമ്മൽ, മുബീന, ധന്യ, ആതിര, അശ്വതി, ഞാൻ വിനയചന്ദ്രൻ.
0: എൻഡോ സൽഫാന്റെ പേരോട് വേണ്ടി പോരുത്. പിന്നെ വിളിക്കാം. ഒപ്പിടാനുള്ള രജിസ്ട്രാർ നോക്കുന്നെങ്കിൽ അത് അവിടെ ഇല്ല. അത് ശരി. അപ്പൊ വാസുദേവൻ ചെറുവാഞ്ചേരി ക്ലാസ് എടുക്കാനല്ല വന്നത്.
5: ക്ലാസ് ഇപ്പൊ അതാണോ വലിയ കാര്യം? സാർ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ.
0: പിടിച്ച് ക്ലാസ്സിലേക്ക് വിട്ടോ, ഞാൻ അനുഗ്രഹിച്ചോളാം. കഴിഞ്ഞ കൊല്ലം 74 പിള്ളേരുണ്ടായിരുന്നു, ചുരുങ്ങി ഇപ്പൊ 57 ആയി.
6: എങ്ങനെ ചുരുങ്ങാതിരിക്കും? വട്ടപ്പൂജൻ തലയിൽ വെച്ചല്ലേ.

0: വർഷം പിള്ളേര് സ്കൂളിൽ നിന്ന് പെൻഷനായിട്ട് പോണത്.
1: അന്ന് ആദ്യമായി എസ് എൽ സി ബാച്ചിലെ എല്ലാ കുട്ടികളും തോറ്റപ്പോ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി മന്ത്രിക്ക് നിവേദനം കൊടുത്തു. എല്ലാ ടീച്ചേഴ്സിനും കൂട്ടത്തോടെ സ്ഥലം മാറ്റി പുതിയവരെ കൊണ്ടുവന്നു.
0: എന്നിട്ടെന്തായി? കമ്മിറ്റി അംഗങ്ങൾ സ്വന്തം മക്കളെ മറ്റു സ്കൂളുകളിൽ ചേർത്തതോടെ ആക്ഷനും പോയി, റിയാക്ഷനും പോയി. എന്തായാലും വിനയം മാഷ് കല്യാണം കഴിക്കാതിരുന്നത് നന്നായി.
2: അതെന്താ?
0: സ്കൂളിൽ പഠിക്കണ മക്കളോട് അച്ഛൻ എവിടാ ജോലി എന്ന് ചോദിച്ചാൽ ഒന്നാമത് ഹൈസ്കൂൾ എന്ന് പറയാൻ പറ്റുമോ?
3: അത് തമ്പുരാൻ ഞങ്ങൾക്കിട്ടൊന്ന് തട്ടി.

0: മനസ്സിലാവാ സാർ, വ്യാജ നിയമനമാണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ സംശയിച്ചു.
1: എവിടെയാണെങ്കിലും പഠിപ്പിക്കുക എന്നതാണല്ലോ സാർ നമ്മുടെ ഡ്യൂട്ടി.
0: അതെ അതെ,
1: മോശപ്പെട്ട സ്ഥലത്തെ മോശപ്പെട്ട സ്കൂളിലെ മോശപ്പെട്ട കുട്ടികളാകുമ്പോൾ വളരെ നല്ലത്. ആ കുട്ടികൾ പാസ്സാകുമ്പോഴല്ലേ നമ്മൾ ജയിക്കുന്നത്. അങ്ങനെ ഒരു വിജയത്തിന്റെ സുഖം സാറിനൊന്ന് അറിയണ്ടേ? എന്റെ അച്ഛൻ വണ്ണാമല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണെന്ന സത്യം പറയാൻ വിഷ്ണുവിന് ഒരു അവസരം കൊടുക്കണ്ടേ? വേണ്ടേ സാർ?
2: ഹലോ ഹലോ, ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ടൗണിൽ നിന്ന് കിട്ടിയതേ, ഒരു തുക്കിടാ ബസ്സാ. മുക്കി മൂളി എപ്പോഴാ എത്താന്നറിയില്ല. ഏ, നീ വട്ടിപ്പാറ നിന്നാ മതി, എന്റെ സ്കൂട്ടി അവിടെയാ. എന്താ ഓ, ആ പെട്രോളിന്റെ വില പിന്നെയും കൂട്ടിയില്ലേ? 1500 കുണ്ടും കുഴിയും ചാടി വരുമ്പോഴത്തേക്ക് തടിയും കേടാവും കീശയും കാലിയാവും. ഏ വേണ്ട വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് വിളിച്ചാ മതി, എന്റെ ഫോണിന്റെ ഔട്ട് ഗോയിങ് വർക്ക് ചെയ്യുന്നില്ല. പൊടി, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഫോണിൽ പൈസ ഇല്ലെന്നാ. 50 രൂപയ്ക്ക് ചാർജ് ചെയ്താ 10 ദിവസം കൊണ്ട് കാലിയാവും. ഈ മൊബൈൽ കമ്പനിക്കാരുടെ കഴുത്തുറപ്പ് എന്നാണാവോ അവസാനിപ്പിക്കാ.
3: എന്റെ കുട്ടി ഒന്ന് പതുക്കെ സംസാരിക്കൂ.
2: അതിന് ഞാൻ ചേട്ടന്റെ ചെവിലല്ലോ പറയണേ. ആടി നീ പറ. എന്റെ ചേട്ടാ, ഞാൻ വിചാരിച്ചു ഇത് ബസ്സാന്ന്.
3: എന്റെ കണ്ടക്ടർ ഈ സ്ഥാനത്ത് ഇടുന്നു പുറത്തില്, കൊറേ നേരായി കാറാൻ തുടങ്ങിട്ട്.
2: ഹലോ ഹലോ,
1: എക്സ്ക്യൂസ് മീ, മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ മാഡം?
2: താൻ എവിടുത്തുകാരനാ?
1: ഞാൻ എവിടുത്തുകാരനോ ആയിക്കോട്ടെ, പക്ഷേ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കാനാണെങ്കിൽ പിന്നെ ഫോണിന്റെ ആവശ്യമില്ലല്ലോ.
2: എന്റെ ഫോൺ എന്റെ നാക്ക് എന്റെ കാശ്.
1: പക്ഷേ ചെവി ഞങ്ങളുടെ അല്ലേ.
4: അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
2: ആണല്ലോ, എങ്കിൽ പിന്നെ പറയണ്ട. അഹങ്കാര. ഹലോ ഹലോ,
0: ഒന്നുകൂടി തരട്ടെ, കാശ് വേണ്ട.
5: കാശ് വേണ്ടാത്ത, ഒന്നുകൂടെ തരട്ടെ, അതിന് വേണ്ട കാശ്.
2: എന്താ ഇവിടെ
5: ചായ കുടിക്കാൻ വന്നതാ ടീച്ചറേ?
2: ഈ ചായ അധികം കുടിക്കല്ലേ, ഐസായി പോ.
6: മൊട്ടെ മൊട്ടെ മൊട്ടെ മൊട്ടെ. ഏയ് ഇങ്ങോട്ട് വാ.
5: എന്താ ടീച്ചറേ?
2: പുടി കോമ്പസ്.
0: യോഗ ക്യാമ്പ് കഴിഞ്ഞോട്ടെ ടീച്ചറേ?
2: യോഗ ക്യാമ്പ് അല്ലേ ചെമ്മേ, എയറോബിക്സിന്റെ കോഴ്സാ. മ്യൂസിക്കിന്റെ സഹായത്തോടെ തടി കുറയ്ക്കുന്ന വ്യായാമം.
0: എന്നാ നമ്മുടെ അസീസ് മാഷിനെ പഠിപ്പിച്ചു കൊടുക്ക്, തടി കുറയുമ്പോ നടുവേദന താനേ പൊക്കോളും. അങ്ങനെയെങ്കിലും ടീച്ചറിനെ കൊണ്ട് സ്കൂളിന് ഒരു പ്രയോജനം ഉണ്ടാവട്ടെ.
2: സ്കൂളോണ്ടുള്ള ഉപകാരം അച്ഛമ്മനല്ലേ.
0: എന്താ
2: അല്ല, ഈ സ്കൂളിനേക്കാ വലിയ ഗോഡൗൺ വേറെ കിട്ടുവോ? ഫ്രീ ആയിട്ട് വെള്ളം സൂക്ഷിക്കാൻ, വെറുതെ മൂപ്പിക്കല്ലേ.
0: ഓഹ്, മേശം പുറത്തുണ്ട്. ഇന്നത്തെയും മിനിഞ്ഞാനത്തെയും വേണമെങ്കിൽ നാളത്തെയും ഒപ്പിട്ടോ.
1: ഇയാളെന്താ ഇവിടെ?
2: താനെന്താ ഇവിടെ?
1: ബെസ്റ്റ് ചോദ്യം, ഞാൻ ഇവിടേക്ക് തന്നെ അല്ലേ. ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ആളാണല്ലേ. സോപ്പ് ചീപ്പ് കണ്ണാടി ഒന്നും വേണ്ട, വേറെ എന്തൊക്കെയുണ്ട് ഐറ്റംസ്?
2: ഞാൻ ഇവിടുത്തെ ഡ്രിൽ ടീച്ചറാണോ?
1: അയ്യോ, പിടി ശാന്ത ടീച്ചർ.
2: ശാന്ത ശാന്ത അല്ല, ചാന്ദിനി.
1: അയ്യോ സോറി.
4: ഇയാളോട് ഇതൊന്ന് ഓഫ് ചെയ്യാൻ പറ. എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല.
5: ടീച്ചർ വിനീതിന്റെ മാഷ കണ്ടോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് അറിയതേയുള്ളൂ.
2: ഓ അയാളോ? ചാട പാർട്ടി.
5: ഏയ് അത് വെറുതെ തോന്നുന്നത്.
4: തോന്നലൊന്നും അല്ല, ശരി തന്നെയാ. ഇത്തിരി ഡിഗ്രി കൂടുതലുണ്ട്, അതിന്റെ വെയിറ്റാ.
7: മുഴുവൻ നേരം എച്ച്എമ്മിന്റെ മുറിയില്ല, നമ്മളൊന്നും പറ്റത്തില്ല കമ്പനിക്ക്.
5: എന്തിനാ എസ് കെ വെറുതെ കൊച്ചുമ്പ് പറയുന്നേ? ആള് പാവാ, ഹാൻസം, ചെറുപ്പം, ഒന്ന് കൊത്തി നോക്കുന്നു.
2: കൊത്തും, നല്ല മുഴുത്ത മാമ്പഴം കണ്ട, ഇത് വെറും കാടുമാങ്ങ.
5: ഇന്നലെയും രാധേട്ടൻ ചോദിച്ചു ചാന്ദിനി വന്നില്ലേന്ന്. പുള്ളിക്കാരന് നാടൻ മുട്ട മാത്രമേ പിടിക്കൂ. ഇത് മുഴുവൻ എനിക്കാ.
4: എനിക്കും വേണം.
2: അയ്യടാ, വാങ്ങിച്ച മുട്ടയുടെ കാശ് തന്നിട്ട് മതി ശരീരം പുഷ്ടിപ്പെടുത്തും.
4: നമ്മൾ തമ്മിൽ എന്തിനാ ടീച്ചറേ?
2: കാശിന്റെ കാര്യത്തില് നമ്മള് കിമ്മളൊന്നും ഇല്ല വി ഡി സി.
4: അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാനുണ്ട് കണക്ക്.
2: എന്ത്?
4: കഴിഞ്ഞ തന്ന 12 മുട്ടയിൽ 3 എണ്ണം കേടാ.
2: അത് വിട്, ഇങ്ങനെ കുലുക്കി നോക്കി കേടില്ലെന്ന് ഉറപ്പ് വരുത്തിട്ടേ ഞാൻ മുട്ട കൊണ്ടുവരാറുള്ളൂ.
7: പവരം മാഷെപ്പോലെ ജീവിക്കാൻ പഠിച്ച വേറെ ആരുമില്ല. വസ്തു കച്ചവടം, ഷഡി കച്ചവടം എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ എത്തിയാലോ ശമ്പളം വേറെയും. ഭാഗ്യവാൻ.
8: എല്ലാ ലൊട്ടിലൊടുക്ക് ഇടപാടും ഇപ്പൊ തീരും.
7: അതെന്താ?
8: പിടിഎ മീറ്റിംഗും സ്റ്റാഫ് മീറ്റിംഗും വിളിച്ച് മാഷ്ടർമാരുടെ സൈഡ് ബിസിനസ് നിർത്തണമെന്ന് പറയാൻ പോവുക വിനയ മാഷ്.
7: എന്നിട്ട് എന്തുണ്ടാക്കാനാ? എത്ര തലകുത്തി മറിഞ്ഞാലും ഈ സ്കൂൾ ഉണ്ടല്ലോ, അത് രക്ഷപ്പെടത്തില്ല.
8: എന്നാ ഇത്തവണ കഥ മാറും. വിനയേന്ദ്ര മാഷ്ടർ വരവേ ശുഭലക്ഷണമാ.
9: ഉപലക്ഷണമാ? ഒന്നെങ്കിലും ഈ സ്കൂളിൽ നിന്ന് 10 കടന്നാൽ അന്ന് ഞാൻ ഈ താടിയും മീശയും പകുതി പഠിക്കാം.
8: ഉറപ്പാണല്ലോ?
9: ഉറപ്പ്. മറിച്ചാണെങ്കിലേ തന്റെ താടി മീശ
2: പോവും.
0: നാലു മണിക്ക് ശേഷം വരാം, നിന്നോട് പറഞ്ഞ ആവശ്യം പറഞ്ഞിട്ടില്ല.
8: ഓ, ഇനി 4 മണി കഴിഞ്ഞ് വരാം.
3: പക്ഷേ പൊക്കിയെടുത്ത് വണ്ടി ഇടാൻ മാഷ് ഉണ്ടാവണം.
0: നീ ഇങ്ങനായി പോയല്ലോ സതീശ.
3: ഞാൻ ഈ സ്കൂളിലല്ലേ പഠിച്ചത്, മാഷല്ലേ എന്നെ പഠിപ്പിച്ചത്.

0: ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ വെറുതെ സ്കൂൾ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം. വൈകുന്നേരം സ്റ്റാഫ് മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ?
1: സ്റ്റാഫ് മീറ്റിംഗ് എന്തോന്ന് പറയാൻ? അയ്യോ, ഇതൊരു ബിസിനസ് ആയിട്ടൊന്നും അല്ല, നാട്ടിലെ പാവപ്പെട്ട കർഷകർക്ക് ഒരു സഹായം.
0: എന്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മോന്തായം വളഞ്ഞ
1: 64 വളയുണ്ട്. ആ ചൊല്ല് ഇവിടെ ഉണ്ട്.
0: ഉണ്ട്, ഇവിടെ ഉണ്ട്.
1: ഇയാളാരും പെരുന്തച്ചനോ? മോന്തായം നന്നാക്കാൻ
0: മന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും നിവേദനം കൊടുത്തു എന്ന് വെച്ച് പെട്ടെന്നൊരു പരിഹാരമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും നമ്മുടെ സ്കൂളിന്റെ ദയനീയ അവസ്ഥ അവരെ അറിയിക്കണം. വീടുകൾ തോറും ചെന്ന് രക്ഷകർത്താക്കളെ കണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ നിർബന്ധിക്കണം.
2: എന്ന് വെച്ചാ പിള്ളേര് ഇവിടുത്തെ ഇറങ്ങണമെന്ന്.
3: പിള്ളേര് കുറയുമ്പോ പുതിയ മാഷിന്റെ ശമ്പളം കുറയുമെന്ന പേടി വേണ്ട, ഇത് സർക്കാർ സ്കൂളാ.
4: പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോഴാ രാധാകൃഷ്ണൻ വന്നിട്ട് 5-6 മാസമായില്ലേ?
5: എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ?
2: കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന അത്ര വലിയ ആന കാര്യമൊന്നുമല്ല. വരുന്നവരെ പഠിപ്പിക്കുക. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്കൂളുകൾ അടച്ചു പൂടണമെന്നാണ് എന്റെ അഭിപ്രായം.
6: ഇയാൾക്ക് എന്തും പറയാലോ, പ്രൊട്ടക്ട് ചെയ്യാൻ ആളുണ്ടല്ലോ.
3: കൊള്ളാവുന്ന ഏതെങ്കിലും പാരന്റിനോട് നിങ്ങളുടെ കുട്ടിയെ വണ്ണാമല HSL ചേർക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്ന പ്രതികരണം തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ.
4: വെടിക്കെട്ടെന്ന്
6: പറഞ്ഞപ്പോഴാണ്ട്. പ്ലീസ്,
2: വണ്ണാമലക്കാരുടെ ഭൂമിശാസ്ത്രം അറിയാത്തതുകൊണ്ടാ വീരേന്ദ്ര മാഷ് ഇങ്ങനെയൊക്കെ പറയുന്നത്.
0: ഭൂമിശാസ്ത്രം അത് കുറച്ചൊക്കെ എനിക്കും അറിയാം പവന മാഷെ.
6: ഭൂമിയോളജിസ്റ്റ്.
0: തെക്ക് പാലിയം മുനിസിപ്പാലിറ്റി, വടക്ക് ചാവക്കര പഞ്ചായത്ത്, 16 വണ്ണാത്തിപ്പുഴ, 16 വാർഡുകളിലായി മൊത്തം ജനസംഖ്യ ഇന്നേക്ക് 23,612. ഇനി ചരിത്രം. 1864 വില്യം ലോഗൻ മലബാർ കളക്ടർ ആയിരുന്നപ്പോൾ സുഹൃത്തായിരുന്ന ജോർജ് മാനുവൽ പ്രകൃതി രമണീയമായി ഈ സ്ഥലം വാങ്ങിക്കുകയും ഇവിടെ വീട് വെച്ച് ഭാര്യയോടൊപ്പം താമസം തുടങ്ങുകയും ചെയ്തു. മക്കളില്ലാതിരുന്ന ജോർജ് മാനുവലും ഭാര്യയും പല ജാതി മതങ്ങളിൽ നിന്നും പാവപ്പെട്ട കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിച്ചു. ആദ്യമൊരു LP സ്കൂൾ, പിന്നെ കാലാകാലങ്ങളായി അത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് ഹൈസ്കൂൾ വരെയായി. ഒടുവിൽ കുട്ടികളുടെ സ്ട്രെങ്ത് 5,000-ലേറെ ആയപ്പോൾ LP UP സെക്ഷനുകൾ വേർപെടുത്തി. ശരിയല്ലേ സർ? ഇതറിയാൻ ഭൂമിയോളജിസ്റ്റ് ആകണമെന്നൊന്നുമില്ല, ഒരു 8-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് വേണ്ട മിനിമം ചരിത്ര ബോധം മതി.
2: ചരിത്രം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഷെ, ഒരിക്കലും നന്നാവരും തീരുമാനിച്ച പിള്ളേർ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്.
0: പക്ഷേ നമ്മൾ അധ്യാപകർ അങ്ങനെ തീരുമാനിക്കാൻ പാടുണ്ടോ? പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും തോറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ തോൽവിയാണ്. നമ്മൾ നമ്മുടെ കടമ മറക്കുമ്പോൾ പാഴായി പോകുന്നത് ഒരു തലമുറയാണ്. ഒരു കുട്ടി വഴി പിഴയ്ക്കുമ്പോൾ തകരുന്നത് ഒരു കുടുംബമാണ്. നന്നാവില്ല എന്ന് തീരുമാനിച്ചെത്തുന്ന ഈ കുട്ടികളെ നന്നാക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ?
5: നടന്നത് തന്നെ.
2: എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രൊഫഷൻ ഒരു ഡിഗ്നിറ്റി ഉണ്ട് വിനയചന്ദ്രൻ, അത് ഓർക്കണം.
0: സ്വന്തം മക്കളെ ജോലി ചെയ്യുന്ന സ്കൂളിൽ ചേർക്കാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തതിന്റെ പേരിൽ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്ന SK സാറിന്റെ എത്തിക്സ് ആണ് പ്രൊഫഷണൽ ഡിഗ്നിറ്റി എങ്കിൽ ക്ഷമിക്കണം, എനിക്കത് വേണ്ട.
2: ഇതൊക്കെ ഇയാൾ എങ്ങനെ അറിഞ്ഞു? മതി മാഷേ, ഒരപ്പുറം തോത്ത് മുറ്റം വൃത്തിയേടാക്കണ്ട. വാങ്ങുന്ന ശമ്പളത്തിന്റെ പണിയൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്.
0: നിങ്ങൾ ചെയ്യുന്നുണ്ട്? വസ്തു കച്ചവടവും ആൾക്കാരെ പറ്റിക്കുന്ന നാനിക്കോൺ മാർക്കറ്റിംഗും. പിന്നെ ജോലിയുടെ കാര്യം, ജൂൺ തൊട്ട് മാർച്ച് വരെ 304 ദിവസങ്ങൾ. ഇതിൽ കലണ്ടറിലെ ചുവന്ന അക്ഷരങ്ങളും അവധി ദിവസങ്ങളും ഒഴിച്ചാൽ 195 വർക്കിംഗ് ഡേയ്സ്. ദിവസക്കൂലി കണക്കാക്കിയാൽ ഒരു ദിവസത്തേക്ക് ഏകദേശം 1,000 രൂപ. അതിൽ 100 രൂപയുടെ ജോലിയെങ്കിലും നമ്മൾ ചെയ്താൽ മതി, സർക്കാർ വക മാർക്കും ചേർത്ത് ഈ കുട്ടികൾ പുഷ്പം പോലെ പാസ്സാകും.
2: നിർത്തണോ സാനാരി തുഗ്ലക്കോ? ഞങ്ങളെ മൊത്തമായി അങ്ങ് പരിഷ്കരിക്കാൻ ഈ കഥാപ്രസംഗം കേൾപ്പിക്കാനോ എച്ച ഞങ്ങളെ വിളിച്ചിരുത്തിയത്? ആടോ,
1: ജോലി ചെയ്യാതിരിക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാന്ന് വിനയേന്ദ്രന് മനസ്സിലായില്ലേ? താൻ ഒറ്റപ്പെടുകയേ ഉള്ളൂ.
7: നോ നോ നോ, അത് ഞാൻ സമ്മതിക്കില്ല. മാഷിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ എന്റെ സ്വന്തം മക്കളെ ഇവിടെ തന്നെ പഠിപ്പിക്കും.
2: ഇത് സത്യം, സത്യം, സത്യം. തനിക്കൊരു മക്കളില്ലല്ലോ.
7: ഉണ്ടായിരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്.
8: ഇത്രയും ശ്രദ്ധ പഠിപ്പി കാണിച്ചിരുന്നെങ്കിൽ വിസില് ഊതിക്കൊണ്ട് എന്റെ മോക്ക് പിള്ളേരുടെ പുറകെ ഓടേണ്ടി വരത്തില്ലായിരുന്നല്ലോ.
9: എന്റെ വിലാസിനെ കൊച്ചെ, ഇതല്ലേ സുഖം? 8-ലും 9-ലും 10-30 പിള്ളേര്. അറ്റൻഷൻ, സ്റ്റാൻഡ് അറ്റ് ഈസ്, എന്തെങ്കിലും 4-5 ഡയലോഗ് വിട്ടാ പോരെ. മറ്റ് സബ്ജക്ട് ആകുമ്പോ ടീച്ചിങ് നോട്ട്, പേപ്പർ ഇവാലുവേഷൻ, ഗുലുമാല പിടിച്ച പണി വീട്ടിലെത്തിയാലും തീരൂല.
10: തീറ്റ തീർന്നു.
9: നിന്റെ ഈ കോഴിക്കൃഷി മുട്ടക്കച്ചടക്കെ എന്നാ അവസാനിപ്പിക്കുന്നില്ലേ നോട്ടത്തിന്റെ അർത്ഥം? ഇതുങ്ങളെ കലപ്പിലെ ശബ്ദം കേട്ടില്ലെങ്കിൽ എന്റെ വിലാസിനെ കൊച്ചിന് ഉറക്കം വരുമോ?
8: പടക്കേ പാടത്തെ ശാന്തയിടത്തി വരെ ചോദിച്ചു, ശ്രീധനം കൊടുക്കാൻ കാശില്ലാത്തോണ്ടാ മോള് കോഴി കൃഷി ചെയ്യുന്നെന്ന്.
9: അത് ശരി, ആ ശാന്തയിടത്തി വെച്ച വെടി കൊണ്ടിട്ടാ എന്റെ കൊച്ചിന്റെ മുഖത്ത് ഈ മഴക്കാറ്. ഇപ്പൊ ശരിയായി.

0: ഇനി ഈ മുട്ട കൊണ്ട് ആ ചാന്ത പേരക്കുട്ടികളെ കൊഴുപ്പിക്കണ്ട.
1: നീ എന്നും കൊടുക്കുന്നല്ലേ, അവരെന്ത് വിചാരിക്കും?
0: ആ എന്താണെങ്കിലും വിചാരിച്ചോട്ടെ, ഇതാ വി ഡി സിക്ക് സുന്ദർ ടീച്ചറിന് കൊണ്ടു കൊടുത്താ 50 പൈസ അധികം കിട്ടും. ഞാനിത്തിരി കാശുണ്ടാക്കുന്നതിന്റെ കുശുമ്പ. ആ അമ്മയ്ക്ക് സമ്പാദിച്ചു കൊടുക്കാൻ ഒരു പൊട്ടൻ ഗൾഫിൽ കിടന്ന് വെയിൽ കൊള്ളുന്നുണ്ടല്ലോ. ഇവിടെ ആരാ ഉള്ളത്? ഒരുത്തന്റെ കൂടെ എന്നെ പറഞ്ഞയക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒരു കല്യാണം ആവുമ്പോ എന്താ ചെലവ്? സ്വർണവില റോക്കറ്റിനേക്കാൾ സ്പീഡിലാ കൂടുന്നേ. ഈ നീളം കൈതകിക്കാൻ തന്നെ എത്ര വള വേണം. ആഹാ, തമ്പുരാനും വാദ്യാരും കൂടി പിള്ളേരെ പിടുത്തത്തിന് ഇറങ്ങിയതായിരിക്കും. ചാക്കെടുത്തിട്ടുണ്ടല്ലേ.
2: ഭൂമിയോളജിസ്റ്റ് കുട്ടികളെയും സഞ്ചയിലാക്കി എങ്ങോട്ടാ?
0: ബ്യൂട്ടി പാർലറിലേക്ക്. ഇവരെ ഒന്ന് ഫേഷ്യലേക്കണം.
2: അങ്ങനെയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ടീച്ചറും കൂടി ഒന്ന് ചെയ്തേക്ക്. മുഖത്തിന് വല്ലാത്തൊരു വാട്ടം.
3: ഒന്ന് ടീച്ചറെ ഫേഷ്യൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു ചെയ്യണം. പണ്ടൊരു ഫേഷ്യൽ ചെയ്തപ്പോ ക്രീം മാറിപ്പോയതാ ഞാൻ ഈ കളറായി പോയത്. മാഷേ, ഇവിടെ ആരില്ലേ?
4: ഇവിടെ ഒരുത്തി പല പോലെ നിൽക്കുന്നത് താൻ കാണുന്നില്ലടോ.
3: ആ ഞങ്ങൾ അവനെ വിളിക്കാൻ വന്നതാ.
4: അയ്യടാ, ആ പൂതി മനസ്സേ ഇരിക്കത്തേ ഉള്ളു. പണിയെടുത്ത് 10 കാശ് കൊണ്ട് തരുന്ന ചെക്കനാ. അവനെ സ്കൂളിൽ വിട്ടു വെടക്കാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല.
3: ഇത് വി ഡി സി പറഞ്ഞ പോലെ സാമ്പിൾ പിടിക്കട്ടാ. ഒരു കാര്യം ചെയ്താലോ മാഷേ, നമുക്ക് വർക്ക് നിർത്തി തിരിച്ചു പോയാലോ? ഒരു ചാപ്പടാച്ചി പരിപാടിയാണിത്.
2: ദാരിദ്ര്യമാണ് തമ്പുരാൻ ചേട്ടാ അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിച്ചത്. അല്ലാതെ ആ പാവത്തിന് നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടാണോ?
3: സംഗതി ശരിയാണ്, പക്ഷേ
2: ഒരു രക്ഷയുമില്ല. നമുക്കെല്ലാ വീട്ടിലും പോണം. തെറി കേട്ടാലും പഴി കേട്ടാലും ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിട്ടേക്കണം. ഒരു കുട്ടിയെങ്കിലും തിരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു നേട്ടം തന്നെയല്ലേ?
3: എന്നാ നമുക്ക് അതിലൂടെ വിടാം. അവിടെയാണ് അഭിജിത്തിന്റെ വീട്. ഇറക്കം മിക്കവാറും തന്തയുടെ കൂടെ ചെണ്ടമേളത്തിന് പോയി കാണും.
2: നമസ്കാരം.
3: അഭിജിത്തിന് സ്കൂളിൽ വിടുന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാ.

0: പിള്ളേരുടെ സംസ്ഥാന സമ്മേളനം
1: ഇന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ അമ്പലത്തിൽ വേലയല്ലേ?
0: നീ എട്ടാം ക്ലാസ്സിലെ രാജുലടാ.
2: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 സെല്ലുലോയിഡിൽ ഇന്ന് മാണിക്കക്കല്ല് എന്ന സിനിമയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വണ്ണാത്തിമല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഒരു ചെറുപ്പക്കാരനായ അധ്യാപകന്റെ വരവ്. ഇനി സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും നാടിനും എന്ത് സംഭവിക്കുന്നു നോക്കാം. അങ്ങനെ വിനയേന്ദ്ര മാഷ് സ്കൂളൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് ടീച്ചേഴ്സിനൊക്കെ ഒരു ആത്മവിശ്വാസം വരുത്തി തുടങ്ങിയിട്ടുണ്ട്.
3: ഇതാകെ മാറിപ്പോയല്ല, ഇത് നമ്മുടെ സ്റ്റാഫ് റൂം തന്നെയാണോ?
4: കൊള്ളാം. കരിങ്കൽ കുഴി കരുണന്റെ സിൽബന്തിയായി ചെറുക്കൻ. ഈ നാട്ടിലെ ഒരേ ഒരു കള്ളവാറ്റുകാരനാ കരിങ്കൽ കുഴി കരുണൻ. കരുണന്റെ പുഴ വഴിയുള്ള ചാരായക്കടത്തിന്റെ താക്കോലായി ചെറുക്കൻ. കയ്യും കാലും കെട്ടി കടലിലെറിഞ്ഞാലും പുല്ലുപോലെ നീന്തി വരും. ഒന്നിനെ പേടിയില്ലാത്ത വിചിത്ര ജന്മം.
3: അല്ലടേക്കാ, നീ സ്കൂളിലൊന്നും പോകുന്നില്ലേ?
5: എന്റെ പട്ടി
4: പോടിയ വള്ളി കാലിൽ പാൻറ് ഇട്ടോണ്ട് വരുന്നു.
1: എന്താ
4: ഈ മാഷിനൊരു സാഹിത്യം പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മൾ അന്വേഷിച്ചോണ്ടിരുന്ന വി ഐ പി അതാ വരുന്നത്.
1: ഓ
4: മനു, പ്ലീസ് ആയിട്ടൊന്ന് നിക്കോ, ഇതാണ് തന്റെ പുതിയ മാഷ്.
5: അതിന് ഞാനെന്താണോ?
4: അയ്യോ, ഇങ്ങോട്ടൊന്നും തരണ്ടേ, ഞങ്ങൾ നിന്നെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നതാ. പ്ലീസ് ആയിട്ടൊന്ന് വരുവോ.
1: അനിയ, സ്വീകരിച്ച് കൊണ്ടുപോകാൻ വന്നൊന്നുമല്ല, തന്നെ കുറിച്ച് ഒരുപാട് കേട്ടപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി. മനു, ഈ സ്കൂളിൽ പോകുന്നത് പരീക്ഷ എഴുതാനും പാസ്സാകാനും വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കണ്ട, അതിന് വേറെയും ചില ഗുണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ദുബായ് പോണോന്നല്ലേ മനുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, തമ്പുരാഞ്ചേട്ടൻ പറഞ്ഞു. പക്ഷേ ദുബായ് പോണമെങ്കിൽ അതിന് ആദ്യം പാസ്പോർട്ട് വേണം. പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിലോ SSLC സർട്ടിഫിക്കറ്റ് നിർബന്ധ അല്ലേ തമ്പുരാഞ്ചേട്ടാ?
4: പിന്നെ ഈ സാറ് രണ്ടു തവണ ദുബായ് ചുറ്റിയടിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ കഥകൾ പറഞ്ഞപ്പാ, ഓഹോ, ഈ ഞാൻ തന്നെ കോരി തരിച്ചു പോയി. നിനക്ക് പോണോ? സാറിനോട് പറഞ്ഞാ മതി, അവിടെ സാറിന്റെ ചങ്ങാതിമാരൊക്കെ ഉണ്ട്.
1: അതുകൊണ്ടായില്ല. ഇനിയിപ്പോ സ്കൂളിൽ വരാതെ തന്നെ മനു SSLC പരീക്ഷ എഴുതിയെന്നിരിക്കട്ടെ, പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കേണ്ടി വരില്ലേ തമ്പുരാഞ്ചേട്ടാ? ഇവൻ ഇങ്ങനെ കരിങ്കൽ കുഴിയുടെ കൂടെ ജോലിയും ചെയ്തുകൊണ്ട്

0: നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് HM ഇവൻ എഴുതി കൊടുക്കൂ.
1: നോ നോ നോ, ഒരിക്കലും കൊടുക്കില്ല.
0: മനു, നീ ഈ ചീത്തപ്പണി ചെയ്യുന്നത് കരിങ്കൽ കുഴി നിനക്ക് ദിവസേന തരുന്ന 100 രൂപയ്ക്ക് വേണ്ടിയല്ലേ? അത് ഞാൻ തന്നാലോ? വെറുതെ വേണ്ട, നീ ദുബായി പോയി കാശ് സമ്പാദിച്ചിട്ട് എനിക്ക് തിരിച്ചു തന്നു.
2: അപ്പൊ
3: നീ അങ്ങ് നന്നാവാൻ തന്നെ തീരുമാനിച്ചു. എങ്ങാണ്ട് നിന്നൊരു മാഷ് ഒന്ന് മോണ കാട്ടി ചിരിച്ചപ്പോ അടിയറവ് പറയാനുള്ളതാ നിന്റെ ലൈഫ്. പഠിച്ചിട്ട് എന്തേലും ഗുണമുണ്ടോ ഇക്കാലത്ത്?
2: നിങ്ങൾ മോളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതെന്തിനാ?
3: എടാ പോങ്ങ, എന്റെ ഈ സെറ്റപ്പ് പൂച്ച എന്റെ മോള് ദിവ്യ കരിങ്കൽ കുഴിയെ ഊട്ടിയിലെ. ഏ ഗോപാൽ, എന്താടാ സ്കൂളിന്റെ പേര്?
4: പേര് ഒരു പേരിലെന്തിരിക്കുന്നു ചേർന്നാട്ടാ? ഊട്ടിയിലെല്ലാം പണക്കാര് പഠിക്കുന്ന സ്കൂളല്ലേ ഉള്ളൂ.
3: മനസ്സിലായില്ലേ? ഞാൻ അവളെ ആ സ്കൂളിൽ ചേർക്കാതെ ഈ സ്കൂളിൽ ചേർത്തു. എന്താ ഇവിടെ ആവുമ്പോ ഒരു കാര്യം ഉറപ്പാ?
4: ഏത് കാര്യം?
3: 10 കടക്കില്ല.
4: അത് ശരിയാ. എടാ ചെക്ക, എന്തിനാടാ നീ സ്കൂളിൽ പോണത്? കൂടെ നിന്ന കരുണേട്ടം നിന്നെ രക്ഷപ്പെടുത്തും.
3: സംഘത്തെ കൂട്ടി വേഗം വാ.
5: ഗുഡ് മോർണിംഗ് സാർ.
0: ഇരിക്കൂ. മനു വന്നില്ലേ?
6: അവ മൂത്രമൊഴിക്കാൻ പോതാ സാറെ.
7: അതെ സാർ, ഇന്നലെ പോയി.
0: വിനയചന്ദ്ര തുക്ലക്. വിനയചന്ദ്രൻ, അത് ഞാനാണെന്ന് മനസ്സിലായി. പക്ഷെ ഈ തുഗ്ലക്കാരാണെന്ന് അറിയോ? കിരൺ അറിയോ?
2: ഇല്ല സാർ, ഞാനല്ല, എനിക്കറിയില്ല.
0: അറിയില്ല?
2: അല്ല, ഈ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്.
0: പത്രത്തിൽ കിരൺ മാത്രം വായിച്ചാ പോരല്ലോ, അതെന്താണെന്ന് ഇവരും കൂടി അറിയണ്ടേ? ഇരിക്കൂ. 1325 മുതൽ 26 കൊല്ലം ദില്ലി കേന്ദ്രമാക്കി ഉത്തരേന്ത്യ ഭരിച്ചിരുന്ന ബുദ്ധിമാനായ വിഡ്ഢി മുഹമ്മദ് ബിൻ തുഗ്ലക്. അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ച പല പരിഷ്കരണങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു. ദില്ലിയുടെ പ്രൗഢിയും ഐശ്വര്യവും തകർന്നു. അതോടെ ദീർഘവീക്ഷണമില്ലാതെ അധികാരികൾ നടപ്പിലാക്കുന്ന പരിഷ്കരണങ്ങളെ തുഗ്ലക് പരിഷ്കരണങ്ങൾ എന്ന് കളിയാക്കി വിളിച്ചു തുടങ്ങി. കളിയാക്കാൻ നിങ്ങൾക്കും അവകാശമുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യവും ദാ ഈ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക. അത് കഥയായാലും കവിതയായാലും എന്തായാലും ഇത് ഇന്ന് മുതൽ ഇവിടെ ഉണ്ടാകും. നല്ല കുറിപ്പുകൾക്ക് സമ്മാനമുണ്ട് കേട്ടോ.
2: അടിയായിരിക്കും സമ്മാനം.
3: സ്കൂളിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ കുരുന്നുകളെ?
2: പുതിയങ്ങ വിലാസം UP സ്കൂൾ.
3: എനിക്ക് വിട്ടോ വിട്ടോ.
2: വാടാ.
3: ആരാ ആരാടാ ഇത്?
2: പുതിയ മാഷ.
3: ആഹാ, സ്കൂൾ മാഷ എന്താ ചാരായപ്പറമ്പിൽ? ഇവിടെ ചില്ലറ വിൽപ്പന ഇല്ല.
0: ചില്ലറക്കല്ല
3: പിന്നെ
0: ഇത് മൊത്തത്തിൽ നിർത്തിക്കാൻ പറ്റുമെന്ന് അറിയാൻ വന്നതാ ഞാൻ. ഈ പിള്ളേരെ ഉപയോഗിച്ചുള്ള തന്റെ വൃത്തികെട്ട കച്ചവടം ഇനി നടക്കില്ല കരിങ്ങൽക്കുഴി.
3: അത് ഇത്തിരി പാടാനുള്ള ഭാഷ. മാഷകളിയൊക്കെ അങ്ങ് സ്കൂളിൽ മതി, ഇവിടെ അവർ എന്റെ പിള്ളേരാ. നിങ്ങൾ പോയിട്ടോ മക്കളെ?
0: അവര് പോവില്ല. എല്ലാവരും ബാഗ് താഴെ
3: വെക്കരുത്. ഞാനിവരെ ഏറ്റെടുത്തിരിക്കാം. അധികം വളരെ ചവിട്ടി കുട്ടിയ മൂലക്കിട്ട് തീട്ട് മാറ്റും. കർണാടകന്റെ കടത്തി കിടന്ന ഡൂക്കിൽ സ്പിരിറ്റ് അല്ലേ ഇത്? നല്ല ഒന്നാം തരം മാറ്റാ. അത് തലവഴി കോരി ഒഴിച്ച് ഒരു തീപ്പെട്ടി കോലുകൊണ്ട് ഒഴിഞ്ഞാ മതി. ഒരു തുള്ളി ചാരം.
0: കരിങ്കൽക്കുഴി, ഞാൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വഴി പറഞ്ഞു പഠിപ്പിക്കുന്ന കുട്ടികളായി നിൽക്കുന്നത്. അവരുടെ മുന്നിൽ വെച്ച് തന്നെ എന്നെ കൊണ്ട് അവിവേകമൊന്നും കാട്ടിക്കരുത്. എല്ലാവരും വാ.
8: അങ്ങനെ അങ്ങ് പോയാലോ.
3: പോട്ടെ പോട്ടെ.
9: അത് ഞങ്ങള് കളി അടുത്ത് കാണാൻ വേണ്ടി.
10: ബൈനോക്കറിലൂടെ കളിയാണ്, വേൾഡ് കപ്പ് മാച്ച് അല്ലേ. സാറിന് അറിയോ പെൺകുട്ടികളെ വീഴുമ്പോ ഇവരെ എവിടെയാ നോക്കുന്നത്?
0: ഇനി ഇത് ആവർത്തിക്കരുത്. ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. അതവിടെ ഇരിക്കട്ടെ.
10: കണ്ടില്ലേ, ശിഷ്യമാരെ സുഖിപ്പിക്ക.
0: ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ആർക്കാ ടീച്ചറേ ഇല്ലാത്തത്? ഈ പ്രായത്തിലുള്ള കുട്ടികളാവുമ്പോ ഇതുപോലെയുള്ള കുരുത്തക്കേടുകൾ കാട്ടിയെന്ന് വരും. അവരെ ശാസിക്കുക, നേർവഴി പറഞ്ഞു കൊടുക്കുക, അതല്ലേ നമ്മുടെ ജോലി.
10: പിള്ളേർക്കൊത്തിങ്ങനെ താളം തുള്ളിയാ നല്ലോണം ശരിയാകും. ഇനിയിപ്പോ എന്താ നെച്ചമ്മ മാഷും കൂടെ അങ്ങ് തീരുമാനിച്ചേക്കും.
0: ടീച്ചറേ
11: അതെ പണ്ടേ ചൂടത്തിയാ. വിനയേന്ദ്രൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു.
0: നാളെ പാലിയം ഗസ്റ്റ് ഹൗസില് മിനിസ്റ്റർ വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പോയി കാണണ്ടേ സർ?
11: അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇത് പൂട്ടിച്ച് ഇവിടെ സഹകരണ ആശുപത്രി തുടങ്ങാൻ ആലോചിക്കുക. അവര്
0: ആലോചിച്ചോട്ടെ, എങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഇതുപോലെ ഒരു സ്കൂൾ ഉള്ള കാര്യം നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാലോ.
11: എന്നാ പിന്നെ സ്കേം കൂട്ടാം. മന്ത്രിയുടെ സ്വന്തം ആളല്ലയോ.
3: എന്റെ മണ്ഡലം എന്റെ മണ്ഡലം എന്ന് പറഞ്ഞ സ്കൂളെടുത്ത് തോളത്ത് വെച്ച് നടക്കാൻ പറ്റുമോ? എത്ര കുട്ടികളുണ്ട്?
11: ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ.
3: തനിക്കല്ലടോ, സ്കൂളിൽ എത്ര പിള്ളേരുണ്ടെന്നാ ചോദിച്ചത്?
11: 57.
3: അതുങ്ങളും കൂടി തോറ്റ് പണ്ടാര അടങ്ങിയ അടച്ചുപൂട്ടി കൊല്ലാ കൊല്ലം കേൾക്കുന്ന നാണക്കേടങ്ങ് ഒഴിവാക്കായിരുന്നു. നാട്ടിനും നാട്ടാർക്കും വേണ്ടാത്ത ഇങ്ങനെ ഒരു പാഠശാല എന്തിനാടോ അവിടെ? വല്ല സ്ഥലം മാറ്റവും വേണമെങ്കിൽ അപേക്ഷ തന്നോളൂ, ശരിയാക്കാം.
0: അതൊന്നും വേണ്ട സർ. പിന്നെ നാട്ടുകാർക്ക് വേണ്ടാത്ത സ്കൂളാണെന്ന് സാർ എങ്ങനെ അറിഞ്ഞു? എന്റെ മണ്ഡലം എന്റെ മണ്ഡലം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സാർ അവിടെ പോയിട്ടുള്ളത് ഒരിക്കൽ മാത്രമാണ് അല്ലേ? കെ എൻ പിയുടെ സ്ഥാനാർത്ഥി വണ്ണാമലയിലെ വീടുകൾ തോറും തലങ്ങും വിലങ്ങും കയറി ഇറങ്ങിയപ്പോ സാറൊന്ന് പേടിച്ചു. അപ്പൊ എല്ലാ വലിയ വലിയ തിരക്കുകളും ഒഴിവാക്കി ഓടിയെത്തി. കെ എൻ പി കാർ വോട്ടർമാരുടെ തലയെണ്ണി അവർക്ക് മഞ്ഞ

0: പൊൻചട്ടിയും ആടും കോഴിയും എന്തിന്? ലോട്ടറി ടിക്കറ്റ് വരെ വാങ്ങിക്കൊടുത്തു. അപ്പോഴും കാലാകാലങ്ങളായി സാറിന്റെ പാർട്ടിയെ മാത്രം വിജയിപ്പിക്കുന്ന വണ്ണാമലക്കാർ സാറിനെ കൈയൊഴിഞ്ഞില്ല. വൈദ്യുതിയില്ല, വെളിച്ചമില്ല, കുടിവെള്ളമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാലം മാറിയതറിയാതെ പ്രതീക്ഷയേറ്റ് ജീവിക്കുന്ന ഒരു കൂട്ടം പാവങ്ങൾ. അവർക്കിടയിൽ നിന്ന് വരുന്ന കുട്ടികൾ മാത്രമാണ് സാർ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിന്റെ സമ്പത്ത്. 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പ്രവേശന പരീക്ഷ നടത്തി 100-ൽ 100 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ മാത്രം 10-ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അവിടുത്തെ കുട്ടികളുമായി ഇവരെ താരതമ്യം ചെയ്യരുത്.
1: എടോ വിനേന്ദ്ര, കുഞ്ഞ് കരഞ്ഞാൽ മാത്രം പോരാ, സീരിയല് കാണാൻ പറ്റാത്ത വിധം ശല്യം ചെയ്താലേ സ്വന്തം അമ്മ പോലും അതിന് പാല് കൊടുക്കൂ. കാലവാദാ, ആവശ്യങ്ങളും അവകാശങ്ങളും ചോദിക്കുമ്പോ അതിനുള്ള അർഹത ഉണ്ടോ എന്നുകൂടി നോക്കണം. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയെങ്കിലും പാസ്സാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കഴിഞ്ഞോടോ, നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് നാണം കിട്ടത് ഞാനാ.
2: അധ്യാപകന്റെ കടമ അതുപോട്ടെ,
1: വാങ്ങുന്ന ശമ്പളത്തിന്റെ കൂറെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഒരു കുട്ടിയെങ്കിലും പാസ്സാകുമായിരുന്നില്ലേ?
2: തന്റെ പ്രസംഗം കേട്ടാത്തൊന്നും വണ്ണാമല സ്കൂളിന്റെ അന്തകൻ ഞാനാണെന്ന്. ആദ്യം റിസൾട്ട് ഉണ്ടാക്കി കാണിക്ക്, മറ്റു സൗകര്യങ്ങളൊക്കെ താനേ വന്നോളൂ.
0: ശരിയാണ് സാർ, കുറ്റം നാട്ടുകാരുടെ തന്നെയാണ്. വോട്ട് ചോദിച്ച് വീട്ടിൽ ചെന്നപ്പോ പറയുന്ന വാഗ്ദാനങ്ങളിൽ ഒരെണ്ണമെങ്കിലും ചെയ്ത് കാണിക്ക്, എന്നിട്ട് വോട്ട് തരാമെന്ന് അവര് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് മന്ത്രിക്കസേരയിലിരുന്ന് ഈ നാണക്കേട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു സാറിന്. ഒരർത്ഥത്തിൽ സാർ ഇപ്പൊ അവരോട് പറയുന്നതും അത് തന്നെയാണല്ലോ. ശരി
2: ശരി.
1: ഏതാടോ അവൻ, സംസാരം ബൂർഷ്വാസിയുടേതാണെങ്കിലും പറഞ്ഞത് സത്യം തന്നെയാ. അവന്റെ ഉള്ളിൽ ഇത്തിരി ഫയറുണ്ട്. നക്സൽ, മാവോവാദി എന്നൊക്കെ പറഞ്ഞ് താൻ അതിനെ കെടുത്തരുത്.
3: എന്താവന്റെ ഉദ്ദേശം?
0: സദുദ്ദേശം, SSLC ബാച്ചിലെ 12 കുട്ടികളെയും A+ കൂടി പാസ്സാക്കിയെടുക്കണം. മിനിസ്റ്റർ പറഞ്ഞത് സാർ മറന്നോ?
3: പിന്നെ സ്വർണ്ണലിപികളിൽ എഴുതി വെക്കാൻ മാത്രം വിലപ്പെട്ട വാക്കുകളല്ലേ അദ്ദേഹം ഒഴിഞ്ഞത്?
0: എഴുതി വെപ്പിക്കണം സാർ, മിനിസ്റ്ററെ കൊണ്ട് തന്നെ സ്വർണാക്ഷരങ്ങളിൽ എഴുതി വെപ്പിക്കണം.
3: ഇതാ സിനിമയിൽ ദാസ പറഞ്ഞ പോലെ മനോഹരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നം. തനിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാ.
4: ഓ
3: ദേ, ആ തെങ്ങിന്റെ ഒരു കൊലയില് 100 തേങ്ങ വിളയിച്ച് കാണിക്കണോ? 1 കിലോ പൊട്ടാഷ്, 1/2 കിലോ കോക്കട്ട മിശ്രിത, 1 കൊട്ട ചാണകം, ചാണകം അരക്കൊട്ടയാലും മതി. പിന്നെ കുറെ പച്ചരയോ തൊണ്ടോ മൂട്ടിലോട്ടിട്ട് വല്ലപ്പെട്ട് നനച്ചു കൊടുത്താൽ മതി. 110% വിജയം ഉറപ്പാ. എന്റെ പൊന്നു വിനയ, ഇത്തിരി വളവിട്ട് കൊടുക്കാന്ന് വെച്ചാൽ തന്നെ ആ പിള്ളേർക്കാർക്കെങ്കിലും മണ്ടയുണ്ടോ? ഇനി അഥവാ ഉണ്ടേ തന്നെ മണ്ടലിട്ട് വല്ലോ കേറുവോ?
0: കേറും സാർ, അറിഞ്ഞു വളം ചെയ്താൽ മതി. 100 മേനി വിജയം. വണ്ണാമല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ കരുണാകരക്കുറുപ്പിനെ വിദ്യാഭ്യാസ മന്ത്രി പൊന്നാടെ അണിയിച്ചു. ഫോട്ടോ. അങ്ങനെ ഒരു ഫോട്ടോ പത്രത്തിൽ വന്നാൽ അത് മുറിച്ചെടുത്ത് ലാമിനേറ്റ് ചെയ്ത് വീടിന്റെ ഉമ്മറത്ത് തൂക്കിയിടാൻ സാറിന് വല്ല
3: ബുദ്ധിമുട്ടുണ്ടോ?
0: ഇല്ലല്ലോ. അപ്പൊ ആദ്യം നമ്മുടെ കുട്ടികളുടെ പരീക്ഷാ പേടിയും ആത്മവിശ്വാസക്കുറവും മാറ്റിയെടുക്കണം.
3: എങ്ങനെ?
0: പരീക്ഷ നടത്തണം സാർ.
3: ക്വാർട്ടർലി എക്സാമിനേഷൻ നടത്താനോ?
0: അതെ.
3: എന്റെ പൊന്നു വിനേന്ദ്ര, താന്റെ മനസ്സമാധാനം കളയരുത്.
5: നിങ്ങൾ എന്തിനാ മാഷി പേടിക്കണേ?
3: താങ്കൾ ക്വാർട്ടർലി എക്സാമിനേഷൻ നടത്താൻ പാടില്ല, നിയമമുണ്ട്.
5: പിന്നെ നിയമം നോക്കിട്ടില്ലേ നിങ്ങൾ ക്ലാസ് മുറി വളത്തിന്റെ ഗോഡൗൺ ആക്കിയത്?
3: ഗോഡൗൺ കാക്കൊല്ല പരീക്ഷ നടത്തിട്ട് കോഴിക്കോട്ട് ടീച്ചറെ സസ്പെൻഡ് ചെയ്തതാ.
0: ഒന്നും സംഭവിക്കില്ല സാർ, ഞാൻ നോക്കിക്കോളാം. സാർ ഒന്ന് എന്ന് മൂളി തന്നാ മതി.
5: എന്റെ മാഷെ ഒന്ന് മൂളി കൊടുത്തേക്ക്, ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനല്ലേ. ഇനി അതിന്റെ പേരിൽ മാഷെ തൂക്കിക്കൊന്ന ഞാൻ അങ്ങ് സഹിച്ചോളാം.
6: ഇത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 സെല്ലുലോയിഡിൽ ഇന്ന് മാണിക്കക്കല്ല് എന്ന സിനിമയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാല്ലേ, പല ഉദ്യോഗസ്ഥർക്കും നിയമത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിലാണ് താല്പര്യം. സിസ്റ്റത്തിനകത്ത് നിൽക്കുമ്പോഴും ചേഞ്ച് വരുത്തണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതിന് സാധിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ മാത്രമേ എന്തെങ്കിലും ചേഞ്ചസ് സാധ്യമാക്കിയിട്ടുള്ളൂ.
7: എന്താണോ ഒന്നും മിണ്ടാത്തത്, ലിയോയുടെ ചോദ്യത്തിന് ഉത്തരം പറയരുത് എന്നാരെങ്കിലും വിലക്കിട്ടുണ്ടോ?
3: അതല്ല സാർ, ഈ കുട്ടികളുടെ ഒരു
7: എന്താണോ എസ്കേത്, ഈ തോന്നിവാസത്തിന് തന്റെ യൂണിയന്റെ സപ്പോർട്ട് ഉണ്ടോ?
8: എന്റെ പൊന്നു സാറേ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. വിനയചന്ദ്ര എന്ത് തീരുമാനിച്ചാലും HM എന്നത് അമൃത് പോയാ. ഞങ്ങള് സീനിയേഴ്സ് വെറും മണ്ടന്മാര്.
7: ആ അമൃത് അധികം നാൾ കുടിക്കേണ്ടി വരില്ല. കണ്ട അണ്ടന്റെ അടകൂടന്റെയും തീരുമാനങ്ങൾ നടപ്പാക്കാനല്ല സർക്കാർ ശമ്പളം തരുന്നത്. ഇവിടെ എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും ഫുൾ റെസ്പോൺസിബിലിറ്റി തനിക്കാ. താ മറുപടി പറയേണ്ടി വരും.
0: സാറിന് തൽക്കാലം ഒരു മറുപടി മതിയെങ്കിൽ അത് ഞാൻ തരാം.
7: ഓ തുക്ലക്ക്, എന്താണാവോ അങ്ങയുടെ മറുപടി?
0: സാർ, ആത്മവിശ്വാസക്കുറവും പരീക്ഷാ സമയത്തുള്ള മാനസിക സമ്മർദ്ദവുമാണ് ഇവിടുത്തെ കുട്ടികളുടെ പ്രധാന പ്രശ്നം. അതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ.
7: തേങ്ങാക്കൊല, സമ്മർദ്ദവും കിമ്മർദ്ദവും ഒന്നും ഇല്ലാതിരിക്കാനാ ക്വാർട്ടർലി എക്സാം നടത്തേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചത്. സാർ ഒരു കാര്യം ചെയ്യ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കസേര ഞാൻ ഇവിടെ കൊണ്ടിട്ട് തരാം. എന്നിട്ട് സ്വന്തമായിട്ട് ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കി സ്റ്റേറ്റിന്റെ സമ്മർദ്ദം ഒന്ന് കുറയ്ക്കും. എന്താടോ തന്റെ നാ ഇറങ്ങിപ്പോയോ?
0: സാർ, ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ ഇതുപോലെയുള്ള സർക്കാർ സ്കൂളുകളെ രക്ഷയുള്ളൂ. പല സർക്കാർ സ്കൂളുകളിലും കഴിവും അനുഭവ സമ്പത്തുമുള്ള അധ്യാപകർ പഠിപ്പിക്കാൻ കുട്ടികളില്ലാതെ സിനിമാ കഥകളും വീട്ടുകാര്യങ്ങളും പറഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ അംഗീകാരം പോലും ഇല്ലാത്ത സ്കൂളുകളിൽ 10,000 തിക്കിത്തിരക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കസേരയിലിരുന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചോറ് നൊലിക്കുന്ന

0: കെട്ടിടങ്ങൾ, നല്ലൊരു ലാബില്ല, കമ്പ്യൂട്ടർ ഇല്ല, ആവശ്യത്തിനുള്ള അധ്യാപകരോ സ്റ്റാഫോ ഇല്ല. നേതാക്കന്മാരും സർക്കാരും മറന്നുപോയ ഈ സ്കൂളിലെ നിർധനരായ കുട്ടികളോട് അല്പമെങ്കിലും ദയ കാണിക്കണം എന്ന് യാചിച്ചുകൊണ്ട് എത്ര തവണ ഞാൻ സാറിന് മുന്നിൽ വന്നിട്ടുണ്ട്.
1: ഇതെപ്പോ പോയി?
0: നാട്ടുകാരുടെ സഹായത്തോടെ കൊച്ചു കൊച്ചു പരിഷ്കരണങ്ങൾ വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സാറിന്റെ ഔദ്യോഗിക ഭാഷയിലും തുഗ്ലക് എന്നാണ് പേരെങ്കിൽ അതൊരു കോംപ്ലിമെന്റ് ആയി ഞാൻ സ്വീകരിക്കും.
2: കോംപ്ലിമെന്റ് കൈ കിട്ടുന്നത് സസ്പെൻഷൻ ഓർഡർ ആയിട്ടായിരിക്കും. അപ്പൊ ഈ ആവേശം കാണില്ല.
0: സസ്പെൻഷൻ എന്ന് പറഞ്ഞതിനെ മോഹിപ്പിക്കരുത് സാർ. സാറിന് അത് കഴിയില്ല. കാരണം ഞാൻ നടത്തിയത് ക്വാർട്ടേർലി എക്സാം അല്ല, അസസ്മെന്റ് ടെസ്റ്റ് ആണ്. പഠന നിലവാരത്തിൽ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞാലേ ഫെസിലിറ്റേറ്റർ ആയ അധ്യാപകന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ഇതിന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും. ഇത് വരച്ച ആളൊഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇരിക്കാം.
3: ക്വാർട്ടർലി എക്സാം, പരീക്ഷാ പേടി, ആത്മവിശ്വാസം, എന്തൊരു പുകിലായിരുന്നു.
4: പിള്ളേരെ ഒന്നാക്കാൻ പോയിട്ട് വാലിൽ മഹലിട്ടല്ലേ സ്വീകരിച്ചത്.
5: കൊഞ്ചം തുള്ളിയാ മുട്ടോളാം, പിന്നെ തുള്ളിയ ചട്ടി.
6: അയ്യോ അങ്ങനെ പറയരുത് അസീസ് മാഷേ, ഇത്തവണത്തെ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് വാങ്ങിക്കേണ്ട ആളാ. അല്പം ബഹുമാനത്തോടെ സംസാരിക്കേ.
0: മിടുക്ക് കാട്ടും ചിലർ കേൾ, ചിലർക്ക് മിടുക്കതന്യന് മനസ്സിലാക്കാൻ പടത്വം ഈ രണ്ടിനുമുള്ള വിദ്വാൻ നടക്കണം ശിക്ഷക വരിയനായി. യോ, നിങ്ങളെ കുറിച്ചല്ല, എ ആർ തമ്പുരാൻ എന്ന് പറഞ്ഞൊരാൾ നല്ല അധ്യാപകരെ കുറിച്ച് എഴുതിയതാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു പാഠം പഠിച്ചു, ഒരു അധ്യാപകൻ എങ്ങനെയാകാൻ പാടില്ല എന്ന പാഠം. വിദ്യാർത്ഥികളോടുള്ള എന്റെ ഉത്തരവാദിത്വം ഞാൻ മറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല.
1: മനസ്സിലായില്ല.
0: ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി മനസ്സിലാവാൻ വഴിയില്ല. ഇതാര്?
7: ഉമ്മറത്ത വാതിലും തുറന്നിട്ട് ചമ്മൻ തിരിച്ച് കളിക്കുക. ഈ നാടത്ര ശരിയല്ല.
0: അതെന്തേ തമ്പുരാൻ ചേട്ടാ ഇപ്പോഴെങ്ങനെ തോന്നാൻ?
7: ഇപ്പോഴല്ല, അത് ജനിച്ചപ്പോ തൊട്ട് തോന്നിയതാ. വില്ലേജ് ആഫീസിൽ അടിച്ചു വാരന്റെ പണിയായിരുന്നു എനിക്ക് ആദ്യം. ദിവസ കൂലിക്ക് അവിടുത്തെ സാറുമാരി സ്വീപ്പറേ സ്വീപ്പറേ എന്ന് മാത്രമേ വിളിക്കുള്ളായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ പേര് പോലും മറന്നു. ഒരു ദിവസം കുഞ്ഞിരാമേട്ടായി എന്നൊരു കിളിശബ്ദം. നോക്കിയപ്പോ പുതിയതായിട്ട് വന്ന അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ലളിതാംബിക. അവര് പറഞ്ഞു സൂപ്പറേന്ന് വിളിക്കുന്ന നാവ് കൊണ്ട് തമ്പുരാനെ എന്ന് വിളിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ തമ്പുരാനായത്. എന്നെ തമ്പുരാനാക്കിയ ലളിതാംബിക എന്റെ തമ്പുരാട്ടിയായി. രണ്ട് ജാതിയിൽപ്പെട്ടവര് കല്യാണം കഴിച്ച ജനിക്കുന്ന കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും എന്ന് എല്ലാവരും പറയാറ്. പക്ഷെ ഞങ്ങൾക്കൊരു തമ്പുരാൻ കുട്ടിയെ ഈശ്വരൻ തന്നില്ല. ഇപ്പൊ ഒരു അനിയൻ കുട്ടിയെ തന്നു.
0: നല്ല ഫിറ്റ് ആണല്ലോ. ഇന്ന് എന്ത് പ്രമാണിച്ച? സന്തോഷോ സങ്കടോ?
7: 250 മില്ലി സന്തോഷം, 300 മില്ലി സങ്കടം വന്നപ്പോ.
0: അത് ശരി. എന്താണാവോ ഇന്നത്തെ സന്തോഷത്തിനും സന്താപത്തിനും കാരണം?
7: ആ പേരത്തെ എസ് കെ യും അയാളുടെ വാലി വി ഡി സി യും വെറപ്പിച്ചിരുത്തില്ലേ, അതിന്റെ സന്തോഷം 250 മില്ലി.
0: അപ്പൊ ബാക്കി 300?
7: വിനേന്ദ്രന്റെ ലൈഫ് ലാവിലും കേസ് പോലെ ആയി പോവല്ലോന്ന് ഓർത്തപ്പോ സങ്കടം വന്നു. അതിന് 300. തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വഴി അന്വേഷിക്കണം അവന്മാരി.
0: നടക്കട്ടെ തമ്പുരാൻ ചേട്ടാ, എന്തെങ്കിലും ചെയ്യുന്നവരെ അല്ലേ വിമർശിക്കും. തമ്പുരാൻ ചേട്ടൻ ഇരിക്കും, ഞാൻ ഈ പപ്പടം ഒന്ന് കാച്ചട്ടെ. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി ഒരു കഞ്ഞുകുടി.
7: വിനയാ, ഇപ്പൊ പിള്ളേരുടെ പരിഹാസവും അതിന് കടന്നല്ലേ?
0: അതൊന്നും എന്നെ ബാധിക്കില്ല തമ്പുരാൻ ചേട്ടാ, കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്.
7: എന്നാൽ ഇതങ്ങനെ വിട്ടുകൂട വിനയാ. എല്ലാത്തിനെയും നേരത്ത് നിർത്തി കുറുപ്പ് സാറിന്റെ ചൂരിലുകൊണ്ട് പുറം കയ്യിൽ പടപടാവുന്നടിക്കണം. അപ്പൊ സത്യം പറയും വാഷളന്മാരി.
0: ഞാൻ 10 വരെ ബോർഡിൽ എഴുതും, അതിനു മുമ്പ് ഇത് വരച്ചയാൾ എഴുന്നേറ്റ് നിൽക്കണം. സത്യം പറയാതെ ആരും ക്ലാസ് വിട്ട് പുറത്തു പോകില്ല. ശിക്ഷിക്കാൻ വേണ്ടിയല്ല, അഭിനന്ദിക്കാൻ വേണ്ടി അന്വേഷിച്ചോണ്ടിരുന്നത്. എന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകനല്ലേ. എന്റെ ചെങ്ങായിമാരെ നിങ്ങളൊന്ന് ശ്വാസം വിട്ട് ചിരിക്കേ. ഈ പ്രായത്തിൽ ഞാനും അത്യാവശ്യം കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്ത കാര്യം ഏറ്റു പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നു. ഈ ചങ്കൂറ്റം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചപ്പോ കൂടെ പൊട്ടിമുളച്ചുണ്ടായതൊന്നുമല്ല. ഒരു പിറന്നാൾ സമ്മാനമായി അച്ഛൻ തന്നൊരു പുസ്തകം, മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ആ പുസ്തകവും എഴുത്തുകാരനുമാണ് അതിന്റെ കാരണം. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അത്? കുട്ടിക്കാലത്ത് സന്ധ്യ കഴിഞ്ഞാൽ പ്രേതങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാതിരുന്ന ഗാന്ധി പിന്നീട് വക്കീലായപ്പോൾ ആദ്യമായി ഒരു പെറ്റി കേസ് വാദിക്കാൻ കോടതിയിലെത്തി. അന്ന് അദ്ദേഹം കോടതി വളപ്പിൽ നിന്നും പേടിച്ചോടിയ സംഭവം വളരെ രസകരമായി അതിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തയ്യാറാക്കിയ ഒരു ഹർജി വായിച്ച് സുഹൃത്തുക്കൾ പ്രോത്സാഹിപ്പിച്ചു. അത് അദ്ദേഹത്തിന് ഒരുപാട് ആത്മവിശ്വാസം നൽകി. ആ ചെറിയ കാര്യത്തിന് കിട്ടിയ അംഗീകാരത്തിൽ തുടങ്ങിയ യാത്രയാണ് മോഹൻദാസ് എന്ന സാധാരണക്കാരനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച മഹാത്മാഗാന്ധി വരെ എത്തിച്ചത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരിലും ഓരോ കഴിവുണ്ട്. ദൈവം അവന്റെ ശക്തിയുടെ അംശം ഓരോ വ്യക്തിയിലും പതിപ്പിച്ചിട്ടുണ്ട്. പഠനത്തോടൊപ്പം അത് കണ്ടെത്തേണ്ടത് നമ്മളാണ്. ബഷീർ നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ്.

0: കുത്തായി മുള പൊട്ടുന്നൊരു ചെപ്പായി ചിരി ചോരും അഴകേ ഇളമനസുകളെ.
1: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 സെല്ലുലോയിഡിൽ ഇന്ന് മാണിക്കക്കല്ല് എന്ന സിനിമയാണ് നമ്മൾ സംസാരിക്കുന്നത്.
2: രാഗി, സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയി, നീ അവിടെ
3: എന്തെടുക്കുകയാ?
2: ഓ രാഗി, സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയി.
3: അല്ല, നിങ്ങൾ എന്താ ആകാശവാണി വാർത്ത വായിക്കുക? 10 മണിയുടെ ലോങ് ബെല്ലടിച്ചാല് സ്കൂളിൽ പോകുമെന്ന് വാശി പിടിക്കുന്ന ആളിപ്പോ 8 മണി ആകുമ്പോ തുടങ്ങും. രാഗി, ഫുട്ടായോ കറിയായോ? ഇവിടെ തേങ്ങ തിരുമ്മി തരാൻ പോലും ഒരാളില്ല.
2: രാഗി, അരക്കൊല്ല പരീക്ഷ വരികയല്ലേ. SLC ബാച്ചിന് 8:30 ക്ലാസ് തുടങ്ങണം. ഞങ്ങൾ എല്ലാരും ചേർന്ന് ഒത്തു പിടിക്കുക. എന്നിട്ട് വേണം ആ DO കണാപ്പന്റെ മുമ്പിൽ നിവർന്ന് നിൽക്കാൻ.
3: അങ്ങനെ ഫുള്ളായിട്ട് നിവർന്ന് നിൽക്കാൻ വരട്ടെ. പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ നിവരാൻ ഇത്തിരി അങ്ങോട്ട് ബാക്കി വെച്ചേക്കും. ഫാക്റ്റ് ആൻഡ് ഫോഴ്സ്. ഓ, നിങ്ങളെ വിളിച്ചതല്ല. ഫാക്റ്റ് ആൻഡ് ഫോഴ്സിന്റെ സ്റ്റോക്ക് തീർന്നിട്ട് ദിവസം 4 പറയായിരുന്നു.
2: ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നേ.
3: ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വീട്ടിലെ പണിയും ബിസിനസും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവാൻ എന്നെ കൊണ്ട് പറ്റില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എപ്പോഴാ ഇത് സംഭവിച്ചത്?
2: ഇന്നലെ രാത്രി 12
3: ഓ.
2: എന്റെ രാഗി മുമ്പത്തെ പോലെ അല്ലിപ്പോ. പഠിപ്പിക്കാൻ ടീച്ചേഴ്സിനും പഠിക്കാൻ കുട്ടികൾക്കും എന്തൊരു വാശിയാണെന്നോ. സ്റ്റുഡൻസിനൊക്കെ ഇപ്പൊ എന്നോട് എന്താ റെസ്പെക്ട് എന്നോ. അവരിപ്പോ എന്നെ മറ്റേ പേര് വിളിക്കാറില്ല.
3: മറ്റേ പേരോ? ഏത്?
2: ഫാക്റ്റ് ആൻഡ് ഫോഴ്സ്.
4: രണ്ട് കന്നാസവന്റെ തലയെ വെച്ചിട്ട് കവലവരം നടത്തിച്ച് ജീപ്പ് കെട്ടിയാ മതി. എല്ലാവരും അറിയട്ടെ പുതിയ ഇൻസ്പെക്ടർ ആരാണോ.
5: നമസ്കാരം സർ, ഞാൻ വണ്ണാമല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ അധ്യാപകനാണ്.
4: വിനയാന്തരൻ. മറ്റാരും വരില്ലെന്ന് എനിക്കറിയായിരുന്നു. പീതാംബര, പത്രാവശ്യത്തിലേക്ക് വിളിച്ചു പറഞ്ഞോ.
6: പറഞ്ഞു സർ.
4: ആ ചെറുക്കന്റെ ഫോട്ടോ എടുക്കാന. എന്തായാലും സ്കൂളിന് ഗംഭീരമായ ഒരു പേരുണ്ടല്ലോ. അക്കൂട്ടത്തിൽ ഒരു ക്രെഡിറ്റ് കൂടി ഇരിക്കട്ടെ. ചാരായ കടത്ത് സ്കൂൾ വിദ്യാർത്ഥി പിടിയിൽ.
5: സർ പ്ലീസ്, അവന്റെ പേരിൽ കേസ് എടുക്കരുത്. ഹാഫ് ഇയർലി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്.
4: നടന്നോട്ടെ, വലിയ വലിയ പരീക്ഷകൾ എഴുതാനുള്ള സൗകര്യം ഇപ്പൊ ജയിലിലും കിട്ടും. ഇതുപോലെയുള്ള കുട്ടി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാലേ നാടിന് രക്ഷയുള്ള മാഷേ. ഇപ്പോ കൊട്ടേഷൻ സംഘത്തിലും കഞ്ചാവ് കടത്തിലും പിടിച്ചുപറി കേസിലും മുഖ്യ പ്രതികൾ സ്കൂൾ പിള്ളേരാ.
5: ഞാനൊരു തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല, പക്ഷെ ഇവിടുത്തെ ചുറ്റുപാടുകൾ സാറിനറിയാലോ.
4: അറിയാം, നന്നായിട്ടറിയാം. മല മുഴുവൻ അരിച്ചു പെറുക്കി ശുദ്ധം ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇറങ്ങും.
5: പക്ഷേ ഇതുപോലെയുള്ള കുട്ടികളെ ഇത്തരം പ്രവൃത്തികളിലേക്ക് നയിക്കുന്നവരല്ലേ യഥാർത്ഥ കുറ്റക്കാർ.
4: മാഷ് പറഞ്ഞത് ശരിയാ, അവന് പിന്നിൽ കരിങ്ങൽ കുഴിയാ, അതെനിക്കറിയാം. പക്ഷേ അയാളുടെ വാച്ച് കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് എത്ര ചോദിച്ചിട്ടും അവൻ പറയുന്നില്ല. പറയിക്കാനുള്ള സൂത്രപ്പണി അറിയാഞ്ഞിട്ടല്ല, കൊച്ചായിപ്പോയി.
5: സാറിന് വേണ്ടത് തെളിവുകളല്ലേ, അത് ഞാൻ തരാം. കരിങ്കൽ കുഴിയുടെ വാറ്റ് കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഞാൻ കാട്ടിത്തരാം. പക്ഷേ മനുവിനെ റിലീസ് ചെയ്യണം സർ. അവന്റെ പേരിൽ കേസെടുക്കരുത് പ്ലീസ്.
6: സർ, പത്രക്കാരെത്തിയിട്ടുണ്ട്.
4: വേണ്ട, അവരുടെ പൊക്കളം പറയും.
6: ശരി സർ.
5: താങ്ക് യു സർ.
6: കരുണേട്ടാ, എക്സൈസുകാരെല്ലാം തകർത്ത് കളഞ്ഞു. കരുണേട്ട തല്ലു കൊണ്ടപ്പോ ചെക്കനെല്ലാം പറഞ്ഞു കാണും.
7: അവനല്ല ഒറ്റിയത്, അമാഷ വിനയേന്ദ്രൻ.

0: ഓക്കെ
1: ശരി ഡോക്ടർ.
2: ചോദിക്കുമ്പോഴൊക്കെ വിനയേന്ദ്രൻ ഒഴിഞ്ഞു മാറാറുള്ളത് കൊണ്ട് ചോദിക്കാണ്ടിരുന്നതാ. ഇപ്പോ ഇത് വീട്ടിലറിയിക്കണ്ടേ?
1: പ്രത്യേകിച്ചൊരു ഉത്തരമില്ല പറയാൻ, അതുകൊണ്ടാ ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയത്. വീടുണ്ട് രണ്ടെണ്ണം, പക്ഷെ ആളില്ല. പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, മരിക്കാതെ ബാക്കിയുണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം ആരെ അറിയിക്കണ്ട.
3: പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കാൻ യൂണിയൻ ലീഡേഴ്സ് പ്രഷർ ചെയ്യുന്നുണ്ട്.
1: ഞാൻ യൂണിയനിൽ മെമ്പർ ഒന്നും അല്ലല്ലോ മാഷെ, വെറുതെ ലീഡേഴ്സിനെ ബുദ്ധിമുട്ടിക്കണ്ട.
3: സംഘടന ഏതായാലും ലോകത്തുള്ള അധ്യാപകന്മാർക്കെല്ലാം ചിന്താഭാവം ഒന്നാണ് അല്ലേ മാഷെ?
2: അതെ അതെ. എന്നാ പോയിട്ട് വൈകുന്നേരം വരാം. കുഞ്ഞിരാമൻ തമ്പുരാൻ ഇവിടെ ഉണ്ടാവും.
1: ശരി.
4: ആർക്കടിയത്? വിനയ മാഷ് വാർഡിലേക്ക്.

0: വെറും കൈയോടെ എങ്ങനെയാ പോവാ?
1: അയ്യേ, നാണമില്ലടി നിനക്ക് ഇതും കെട്ടിപ്പറക്കി കൊണ്ട് പോകാൻ. ഒരു കിലോ ആപ്പിളോ ഓറഞ്ചോ വാങ്ങിച്ചോണ്ട് പോകാനുള്ളതിന്
0: എന്റെ കൊച്ചെ അതിന് കാശ് കൊടുക്കണം. അതുമല്ല, തല്ലുകൊണ്ട് ചളി വേന്നിരിക്കുന്ന ശരീരല്ലേ. പച്ചമുട്ട ബെസ്റ്റാ, മർമാണി ചേർത്ത് കുടിച്ചാ ചോര കലിപ്പ് മാറും.
1: ആ എന്നാ ഞാൻ ഇച്ചിരി പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി തരാം.
0: പിന്നെ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി സൽക്കരിക്കാൻ സംബന്ധക്കാരനല്ലേ, അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ അവിടെ വേറെ ആളുണ്ട്.
1: അയ്യോ, ഇങ്ങനെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു പിശിനോരി.
0: അതെ, ഞാൻ അങ്ങനെയാ, ഉപ്പ് തേക്കില്ല, വേണേ മുളക് തേക്കും. അയ്യോ, ഒന്ന് നിന്ന്. ആ മമ്മദിന് രണ്ട് കോഴി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ആ മുട്ടയിടാത്ത മടിച്ച് കോഴി കൊടുക്കാം. മാഷേ,
2: ഇതാരാ? ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ, ടീച്ചറെ മാത്രം കണ്ടില്ലല്ലോ എന്ന്.
0: അങ്ങനെ വിചാരിക്കാൻ ഞാൻ എന്താ കൊടപ്പനക്കുന്നിലെ ദേവിയാ? ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ സ്കൂളിന് പുറത്തുള്ള സേവനൊന്നും വേണ്ടാന്ന്. അപ്പൊ എന്തോ ഒരു വാശി, എന്തോ ഒരു നെഗളിപ്പ്. കരിങ്കൽ കുഴിയുടെ ചെക്കന്മാരുടെ കയ്യിൽ നിന്ന് ചാകാതെ രക്ഷപ്പെട്ടത് വീട്ടിലിരിക്കുന്നവരുടെ ഭാഗ്യം.
3: അതെ, ഒരുത്തിനൊക്കൊന്ന് പുഴയിൽ കെട്ടിത്താഴ്ത്തിയ ആളാ.
0: സ്നേഹം കൊണ്ട് പറയാന്ന് വിചാരിക്കണ്ട, ഡിസ്ചാർജ് കിട്ടിയ വേഗം നാട് പിടിച്ചോ. തടിയുണ്ടെങ്കിൽ പുല്ല് പറിച്ചെങ്കിലും ജീവിക്കാലോ. അല്ല, ചായ കാപ്പി എന്തെങ്കിലും വേണോ? ഇവിടെ കിട്ടും, ഞാൻ വാങ്ങിക്കാം.
2: ഒന്നും വേണ്ട ടീച്ചറേ, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു.
0: ഒരു കിലോ ആപ്പിൾ ഓറഞ്ച് ഒക്കെ വാങ്ങിയതാ.
2: എന്നിട്ട് എവിടെ?
0: അല്ല, അതാ പറഞ്ഞ മാഷ്ക്ക് കഷ്ടകാല എടുക്കാൻ പറഞ്ഞു.
2: അപ്പൊ കേട്ടത് ശരിയാ.
0: എന്ത്?
2: അല്ല, പിശക്ക് കണ്ടുപിടിച്ചത് ഇയാളാണെന്ന് ഒരു നാട്ടുവർത്താനുണ്ടേ.
0: ഓഹോ, അപ്പൊ എന്റെ കുറ്റങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇതുപോലൊക്കെ ആയാലേ ജീവിക്കാൻ പറ്റും മാഷേ. പക്ഷെ പിശുക്കത്തിന്നൊരു പേര് വീണതുകൊണ്ട് ഗുണമുണ്ട്. ഡൊണേഷൻ ഗണേഷൻ എന്ന് പറഞ്ഞാൽ ആരും എന്റെ അടുത്തേക്ക് വരില്ല. എന്ന് വെച്ചൊരു ചായ പോലും വാങ്ങിച്ചു തരാത്ത ആളൊന്നും അല്ല കേട്ടോ ഞാൻ. വേണോ?
2: എനിക്കൊന്നും വേണ്ടേ എന്റെ കൊടപ്പനക്കുന്ന ദേവിയെ.
0: അപ്പൊ ഞാൻ ഇറങ്ങാം. മാഷിന് അത്ര പ്രായമൊന്നും ഇല്ലെങ്കിലും ഉള്ള ലോക പരിചയം വെച്ച് പറയാം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ, കൈ ഉണ്ടെങ്കിലേ ശമ്പളം വാങ്ങിക്കാൻ പറ്റൂ.
2: ചന്തു,
0: എന്താ വിളിച്ചേ?
2: നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായില്ലേ?
1: ആശുപത്രി യോഗ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇതെന്താ എവിടെയും പോയില്ലേ? ഈ പെണ്ണിന് ഇത് എന്ത് പറ്റി? നിധി വല്ലതും കിട്ടിയോ?

0: ആർക്കും വേണ്ടാത്ത സ്കൂളിൽ പോസ്റ്റിംഗ് ചോദിച്ചു വാങ്ങിച്ചു വന്ന വിനയചന്ദ്രൻ സാവിത്ര ടീച്ചറിന്റെയും രാമേന്ദ്രൻ മാഷിന്റെ മകനാണെന്ന് മനഃപൂർവ്വം പറയാതിരുന്ന പലപ്പോഴും ആലോചിച്ചു തന്നോടെങ്കിലും ഒന്ന് പറഞ്ഞാലോ എന്ന്. എന്തോ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴീ കട്ടിലിങ്ങനെ കിടക്കുമ്പോ തനിച്ചായി പോയില്ലേ എന്നൊരു തോന്നല്. 12 വർഷത്തെ ഓർമ്മകളുണ്ട് അച്ഛനെ കുറിച്ച്. എന്നിട്ടും കണ്ണടയ്ക്കുമ്പോ ഇന്നും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുന്ന അച്ഛന്റെ മുഖം. അന്ന് അച്ഛൻ പറഞ്ഞു, തോറ്റുപോയത് കുട്ടികളല്ല രാമചന്ദ്രൻ മാഷാണെന്ന്. രാമചന്ദ്രൻ മാഷ് തോറ്റെടുത്ത് വണ്ണാമലക്കാർ അച്ഛനെ ഓർക്കുന്നത് നാടിന്റെ മാനം കെടുത്തിയ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ ആയിട്ടാകരുത്. അതുവരെയെങ്കിലും ഞാൻ ആരാണെന്ന് സ്കൂളിൽ ആരും അറിയണ്ട.
1: നിധി കിട്ടിയെന്ന് ചന്ത വന്ന് പറഞ്ഞപ്പോ അത് മോനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. വേണ്ട, ഞാൻ തരാം. പഴയ കൂട്ടുകാരനെ തിരിച്ചു കിട്ടിയപ്പോ അവള് ഭൂമിയിലൊന്നും അല്ല നിൽക്കുന്നത്. മോനും സാവിത്രിയും പോയ പിന്നെ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. ഞങ്ങള് ഒരുപാട് കത്തുകൾ അയച്ചു, ഒന്നിനും മറുപടി ഇല്ലാണ്ടായപ്പോ ചന്തുവിന്റെ അച്ഛൻ നിങ്ങളെ അന്വേഷിച്ച് കൃഷ്ണപുരത്തേക്ക് വരാൻ തുടങ്ങിയതാ. അന്ന് ആ വണ്ണാത്തിപ്പുഴയിലെ തോണി അപകടം, നിറയെ സ്കൂൾ കുട്ടികളായിരുന്നു. അവരെ രക്ഷിക്കുന്നതിനിടയിൽ മൂപ്പര് ചിലപ്പോ സാവിത്രിയോട് വല്ലാത്ത ദേഷ്യം തോന്നും. ഒരു കത്തെഴുതിയിട്ടാലെന്താ, ഇടയ്ക്ക് ഓർമ്മ വരുമ്പോ ചന്തു പറയും, ആ ചെറുക്കനിപ്പോ വലിയ ആളായി കാണും, എവിടെങ്കിലും വെച്ച് കണ്ടാ എന്നെ മനസ്സിലാവുമോ, പഴയതുപോലെ തടിച്ചിട്ടായിരിക്കുവോ. ഇങ്ങനെ ഓരോന്നും കണക്ക് കൂട്ടി പറയുമ്പോ എനിക്ക് തോന്നാറുണ്ട് എന്റെ മോടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആ കളിക്കൂട്ടുകാരെ മാഞ്ഞു പോയിട്ടില്ല. ഞങ്ങളെയൊക്കെ പെട്ടെന്നൊന്നും മറന്നുപോയില്ലേ. ഒരിക്കലെങ്കിലും സാവിത്രിക്കും മോനും ഇങ്ങോട്ടൊന്നും വരാതിരുന്നില്ലേ.
0: 14-ാം വയസ്സിൽ ആരും ഇല്ലാണ്ടായ അനാഥ ചെക്കൻ വണ്ണാമലയിലുള്ള ഈ അമ്മയ്ക്കും അവന്റെ

0: കളിക്കൂട്ടുകാരിക്കും എന്ത് വിശേഷം പറഞ്ഞ കത്തെഴുതും.
1: നോക്ക് മോനെ നോക്ക്, കൺകുളിർക്കെ നോക്ക്. ഓറഞ്ച് 1 kg 75 rupees, ആപ്പിൾ 1/2 kg കിട്ടിയുള്ളൂ. സ്റ്റോക്ക് തീർന്നു, പക്ഷെ മുടിഞ്ഞ റേറ്റാ 60 rupees.
0: 75, 60, 135 rupees. ശരി, ശമ്പളം കിട്ടുമ്പോ പലിശയും ചേർത്ത് തിരിച്ചു തന്നോളാം.
1: അതെനിക്ക് വെച്ചതാണല്ലോ മോനെ ദിനേശ, കുഴപ്പമില്ല. പക്ഷേ ഈ പിശുക്കത്തിനുള്ള വിളി ഒന്ന് പിൻവലിക്കണം.
0: പകുതി പിൻവലിക്കാം.
1: അതെന്താ, ബാക്കി വലിയൂല്ലേ?
0: കാരണം ഈ ആപ്പിളിന്റെ സ്റ്റോക്ക് തീർന്നുപോയ കഥ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
1: അമേരിക്കന്ന് മരുന്ന് കുത്തിവെച്ച് വരുന്ന ഐറ്റാ, അധികം കഴിച്ചാ വയറ് ചീത്തയാം. അതാ 1/2 kg വാങ്ങിച്ചത്. ഇതെന്താ സ്വീറ്റോ, ആരാ കൊണ്ടുവന്നേ?
0: ആ സുന്ദരി ടീച്ചറും രാധാകൃഷ്ണൻ ചേട്ടനും കൂടി വന്നിരുന്നു.
1: ആ പെണ്ണുമ്പിള്ളിക്ക് വിളവെച്ചിരി കൂടുതലാ. സ്വീറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. വിനു ഇത് തിന്നോ?
0: ഇല്ല.
1: നന്നായി. അതെ, ഞാനിന്ന് മനുവിനെ കണ്ടിരുന്നു. ആ സംഭവത്തിന് ശേഷം അവൻ എഴുതിയത് ഒരേ ഒരു പരീക്ഷ, അതിൽ ഹൈയസ്റ്റ് മാർക്കും അവനാ.
0: കുറുപ്പുമാഷ പറഞ്ഞു, മിടുക്കനവൻ. ലക്ഷ്യബോധം ഉണ്ടാകുമ്പോഴേ കുട്ടികൾ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുള്ളൂ. ആരും ഇല്ലാത്തവനല്ലേ, അവന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും.
1: ഇനിയിപ്പോ ആ സങ്കടം ഒന്നും വേണ്ടല്ലോ.
2: നമ്മളേക്കാ മുമ്പേ ആളി എത്തിയല്ലോ. അകത്തേക്ക് വരാമോ?
3: വാതില് തുറന്നിട്ടേക്കല്ലേ മാഷേ.
2: കയ്യിലെ കെട്ടഴിക്കാതെ യോഗ പഠിപ്പിക്കരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ? കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ.
3: അല്ല, സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലേ?
2: ഇതൊക്കെ ടീച്ചർ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ?
1: അതെ, ഈ ബേക്കറി സാധനങ്ങള് വിനയമാഷ്ക്ക് അതൊക്കെ ഇഷ്ടമല്ല.
3: വേണ്ടായിരുന്നു.
2: ആ, നമ്മുടെ പിള്ളേരുടെ കാര്യം വലിയ കഷ്ടാ. തന്നെ കാണാണ്ട് ഉറക്കം വരില്ല എന്നുള്ള അവസ്ഥയിലാ.
3: വെള്ളമില്ലാതെ എന്ത് വള്ളം കളി, വിനയം മാഷില്ലാതെ എന്ത് സ്കൂള്. മാഷി നാട്ടിലെ സൂപ്പർ സ്റ്റാറെ കഴിഞ്ഞു. മാഷ്
2: സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ചോദിച്ച് 3-star ക്ലബ്ബുകാർ വന്നിരുന്നു.
3: എന്തിനു, ഫുട്ബോൾ കളിക്കാനാ?
2: അല്ലോ, അനുമോദിക്കാൻ. സംസ്ഥാന യുവജനോത്സവത്തിൽ ചിത്രരചനയ്ക്ക് 1st സമ്മാനം കിട്ടിയ ബഷീറിനെ അവർ അനുമോദിക്കുന്നു. വിനയന്ദ്രൻ സ്കൂളിൽ വന്നിട്ട് മതി എന്നാ അവരുടെ തീരുമാനം.
4: ഇത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 സെല്ലുലോയിഡിൽ ഇന്ന് മാണിക്കക്കല്ല് എന്ന സിനിമയാണ് നമ്മൾ സംസാരിക്കുന്നത്. AS ഗിരീഷ് ലാൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ജഗദീഷ്, ശ്രീകുമാർ, ദേവൻ, ഇന്ദ്രൻ, സായികുമാർ, കോട്ടയം നസീർ, ജഗദീഷ്, KPS ലളിത, ബിന്ദു പണിക്കർ, ബാലു, അജു വർഗീസ് തുടങ്ങി വലിയൊരു താരനിര തന്നെയുണ്ട്. ഈ സിനിമയുടെ സംഗീതം MJ ജയചന്ദ്രനാണ്. P. സുകുമാറും സുഗ്രത് KS ആണ്. സിനിമാറ്റോഗ്രാഫി എഡിറ്റർ രഞ്ജൻ അബ്രഹാം.
5: ഞങ്ങൾക്കല്ല മാഷ, പഠിക്കണമെന്നും പാസ്സാവണമെന്നും ഞങ്ങളെ തോന്നിപ്പിച്ചത് മാഷ. അരക്കൊല്ല പരീക്ഷയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും A+ ഒക്കെ ഉണ്ട്. അതറിഞ്ഞപ്പോ ഉമ്മയപ്പയും പറഞ്ഞു മാഷ് ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് പടച്ചോനായിട്ടാന്ന്. പക്ഷേ ഞങ്ങക്ക് മാഷ് തന്നെയാ പടച്ചോൻ.
6: ഇന്ന് ഈ സ്കൂളിൽ വന്നത് മുതൽ കേൾക്കുന്ന പേരാണ് വിനയചന്ദ്രൻ മാഷ്. എല്ലാവരുടെയും പ്രിയങ്കരനായ വിനയചന്ദ്രൻ മാഷിനെ എനിക്ക് വന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്.
7: ഒരു ബാറ്ററി എടുക്ക, ഫോണോ വഴിക്ക് നിനക്ക് ഒരു ഉപകാരം ചേരാൻ പറ്റുമോ? വർഗീസിന്റെ കടയില് ആ തുരപ്പ മാസം ഉണ്ടാവും. നീ ഇതവന് കൊടുത്തേക്ക്. ഛേദമില്ലാത്ത ഒരു എൽപ്പല്ലേടാ കുറുന്നേ, ഇതെങ്കിലും ഒന്ന് ചെയ്.
8: ഗോപാല, ഫോൺ പഠിച്ച് നന്നാവാൻ തുനിഞ്ഞ് നടക്കുക.
9: ഹലോ, എക്സൈസ് ഓഫീസ് അല്ലേ?
1: സ്കൂളിൽ പോയില്ലേ?
10: അത് ടീച്ചറെ, എനിക്കൊരു സാധനം വാങ്ങാ.
1: അതൊക്കെ വൈകിട്ട് വാങ്ങിച്ചാ പോരെ. വാ കേറ്.
10: വേണ്ട ടീച്ചറെ, ഞാൻ നടന്നോളാം.
1: കേറ് കേറ് കേറ് വേഗം. ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? നല്ല ആളാ നീ.
10: കേറിക്കോട്ടെ.
11: പിന്നെന്താ, കേറി വന്നാട്ടെ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വാ മോനെ. നീ 10th class എട്ടര മണിക്ക് ക്ലാസ് തുടങ്ങുമെന്നും ഇന്നത്തെ ക്ലാസ് എന്റേതാണെന്നും ലേറ്റ് ആയി വന്നാൽ എനിക്ക് അലർജിയാണെന്നും നിനക്ക് അറിഞ്ഞൂടായിരുന്നോ?
10: അറിയാം സർ.
11: എന്നിട്ടാണ് അവിടെ കഴുത വൈകി വന്നത്? 7:30 വെളുപ്പിനടിച്ച് കട്ടൻ ചായ പോലും കുടിക്കാതെ ഞാനിവിടെ ഒന്ന് തൊള്ളവർക്കുക. നീ എവിടെയെങ്കിലും പോയി തെണ്ടിത്തിരിയുക. എന്നിട്ട് തോറ്റു തിന്നുമ്പോഴേ ഞങ്ങളുടെ മാഷന്മാർക്ക് കുറ്റവും. എന്തിനാടാ നീയൊക്കെ പരീക്ഷ എഴുതി ഞങ്ങളെ നാറ്റിക്കുന്നത്? നിനക്ക് ആ പഴയ പണിയാ നല്ലത്. ഓടാ.
12: സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കുടിക്കും. ഞങ്ങൾ വണ്ണാമലക്കാരെങ്ങനെയാ, നോക്കണ്ട, ഇപ്പൊ കുടിച്ചിട്ടില്ല. തുടങ്ങിയാ 300-500 തീരില്ല. അത്രക്ക് സന്തോഷത്തില്ല ഞാൻ. ഈ സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചിൽ ക്ഷമിക്കണം. നന്ദി, നന്ദി, നന്ദി. ഇത് പറയാൻ വന്നതാ.
0: നിനക്ക് എന്തിനാണെന്നും കൂടി പറഞ്ഞിട്ട് പോ.
12: ക്ഷമിക്കണം, അടിയൻ ബോധിപ്പിക്കാം. മോശപ്പെട്ട സ്ഥലത്തുള്ള മോശപ്പെട്ട സ്കൂളിലെ മോശപ്പെട്ട പിള്ളേരെ പഠിപ്പിക്കാൻ വന്നതിന് 1st നന്ദി. സ്കൂളിനെയും മാഷന്മാരെയും നേർവഴിക്ക് കൊണ്ടുവന്നതിന് 2nd നന്ദി. ആ തെമ്മാടി ചെക്കനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ കൂട്ടുന്നില്ലേ, അതിന് 3rd നന്ദി. പിന്നെ ഒരു വിശേഷം കൂടി ഉണ്ട്, അവൻ നാടു വിട്ടു. എന്നെ ആർക്കും വേണ്ട, തിരിച്ചു വരില്ല, അന്വേഷിക്കണ്ട എന്നൊരു കത്ത് എഴുതി വെച്ചു. ഇതിന് നന്ദിയോ അഭിനന്ദനോ എന്താന്ന് വെച്ചാൽ മാഷനെ തീരുമാനിച്ചു. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതെന്ന് ഏ ചാപ്പ. അവനെ ഞാൻ എടുത്തോളാം, ഞാൻ വളർത്തിക്കോളാം, ഞാൻ പഠിപ്പിച്ചോളാം.

0: ഒരു മോഹം ഉണ്ടായിരുന്നു എനിക്ക്.
1: കൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ നിന്നല്ലല്ലോ അവനെ കൊണ്ടുവന്നത്.
0: അഴുക്ക് ചാലുന്നല്ലേ, എത്ര കുളിപ്പിച്ചാലും നാറ്റം ഉണ്ടാവും കുറച്ച് നാളത്തേക്ക്. അതിനവൻ എങ്ങനെ ശിക്ഷിക്കണമെന്നോ അവനെ. മറ്റേ
2: തമ്പുരാൻ ചേട്ടാ, ശിക്ഷിച്ചത് ഇപ്പൊ അവനല്ലേ, എന്നെയല്ലേ? ഏത് പരീക്ഷയും നേരിടാനുള്ള അറിവും കഴിവും ഇപ്പൊ നിങ്ങൾക്കുണ്ട്. വെറുമൊരു പാസ് മാർക്കാകരുത്, എല്ലാത്തിലും എ പ്ലസ്, അതാവണം നമ്മുടെ ലക്ഷ്യം. ജീവിതത്തിൽ ഒരിക്കൽ ഒരു വിജയത്തിന്റെ സുഖമറിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒന്നിലും തോൽക്കാൻ നിങ്ങൾ തയ്യാറാകില്ല.
3: ഈ കാക്കിക്കുപ്പായം ദേഹത്ത് കയറിയ പിന്നെ ഞങ്ങൾക്ക് ഫുൾ ടൈം സംശയ. ആരെയും ഏത് സമയത്തും ഡൗട്ട് അടിക്കാനുള്ള ലൈസൻസും കൂടിയാണല്ലോ ഈ കുപ്പായം. ആ സമയത്ത് ഇവനെ ബസ് സ്റ്റാൻഡിൽ കണ്ടപ്പോ പഴയ ഇടപാട് വീണ്ടും തുടങ്ങിയെന്ന് സംശയിച്ചു. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാ കക്ഷി സ്കൂൾ ബാഗും കെട്ടിപ്പിടിച്ചിരുന്ന് കരയെ. മുമ്പൊരിക്കൽ ഈ മാഷ സ്റ്റേഷനിൽ വന്ന് ഇവന് വേണ്ടി എന്നോട് വക്കാലത്ത് പറഞ്ഞത്. അന്ന് ഇവൻ ഒരിക്കലും നന്നാവില്ലെന്ന് ഞാൻ ഉത്തരവിട്ടു. പക്ഷേ അത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു. മേലാഫീസർമാരെ സല്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ, അത് നിയമം. പക്ഷേ ഇന്ന് ഞാനത് തെറ്റിക്കുക. വിനയൻ മാഷക്ക് എന്റെ വക ഒരു സല്യൂട്ട്.
4: ഇപ്പൊ ശരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ നന്നാവും, നല്ല നിലയിലെത്തും. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിരിഞ്ഞു പോകുന്ന വേളയിൽ എല്ലാറ്റിനും മാപ്പി ചോദിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇനി സംസാരിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ കുറുപ്പ് മാഷിനെ ക്ഷണിച്ചുവിടുന്നു.
5: മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന് ഇയാള് പറഞ്ഞപ്പോ പട്ടിയുടെ വാല് കുഴലിട്ട് നിവർക്കാൻ വന്ന എന്റെ മോൻ വിഷ്ണുവിനെ പോലൊരു വിഡ്ഢി എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ഈ ആശാൻ കുഴലില്ലാതെ വാല് മാത്രമല്ല, നിങ്ങൾ വിദ്യാർത്ഥികളുടെയും ഞങ്ങൾ അധ്യാപകരുടെയും നട്ടെല്ലാം നിവർത്തിയെടുക്കുകയും ചെയ്തു. കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കലാന്തരയെ കയ്പ് ശമിപ്പതുണ്ടോ എന്നുള്ള കവിവാക്യം തെറ്റാണ്. നല്ല നാടൻ പയ്യന്റെ വെള്ളം ചേർക്കാത്ത ശുദ്ധമായ പാലിൽ കരിക്കട്ട ഇട്ടാൽ അത് വെളുത്തു വരും. അത് ഈ വിനേന്ദ്ര മാഷ് തെളിയിച്ചു. കുട്ടികൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് സ്റ്റാഫ് സെക്രട്ടറി ശ്രീധരൻ മാഷെ രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളു.
0: പ്രിയപ്പെട്ട കുട്ടികളെ, വല്ലാത്തൊരു കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം തെറ്റുകൾ ചെയ്ത നിങ്ങളല്ല, ഞാനാണ്, ഞങ്ങളാണ്. SSLC പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഞാൻ. തുടർന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാതെ ചായ പിടിയിൽ പൊറോട്ട അടിക്കുന്ന പണിക്ക് പോയി. അവിടുന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി കോളേജ് ചേർത്തത് എന്റെ കണക്ക് മാഷായിരുന്നു. അദ്ദേഹം കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഞാനൊരു അധ്യാപകനായപ്പോ എല്ലാം മറന്നു. ഈ സ്കൂളിൽ ഞാൻ വന്നിട്ട് 11 കൊല്ലങ്ങളായി. പുതിയ പാഠ്യപദ്ധതിയെ പറ്റി, വിദ്യാഭ്യാസ കച്ചവടത്തെ പറ്റി ലേഖനങ്ങൾ എഴുതി പ്രസംഗിച്ചു. പക്ഷേ നിങ്ങൾ കുട്ടികളുടെ ഭാവിയെ പറ്റി ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. അതിന് വിനയചന്ദ്ര മാഷ് വേണ്ടി വന്നു. നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. നിങ്ങൾ നന്നാവും, വലിയ നിലയിലെത്തും.
6: എല്ലാവരും ചിരിച്ചേ,
5: ഒന്ന് ചിരിച്ചു കൊടുക്കണോ?
2: ക്വസ്റ്റ്യൻ പേപ്പറുകൾ സൂക്ഷിക്കണം, പിന്നീട് റെഫറൻസിന് ആവശ്യം വരും. ഏതായാലും കണക്കിനോടുള്ള പേടി
7: മാറിയില്ലേ? സന്തോഷത്തിലാണല്ലോ.
5: അതേടോ, സന്തോഷത്തിൽ തന്നെയാ. കഴിഞ്ഞ 3 നിങ്ങൾ എന്നെ മുളക് തേച്ച് എണ്ണയിലിട്ട് പൊരിക്കാറില്ലേ, ഇത്തവണ ആ എണ്ണയും മുളകും വേസ്റ്റ്. നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ ആ സ്കൂൾ ഉണ്ടല്ലോ, എന്റെ മണ്ഡലത്തിലെ ഞാൻ പഠിച്ച എന്റെ സ്വന്തം സ്കൂൾ, വണ്ണാമല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ. പരീക്ഷ എഴുതിയ 12 കുട്ടികളും A+ വിജയം നേടിയിരിക്കുന്നു.
7: അല്ല മാഷെ, നിങ്ങളുടെ ബിയുമാർ തമ്മിൽ ഒത്തുതീർപ്പിലായ?
8: അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ തലവേദന മാറി.
7: അതെന്താ?
8: എന്റെ മക്കളെ മുഴുവൻ ഈ സ്കൂളിൽ പഠിപ്പിക്കാന്ന് ബിവിമാരൊരുമിച്ച് സമ്മതിച്ചു.
7: അപ്പൊ സ്കൂള് നിറഞ്ഞു.
5: എന്റെ മോനാ,
9: ഇതെന്റെ ഫാദർ, ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ.
5: ഓ, ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ.
10: ഞങ്ങള് വിഷ്ണുവിന്റെ കമ്പനിയിലെ ലേബേഴ്സാ. ഞങ്ങളും കൂടി ചേർന്ന ഈ സ്കൂളിന് കൊണ്ട് വട്ടപ്പൂച്ച ഉണ്ടായി കൊടുത്തത്. TVയില് നമ്മുടെ സ്കൂളിന്റെ വിജയ വാർത്ത കണ്ടപ്പോ ഞങ്ങൾക്ക് ശരിക്കും സന്തോഷമായി സാർ. സ്കൂളിന്റെ വെൽഫെയർ ഫണ്ടിലേക്ക് ഞങ്ങൾ എല്ലാരും കൂടി പിരിച്ചെടുത്ത ചെറിയൊരു തുകയാ സാർ, ഇത് വാങ്ങണം.
5: ഇത് സ്റ്റേജില് മന്ത്രിയുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വിനേന്ദ്ര മാഷ്ടർ കൈ കൊടുത്താ.
9: എവിടെ വെച്ചാ ഞങ്ങളുടെ ഹീറോ?
5: നാട് മുഴുവൻ മാഷയെ അനുമോദിക്കാൻ അവിടെ കാത്തു നിൽക്കുക.
2: എന്നെ അനുമോദിക്കേണ്ടയാള് ഇവിടെയാണ് സാർ. ഈ നാടിന്റെ മുഴുവൻ ശാപവും ഏറ്റുവാങ്ങി എന്നെ വിട്ടുപോയ എന്റെ അച്ഛൻ, ആ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. എനിക്കത് മതി. ഞാൻ പറഞ്ഞല്ലേ സാർ, ഒരു ദിവസം മന്ത്രിയെ കൊണ്ട് പൊന്നാട അണിയിക്കുമെന്ന്.
5: ഇതറിയിക്കുന്നത് മാഷ, താൻ എങ്ങനാണോ ഇത് സാധിച്ചത്, എന്ത് മാജിക്കാ താൻ കാട്ടിയത്.
2: ഞാൻ മാജിക് ഒന്നും കാണിച്ചില്ല സർ. ഞാൻ ഇവരെ സ്നേഹിച്ചു.

0: ഇവരെന്നെയും.
1: അപ്പോൾ സെല്ലുലോയിഡിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വി എസ് മെത്തയാണ്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ ഫിലിമുമായിട്ട് വരാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ഹായ്, ഹലോ, നമസ്കാരം. സമയം 12 കഴിഞ്ഞ് 6:27 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ആണ്. യെസ് റെയിൻബോയിൽ ഇനി യുവർ ചോയ്സിൻ്റെ സമയമാണ്, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. ഇങ്ങനെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള ഗാനം റെയിൻബോയിലൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242481. 0484242801 എന്ന യുവ ചോയ്സുമായി കൂടെയുള്ളത് ഞാൻ നമിത. പ്രശസ്ത സംവിധായകനും പ്രൊഡ്യൂസറും തിരക്കഥാകൃത്തും ആക്ടറുമായ ഭാരതി രാജ ഇന്ന് രാവിലെ നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത് 1994 കർത്തമ്മ എന്ന മൂവിയിലെ പാട്ടോടുകൂടിയാണ് ഇന്നത്തെ യുവ ചോയ്സ് ഇവിടെ തുടങ്ങുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യു എച്ച് ചോയ്സിലെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് റീന എന്നാണ്. ഞാൻ തമ്മത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, ആദ്യമായിട്ടാണ് അല്ലേ വിളിക്കുന്നത്?
1: ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. കാരണം എപ്പോഴും ട്രൈ ചെയ്യും, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. സന്തോഷമായി.
0: ഇന്ന് പ്രോഗ്രാമിന്റെ ആദ്യത്തെ കോളർ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോ ഇരട്ടി സന്തോഷമല്ലേ?
1: സന്തോഷം.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഡാഡി, മമ്മി മരിച്ചിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. പിന്നെ ഹസ്ബൻഡ് വെളിയിലാണ്. എനിക്ക് രണ്ടും മക്കളുണ്ട്, ഒരു മോനും മോളും.
0: ഇപ്പൊ വീട്ടിലൊറ്റയ്ക്കാണോ?
1: ഇല്ല, ഇപ്പൊ മോള് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇനി ഓഗസ്റ്റിലൊക്കെയാണ് ഇവരുടെ ക്ലാസ് തുടങ്ങുന്നത്. ഇളയാള് ക്ലാസ്സിൽ പോയി, അസിസിയിൽ പഠിക്കുന്നു.
0: അതുകൊണ്ട് കൂട്ടുണ്ടല്ലേ? ഇപ്പൊ മോളുള്ളത് കൊണ്ട്
1: ഇപ്പൊ മോളുള്ളതുകൊണ്ട് കൂട്ടുണ്ട്. പക്ഷെ ഞാൻ പണ്ട് നേരത്തെ ഞാനും മമ്മിയും കൂടി അടുക്കള നിൽക്കുമ്പോഴേ ഈ റേഡിയോ ഓൺ ചെയ്ത് നോക്കും. കാരണം അപ്പൊ നമുക്ക് ഈ നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷമാണ് നമുക്ക് പെട്ടെന്ന്. പക്ഷെ അതിപ്പോ മമ്മി പോയപ്പോ ഒരു വിഷമം, പെട്ടെന്ന് ഒറ്റക്കായി പോയ ഒരു ഫീലിംഗ്. പക്ഷെ എന്നാലും ഞാൻ റേഡിയോ ഓൺ ചെയ്ത് വെച്ചു, കാരണം ആരെങ്കിലും നമുക്ക് ഉണ്ട് എന്നുള്ളൊരു
0: സന്തോഷം.
1: അല്ലെ, പെട്ടെന്ന് ഒറ്റക്കായി പോയി കഴിയുമ്പോഴേ അത് ഭയങ്കര വിഷമമാണ്. അത്
0: പാട്ടൊക്കെ കേട്ട്
1: എനിക്കിഷ്ടമാണ് പാട്ട് കേൾക്കാൻ. പക്ഷെ നമ്മളിപ്പോ കൈവരെല്ലാം നിക്കിക്കഴിച്ച് ഇഷ്ടം പോലെ പാട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരാളെ വിളിച്ച് ഇന്ന പാട്ട് വേണം എന്ന് പറഞ്ഞ് അത് വെച്ച് തരുമ്പോ ഒരു സന്തോഷമല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. എന്നിട്ട് എന്തുകൊണ്ടായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയായിട്ടും വിളിക്കാൻ വൈകിയത്?
1: ഞാൻ ഏതൊക്കെ വിളിക്കും, പെട്ടെന്ന് ഓടി വന്ന് വിളിക്കും. അപ്പോഴേക്കും പക്ഷെ എൻഗേജ്ഡ് ആയിരിക്കും, പിന്നെ മറന്നു പോകാം. പിന്നെ ഈ പാട്ടില് കേട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് നിക്കും. പക്ഷെ ഇന്നിപ്പം എന്താണെങ്കിലും ഒന്ന് വിളിക്കണം.

0: ഞാൻ നമ്പർ പറഞ്ഞപ്പോ തന്നെ ഓടി വന്ന് വിളിച്ചതാ.
1: ഇന്ന് എന്താണെങ്കിലും ഭാഗ്യമുണ്ട്, ഫസ്റ്റ് കോളർ ആയിട്ട് തന്നെ എത്തി.
0: അതെ അതെ അതെ, സന്തോഷമുണ്ട്.
1: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: എനിക്ക് യുവജനോത്സവമാണ് തോന്നുന്നു സിനിമ, അതിന്റെ അകത്ത് പാടാം നമുക്ക് പാടാം.
1: അതെ, യുവജനോത്സവം മൂവിയിലെ തന്നെയാണ്.
0: അപ്പൊ ആ പാട്ടൊന്ന് എനിക്ക് വെച്ചു തരുമോ നിങ്ങൾ?
1: തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും കേൾപ്പിക്കാനായിട്ടല്ലേ ഞങ്ങൾ ഇവിടെ ഉള്ളേ. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ പാട്ട് ആർക്കാ?

0: കേൾക്കാനും കേൾപ്പിക്കാനായിട്ടല്ലേ ഞങ്ങൾ ഇവിടെയുള്ളത്. ഓക്കെ, അപ്പൊ ഈ പാട്ട്
1: എന്റെ
0: ആർക്കാ ഡെഡിക്കേറ്റ്
1: ഹസ്ബൻഡിന്
0: ചെയ്യുന്നത്? ഈ പാട്ട് ആർക്കാ? ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണല്ലേ. ഹസ്ബൻഡ് അപ്പോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് മഷനേവിയിലാണ്. അപ്പൊ ഇനിയിപ്പോ 3 മാസം കഴിയുമ്പോ ലീവിനെത്തും.
0: ലീവിനെത്തും അല്ലേ. ലീവിനെത്തിക്കഴിയുമ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ഔട്ടിങ്ങിനൊക്കെ പോവാറുണ്ടോ?
1: പോകും പോകും
0: പോകും. പിന്നെ ഒരു ആഘോഷാണല്ലേ.
1: ആഘോഷം 2-3 മാസത്തേക്ക് പിന്നെ പുള്ളി കൂടെ ഉണ്ടാവും. അപ്പൊ സന്തോഷമാണ്
0: മക്കൾക്കും.
1: പിള്ളേരിക്കും പിള്ളേ, അല്ലെങ്കിൽ എന്റെ മുഖം തന്നെ കണ്ടു കണ്ടോ നിങ്ങൾക്ക് മതിയായില്ല.
0: അങ്ങനെ മതിയാവൊന്നുമില്ല നമുക്ക്. അമ്മമാരുടെ മുഖം, അമ്മമാരുടെ മുഖം നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ.
1: പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പം എന്റെ മമ്മി ഇപ്പൊ പോയപ്പോ മനസ്സിലാവുന്നുണ്ട്.
0: തീർച്ചയായിട്ടും നമുക്ക്
1: ആ വിടവ് ഒരിക്കലും നിർത്താൻ പറ്റില്ല. ആരൊക്കെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ആ വിടവ് ഭയങ്കര ഒരു വിടവ് തന്നെയാണ്.
0: ആ ഒരു സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണ്. തീർച്ചയായിട്ടും,
1: കാരണം പെട്ടെന്ന് നമ്മള് വീട്ടില് ഈ അടുക്കളയിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ പെട്ടെന്നത് ഒരു എന്താ പെട്ടെന്ന് ഒരു മറവി വരുമ്പോ മമ്മീന്ന് ഇപ്പോഴും വിളിച്ചു, അപ്പോഴാണ് ഓർക്കുന്നത് ആ കസേരയിൽ ഇരിക്കാൻ ഇപ്പൊ മമ്മീനി ഇല്ലില്ല എന്ന് ഓർക്കുമ്പോ നമുക്ക്
0: സാരില്ല എന്താണെങ്കിലും. അപ്പൊ നമ്മുടെ റേഡിയോ കൂട്ടുണ്ടല്ലോ, അപ്പൊ റേഡിയോ റേഡിയോ കേട്ടുകൊണ്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ. ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: റീനയാണ് തമ്മനത്ത് നിന്ന് വിളിച്ചത്. യെസ്, അപ്പൊ റീന ചോദിച്ചിരിക്കുന്നത് യുവജനോത്സവം എന്ന മൂവിയിലെ സോങ് ആണ്. ഈ ഒരു സോങ് ആണ് ഇന്നത്തെ യുവ ചോയ്സിലെ അടുത്ത ഗാനമായിട്ട് എത്തുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവ ചോയ്സ്. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ഇഷ്ടഗാനം ഈ സമയം റെയിൻബോയിലൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കണം. വിളിക്കേണ്ട നമ്പർ 0484242481. 0484241.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: You are listening to Akashvani Rainbow FM Kochi 107.5.
3: Akashvani FM Rainbow Kochi 107.5 il your choice ana ketondirikkunda ningalde ishtagaanangalana ketondirikkunda aduthoru caller ethittund daaranu nokkam. Hello
4: hello
3: hello idaaranu
4: Seenath.
3: Seenath evadna vilikkunnathu?
4: Perinjanam.
3: Perinjanam endu cheyunu Seenath?
4: ജോലിയൊന്നുമില്ല, വീട്ട് ജോലി തന്നെ.
3: വീട്ടില് ഇരിക്കുവാണല്ലേ? ഓക്കേ, അപ്പൊ ഇന്നത്തെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞോ?
4: കഴിഞ്ഞോണ്ടിരിക്കുന്നു.
3: ഇനി റെസ്റ്റിംഗ് ടൈം ആണോ ഉച്ചക്ക്?
4: ഇല്ല, കുളിച്ചിട്ടൊന്നുമില്ല, അലക്കാനുണ്ട്. വേറെ പണിയൊക്കെ കഴിഞ്ഞു.
3: വേറെ പണിയൊക്കെ കഴിഞ്ഞല്ലോ, അപ്പൊ ഇനിയും കുറച്ചുകൂടി പണികളൊക്കെ കഴിയാനുണ്ട്. ഓക്കേ, വേറെന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ?
4: വിശേഷം ഇന്ന് നല്ല വെയിലുണ്ട്, അതന്നെ വിശേഷം.
3: ഇന്ന് വെയിലുള്ളത് കൊണ്ടാണ് പണി കൂടുതൽ അല്ലേ? വെയില് കാണുമ്പോ നമുക്ക് എല്ലാ പണികളും ഇന്ന് തന്നെ തീർക്കണം എന്നുള്ളൊരു ചിന്ത.
4: മുറ്റത്ത് ജാതി ഇടയിലൊക്കെ വീണാ ഇലയൊക്കെ കുറേ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ നല്ലോണം വെടുപ്പാക്കി.
3: ഇന്നൊരു സന്തോഷം വെയില് വന്നപ്പോ അല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
4: ഇക്കായും രണ്ടു പിള്ളേരും ഞാനും.
3: കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയോ?
4: ക്ലാസ്സിലല്ല, രണ്ടാളും ചെറിയ ജോലിയുണ്ട്. ഒരാൾക്ക് വെൽഡിങ്, ഒരാള് അലുമിനിയം ഫാബ്രിക്കേഷൻ.
3: അപ്പൊ ചെറിയ കുട്ടികളല്ലേ? ഓക്കെ, അപ്പൊ അവരൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോകും ഉച്ചക്ക്?
4: ഇല്ല, വരും.
3: വരും അല്ലേ? അപ്പൊ ഉച്ചക്ക് കഴിക്കാൻ എല്ലാവരും കൂടി ചേർന്നിരുന്നാണോ കഴിക്കുക?
4: ഓക്കെ,
3: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
4: ആ രാത്രി സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ,

0: നീലിമതൻ. ആ
1: ഓക്കെ, ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: അങ്ങനെയൊന്നുമില്ല.
1: അങ്ങനെയൊന്നുമില്ല, മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ഓ കുഴപ്പമില്ല.
1: ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് വിളിക്കുന്നതല്ല, എന്റെ ഒരു പ്രശ്നമാണ് അല്ലേ? ഒരു ടെൻഷൻ ഉണ്ടോ? എന്തിനാ
0: അറിഞ്ഞൂടാ,
1: എന്തിനാ മേലൊക്കെ വിറക്കുന്നേ? കാരണം ഇത് കാണുന്നില്ല, ശബ്ദം മാത്രമാണ് കേൾക്കുന്നേ.
0: എന്നാലും ഒരു പറയല്.
1: വിറക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, വളരെ കൂളായിട്ട് സംസാരിക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഫുഡിന്റെ കറികളൊക്കെ റെഡിയായോ? റെഡി ആയി. രസാണ് ഇന്നത്തെ സ്പെഷ്യൽ രസം.
0: രാവിലെ കടലക്കറി വെച്ചിരിപ്പുണ്ട്, ഇനി എന്തെങ്കിലും ഒരു ചെറിയ ഉപ്പേരി വാട്ടണം.
1: ഇനി അതും കൂടെ ഒക്കെ ഉണ്ടല്ലേ പണികളായിട്ട്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ആ പണികളൊക്കെ നടക്കട്ടെ, ഒപ്പം നല്ല പാട്ടുകളും ഇഷ്ടമുള്ള പാട്ടൊക്കെ വരുന്നുണ്ട്, അപ്പൊ കേട്ടുകൊണ്ടിരുന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാം. ബൈ
0: ബൈ.
1: യെസ്, അപ്പൊ ആദ്യത്തെ രണ്ട് കോളറും ആദ്യമായിട്ട് വിളിക്കുന്നതായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ പരിഭ്രമത്തിലേക്കാണ് വിളിച്ചത്. എന്താണെങ്കിലും സാരമില്ല, വളരെ നന്നായി സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഈ സമയം റെയിൻബോയിലൂടെ കേൾക്കണമെങ്കിൽ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 04-2424-2801 കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ യുവർ ചോയ്സ്.

0: റെയിൻബോയിൽ ഇത് യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ദേവനന്ദ.
0: ദേവനന്ദ, റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ? ഓക്കെ. ദേവനന്ദ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ആലപ്പുഴ അരീപ്പറമ്പ്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാണ്?
1: ഞാനിപ്പോ 9-ൽ പഠിക്കുവാണ്.
0: 9-ൽ പഠിക്കുവാണ് അല്ലേ? അപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല.
1: ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല.
0: ഓക്കെ, അപ്പൊ ഒരു ദിവസം അവധി കിട്ടി അങ്ങനെ അല്ലേ? ഹാപ്പി ആയി. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്ര അവധി കിട്ടുമ്പോ ഹാപ്പി ആവില്ല അല്ലെ? നമ്മൾ കുറെ നാളത്തെ ക്ലാസ്സിലൊക്കെ അധികം പോർഷൻസ് എടുത്തു തുടങ്ങിയിട്ടുണ്ടാവില്ലല്ലോ ഈ ഒരു സമയത്ത്. മഴയായത് കാരണം ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അവിടെ എങ്ങനെയുണ്ട്? നല്ല മഴയുണ്ടോ?
1: ഇവിടെ ഇപ്പൊ മഴയില്ല, നേരത്തെ
0: നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ദേവനന്ദയുടെ?
1: വീട്ടില് അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, അമ്മയുടെ അച്ഛനുണ്ട്, ഞാനുണ്ട്, എന്റെ അച്ഛനുണ്ട്.
0: ഓക്കെ, അപ്പൊ ഒരു വലിയ ഫാമിലിയാണ്. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ?
1: എനിക്ക് മിന്നൽ വള എന്ന പാട്ട്.
0: ഓക്കെ, ഇന്ന് പാട്ട് പാടുവോ ദേവനന്ദ?
1: ആ, ഇടക്കൊക്കെ പാടും.
0: അന്ന് നമുക്ക് പാടിയാലോ?
1: ആ,
0: പാടിക്കോ.

0: സൂപ്പറായിട്ട് പാടിയല്ലോ. പാട്ട് പഠിക്കുന്നുണ്ടോ?
1: പാട്ടിപ്പോ പഠിക്കുന്നില്ല, നേരത്തെ പഠിക്കുന്നുണ്ടായിരുന്നു.
0: നേരത്തെ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് പാട്ട് പിന്നെ നിർത്തിയത്?
1: ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ഇതായിരുന്നു, അവിടെയൊക്കെ
0: അപ്പൊ അതുകൊണ്ട് നിർത്തി അല്ലേ. പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ ദേവനന്ദക്കുട്ടി. ഓക്കെ, അപ്പൊ ദേവനന്ദ മിന്നൽ വള പാട്ടാണല്ലേ വേണ്ട. ആർക്കാ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ഫ്രണ്ട്സിനൊക്കെ വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സിന്റെ പേരെന്താ? ബെസ്റ്റ് ഫ്രണ്ട് ആരാ? സായുജ്യ. സായുജ്യ വീടിനടുത്ത് തന്നെയാണോ താമസിക്കുന്നേ? ആണോ? ഓക്കെ, സായുജ്യ കേൾക്കുന്നുണ്ടാവോ പ്രോഗ്രാം? കേൾക്കുന്നുണ്ടാവോ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സായുജ്യക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ വിളിച്ചാൽ സന്തോഷം ദേവനന്ദ.
1: ബൈ.
0: യെസ്, അപ്പോ ദേവനന്ദ സായുജ്യ ഫ്രണ്ട് ആയിട്ടുള്ള സായുജ്യക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. കേൾക്കാം നമുക്ക് ഈ ഒരു പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ഇൽ യുവർ ചോയ്സ്.

0: യുവച്ച വോയിസിലേക്ക് ഇതാ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ മുടിവെട്ടണ.
0: മുടിവെട്ടിലാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഷോപ്പ് ഉണ്ടോ? ഓക്കെ, ഷോപ്പിലാണോ അതോ വീട്ടിലാണോ? ഷോപ്പിലാണ് അല്ലേ? ഇപ്പൊ വർക്കില്ല ഈ സമയത്ത്?
1: വർക്ക് കഴിഞ്ഞു.
0: കഴിഞ്ഞു. ഓക്കെ, വേറെന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ?
1: വിശേഷം സുഖം തന്നെ.
0: ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: എന്തോ വീട്ടില് വൈഫും രണ്ടു മക്കളും. മൂത്താള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണം, അടുത്ത ഇതിന് പോവാനായിട്ട്. ചെറിയാള് നീറ്റിന്റെ പരീക്ഷ ഒക്കെ എഴുതുന്നു.
0: ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോവുക അതോ ഷോപ്പിലേക്കാണോ ഫുഡ് കൊണ്ടുവരാ?
1: കൊണ്ടുവന്ന് കഴിക്കും.
0: കൊണ്ടുവന്ന് കഴിക്കും അല്ലേ? ഓക്കെ, റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ? എനിക്ക് തിരിച്ച് കേൾക്കുന്നു. ഓക്കെ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ഒരു ഓമനത്തുള്ള ഒരു പാട്ട്, കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ ഒരുത്തൻ കൊന്നില്ലേ, അപ്പൊ ആ കുഞ്ഞിന് വേണ്ടിട്ട് ഒരു നല്ലൊരു ഓമനത്തുള്ള ഒരു പാട്ട്.
0: കുഞ്ഞിന് വേണ്ടിട്ടല്ലേ?

0: ഓക്കെ, അപ്പൊ
1: അതെ
0: കുട്ടികൾക്കൊക്കെ, കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ പാട്ട്
1: എല്ലാവർക്കും.
0: കേൾക്കാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഒരു കുട്ടിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും അവരുടെ ബാല്യം മാക്സിമം നല്ല രീതിയിൽ അവർക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം, ബൈ. സമയത്ത് 12 മണി കഴിഞ്ഞ 40 മിനിറ്റും 17 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ യുവർ ചോയ്സ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
2: യെസ്, യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, രാമൻകുട്ടി ചേട്ടൻ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
3: വിശേഷങ്ങൾ ഇന്നലെ മുഴുവൻ മഴയായിരുന്നു, ഇന്നിപ്പോ ഇത്തിരി മഴ ഒഴിവുള്ള പോലെയുണ്ട്.
2: ആ, ഒരു ദിവസം ചേട്ടനല്ലേ പരിഭവം പറഞ്ഞത് മഴ വരുന്നില്ല എന്ന്.
3: ആ, പറഞ്ഞിട്ട് ഒരു മാസമായി.
2: ഇപ്പൊ വന്നില്ലേ?
3: ഇന്നലെ നല്ല സൂപ്പർ മഴയായിരുന്നു.
2: ആ, അതാണ് പരിഭവം പറഞ്ഞത് കൊണ്ട് തന്നെ ഒരുമിച്ച് അങ്ങ് പെയ്തതാ.
3: ഇന്നിപ്പോ എത്ര നേരം മഴയില്ല, നല്ല മഴക്കാരല്ലേ, എപ്പോഴും പെയ്യാം.
2: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? കാരണം നമുക്ക് ന്യൂസ് വരുന്നുണ്ട്, അതിന് മുൻപായിട്ട് കെ ജെ യേശുദാസ് പാടിയിട്ടുള്ള പാട്ട്.
3: ഓക്കെ,
2: ആർക്കാണ് ഡെഡിക്കേഷൻ?
3: നമ്മുടെ റേഡിയോ സുഹൃത്തുക്കള് വിനീത, ഷിബു, ബിജു, ജയൻ, കുറെ പേര്, എല്ലാരും പേര് പറയാൻ സമയം ഉണ്ടാവില്ല.
2: എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
3: ഓക്കെ,
2: ഓക്കെ,
3: താങ്ക് യു.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി. ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019, 2024 പൊതുതിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous prime minister of the great country of India. You have now surpassed the record as the longest serving prime minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving prime minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മലാ സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത് ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ കെ എസ് ആർ ടി സിക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി കെ എസ് ആർ ടി സി ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം

0: ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ കെ എസ് ആർ ടി സിക്ക് അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകും.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്കെത്തുന്നത്. സിഗപ്പു റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലൈ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അഭ്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
3: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദാ ഉഠാ കെ കുച്ച് ലോഗോ നെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കർനെ കി കോശിഷ് കി ഹൈ ഏക്ദം ഹംനെ ഉസ് പേ ക്രാക്ക് ഡൗൺ കർ ദിയ കോയി കമി നീ ഹൈ നാ CNG കി കമി ഹൈ നാ പൈപ്പ് ഗ്യാസ് ജോ ലോഗോ കെ ഘരോ മേ ജാ രഹേ ഇൻഫാക്ട് LPG കെ ഹം കൺവേർട്ട് കർ രഹേ ഹൈ ഇൻടു PNG കണക്ഷൻ.
1: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണ തീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് US നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ 5th കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ 2nd മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്ക.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: Your choice. Your one-stop destination for finest music. Music. Your choice.
3: യെസ്, വാർത്തകൾക്ക് ശേഷം നമ്മൾ യുവർ ചോയ്സിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ടത് ആരാണ് നോക്കാം. ഹലോ ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: അനിതയാണ്.
3: അനിതയാണ് അല്ലേ? ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുന്നതാണോ?
4: അതെ അതെ.
3: എന്താണെങ്കിലും നമ്മളിപ്പോ യുവർ ചോയ്സ് തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത മണിക്കൂറിന്റെ ആദ്യത്തെ കോളർ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ലെക്കുണ്ട്. ആദ്യമായിട്ടാണോ ട്രൈ ചെയ്യുന്നേ?
4: അതെ, ഞാൻ ട്രൈ ചെയ്യണ്ടായിരുന്നു കൊറേ ദിവസങ്ങളായിട്ട്. വളരെ സന്തോഷമായി.
3: സന്തോഷമായി, കുറച്ച് ടെൻഷൻ ഉണ്ട് സംസാരിക്കാൻ. അതിന്റെ കാര്യമല്ല,
4: അതിനു മുമ്പ് സ്വാഗതം വെച്ചിട്ട് കത്തൊക്കെ അയച്ചിട്ടുണ്ട്.
3: കത്തയച്ചിട്ടുണ്ടോ? എന്നിട്ട് വിളിച്ചിട്ടുണ്ടോ ഇവിടുന്ന്? സംസാരിച്ചിട്ടുണ്ട്.
4: ഇതുപോലെ ടെൻഷൻ ആയിരുന്നു.
3: എന്തിനാ ടെൻഷൻ ആകുന്നേ?
4: ഇപ്പത്രയും ടെൻഷൻ ഇല്ല.
3: ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനാ പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ.
4: നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോകളും കേൾക്കുന്നുണ്ട്. രാവിലെ തുടങ്ങി റേഡിയോ വെച്ചിട്ടാണ് എന്റെ ജോലി തുടങ്ങുന്നത്.
3: ജോലി തുടങ്ങുന്നത് അല്ലേ? ഇപ്പൊ ടൈലർ ഷോപ്പാണോ?
4: അതെ അതെ.
3: ഓക്കെ, അപ്പൊ ടൈലർ ഷോപ്പിലും വന്നിട്ട് റേഡിയോ ഒക്കെ വെച്ചിട്ടാണ് തയ്ക്കുക അല്ലേ?
4: അതെ അതെ, വീട്ടിലുണ്ട്, ടൈലർ ഷോപ്പിലുണ്ട് റേഡിയോ.
3: ഓക്കെ, എങ്ങനത്തെ ഡ്രസ്സുകളാണ് തയ്ക്കാറ്? എല്ലാത്തരം ഡ്രസ്സുകളും?
4: എല്ലാം തയ്ക്കും.
3: എല്ലാം തയ്ക്കും. മോഡേൺ ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടുള്ളതും എല്ലാം തയ്ക്കും.
4: ഞാൻ ആദ്യം വീട്ടിലാണ് തയ്ച്ചിരുന്നത്. ഇപ്പൊ കടയിട്ടപ്പോഴാണ് എല്ലാ മോഡലും തയ്ക്കാൻ തുടങ്ങി.
3: എല്ലാ മോഡലും തയ്ക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കാണോ തയ്ക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിനുണ്ടോ?
4: ഞാൻ ഒറ്റയ്ക്കാണ്.
3: ഒറ്റയ്ക്കും
4: ഞാൻ തന്നെയാണ് ചെയ്യണത്. പിന്നെ ബാക്കിയുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യും.
3: വീട്ടിലും ചെയ്യും അല്ലേ? അപ്പൊ ഫുൾ ടൈം വർക്കിലാണ്.
4: വർക്കാണ്.
3: അതെന്താണെങ്കിലും നല്ല കാര്യം. യൂണിഫോമിന്റെ തിരക്ക് കഴിഞ്ഞില്ല?
4: ഇല്ലില്ല,
3: വന്നോണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഇനിയും ഉണ്ട്. കുട്ടികൾക്ക് എക്സ്ട്രാ ജോലി തയ്ക്കാനായിട്ടുള്ളതൊക്കെ വരുന്നുണ്ടാവും. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
4: വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്. മോളുടെ കല്യാണം കഴിഞ്ഞ്. മോളുടെ പേര് ശരണ്യ, മോന്റെ പേര് അനീഷ്. പേരക്കുട്ടികളുടെ പേര് അർണവും ആരോൺ.
3: ശരണ്യ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്?
4: കൈതാരം.
3: കൈതാരത്ത്. അപ്പൊ വലിയ ദൂരമല്ല അല്ലേ?
4: ഇല്ലില്ല.
3: വരാറുണ്ടോ?
4: മോന്റെ പേര് ശ്യാം.
3: അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരാനായിട്ടൊരു അവസരം കിട്ടുമല്ലോ.
4: ഇടയ്ക്ക് വരും, നിക്കലൊക്കെ കുറവാണ്.
3: അടുത്ത് തന്നെ ആയതുകൊണ്ടാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയാലോ എന്നല്ലേ?
4: അതിപ്പോ പിള്ളേര് പഠിക്കാൻ പോയി തുടങ്ങിട്ടേ.
3: അതെ അതെ, അവരുടെ തിരക്കുകളിലേക്കായി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
4: എനിക്ക് സ്നേഹ വീടിലെ അമൃതമായി എന്നുള്ള പാട്ട്.
3: അത് ആർക്കാണ് ഡെഡിക്കേഷൻ?
4: അത് ഈ പാട്ട് കേൾക്കണ എല്ലാവർക്കും വേണ്ടിട്ട്.
3: എല്ലാവർക്കും വേണ്ടിട്ട്.
4: എന്റെ അമ്മയുടെ മരിച്ച ദിവസം.
3: ഓക്കെ, എത്രാമത്തെ വർഷമായിരുന്നു?
4: 2ാമത്തെ വർഷം.
3: 2ാമത്തെ വർഷം അല്ലേ? അപ്പൊ അമ്മയ്ക്ക് ഓർമ്മക്ക് മുൻപില് അല്ലേ? നമുക്ക് അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചിൽ സന്തോഷം. ബൈ.
4: താങ്ക് യു, താങ്ക് യു.
3: ഓക്കെ, അനിതയാണ് പറവൂരിൽ നിന്നും വിളിച്ചത്. അമൃതമായി എന്ന സോങ്ങാണ്, സ്നേഹവീട് എന്ന മൂവിയിലെ സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനം കേൾക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481.

0: പച്ചക്കറികൾക്ക് 2000.
1: അപ്പൊ കറണ്ട് ബില്ലിന്
0: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
0: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
2: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ നമിത. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്? ജോൺസൺ. ഓക്കെ, റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ? എന്ത് ചെയ്യുന്നു? പാടില്ലാതിരിക്കുവാണല്ലേ. എന്ത് പറ്റി?
3: ഈ ഷുഗർ പ്രഷർ, കൊളസ്ട്രോൾ, സോഡിയം ഇതൊക്കെ വന്നിട്ടേ കൈകാലത്ത് തരിപ്പ്, വിറവല്.
2: അണ്ട് മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടോ?
3: ആ, മരുന്ന് കഴിക്കുന്നു.
2: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് വേറെ?
3: വീട്ടില് അമ്മ, ഭാര്യ, രണ്ട് പെമ്പിള്ളേരാ. ഒരാള് ലിസ്റ്റിയിൽ, മൂത്താള് ലിസ്റ്റിയില് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു.
2: ഓക്കെ,
3: രണ്ടാമത്തുള്ള യുകെയില്.
2: യുകെയിലാണ്. ഓക്കെ,
3: നേഴ്സാണ്.
2: രണ്ടുപേരും നേഴ്സാണ് അല്ലേ?
3: രണ്ടുപേരും നേഴ്സ്.
2: ഓക്കെ, എന്ത് പറ്റി അങ്ങനെ രണ്ടുപേരെയും നേഴ്സിംഗിലേക്ക് വിടണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്? അവരുടെ ആഗ്രഹമായിരുന്നോ?
3: അവരുടെ ആഗ്രഹമായിരുന്നു.
2: അവർക്ക് ഇഷ്ടമായിരുന്നു നേഴ്സിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിചരിക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.
3: ഇവിടെ സെന്റ് ജെയിംസിലാണ് പഠിച്ചത്, പാലക്കുടി സെന്റ് ജെയിംസ്.
2: ഓക്കെ,
3: അവിടെ
2: ജോലിക്കായിട്ടാണല്ലേ പോയിരിക്കുന്നത്? ഓക്കെ, അധികം നാളായോ പോയിട്ട്?
3: രണ്ടു വർഷം.
2: കല്യാണം ആയോ അപ്പോ?
3: മൂത്തവളെ കഴിഞ്ഞല്ലേ.
2: അടുത്ത് വരുന്നുണ്ടോ ഇളയ മകളപ്പോ?
3: ആറുമാസം വരും.
2: വരും അല്ലേ. അപ്പൊ മകള് വരുമ്പോ റെയിൻബോയുടെ അന്വേഷണം അറിയിക്കാട്ടോ.
3: പിന്നെ
2: എന്താണെങ്കിലും എല്ലാം എല്ലാവരുടെ എല്ലാ അസുഖങ്ങളും ഒക്കെ വേഗം തന്നെ ഭേദമാവട്ടെ കേട്ടോ. പ്രാർത്ഥിക്കാം. ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടത്?
3: താളവട്ടത്തിലെ എന്നുള്ളിൽ മൗനം വാങ്ങോ, ജന്മങ്ങൾ നൽകുന്നു നാദം നൽകൂ.
2: ഓക്കെ, ആ ഒരു പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
3: അവിടെ റെയിൻബോയിലെ എല്ലാവർക്കും, പിന്നെ ഇത് കേട്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ എന്റെ വീട്ടിലെ എല്ലാവർക്കും.
2: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം.
3: കേൾക്കാം.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ബൈ. എസ് താളവട്ടം മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, പൊൻവീണി എന്നുള്ള സോങ്. കേൾക്കാം നമുക്ക് ഈ ഒരു പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടഗാനം കേൾക്കണമെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481. 0484242810.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

0: ക്ലാസ്മേറ്റ്സ് എന്ന മൂവിയിലെ സോങ് ആയിരുന്നു കേട്ടത്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് സരളയായിരുന്നു, കണ്ടനാട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു ക്ലാസ്മേറ്റ്സ് മൂവിയിലെ സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, അങ്ങനെതാ സമയം 1 മണി കഴിഞ്ഞ് 23:52 ആകുമ്പോൾ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ ഈ സമയം എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: അനാമിക.
0: അനാമിക എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: എടക്കൊച്ചി.
0: ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഈ വർഷം 11th
0: ആണ്. 11th ആയിട്ടേ ഉള്ളൂ. അതായത് 10th കഴിഞ്ഞിപ്പോ 11th വെയിറ്റ് ചെയ്തിരിക്കുവാണ് അല്ലേ? അങ്ങനെയാണോ? ഓക്കെ. എന്നിട്ട് അഡ്മിഷൻ ഒക്കെ ശരിയായോ? എവിടെയാണ് കിട്ടിയിരിക്കുന്നത്?
1: CBSE ആണ്, കേന്ദ്രീയ വിദ്യാലയം.
0: ഓക്കെ. ഏതാണ് വിഷയം, സബ്ജക്ട്?
1: സയൻസ്
0: ആണ്. സയൻസ് ആണ് ഇഷ്ടം. അപ്പൊ എന്താവാനാണ് ആഗ്രഹം?
1: നേഴ്സിംഗ്
0: എടുക്കാനാണ് ആഗ്രഹം അല്ലേ? എന്താണ് നേഴ്സിംഗിനോട് ഇഷ്ടം? കുഞ്ഞിലെ തൊട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ നേഴ്സുമാരെയൊക്കെ കാണുമ്പോ ഒരു ഇഷ്ടം ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെ ഒടുങ്ങിയതാണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അനാമികയുടെ? ഇത്രയും പേരുണ്ട്. ഇപ്പൊ വീട്ടിലുണ്ടോ അവരെല്ലാവരും? ഇല്ല. ഓക്കെ. അനാമിക്ക് ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്? ആർക്ക് വേണ്ടിയാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഫ്രണ്ട്സിന്.
0: ഫ്രണ്ട്സിന്റെ പേര് പറയണോ?
1: കേക്കൂലേ
0: അവര്? ഇല്ല. അപ്പൊ എന്താണെങ്കിലും ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയാം, ഞാനൊരു റേഡിയോയിൽ ഇങ്ങനെ വിളിച്ചിട്ട് പാട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പാട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ പറയാം. ഓക്കെ. ഹലോ. ശരി. അപ്പൊ എന്താണെങ്കിലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ബൈ
1: ബൈ.

അനാമികയാണ് കൊച്ചിയിൽ നിന്നും വിളിച്ചത്. കൂട്ടുകാർക്കായിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അതിരടി മൂവിയിലെ സോങ് ആയിരുന്നു. യെസ്, അപ്പം നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് പോവാം. ഒപ്പം കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് റെയിൻബോയിൽ യുവർ ചോയ്സ്. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 0484242481, 0484242801.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിന്റെ സമയം എങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ 30 മിനിറ്റും 36 സെക്കൻഡും ആയിരിക്കുകയാണ്. ഈ സമയം യുവർ ചോയ്സിലേക്ക് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ

0: ആരാണ്?
1: ഇത് സീന.
0: സീന, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഫോർട്ട് കൊച്ചി. എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ് വൈഫാണ്, പിന്നെ കാറ്ററിംഗ് ഉണ്ട് സൈഡായിട്ട്.
0: ആ, കാറ്ററിംഗ് ഉണ്ട് അല്ലേ. ഇപ്പൊ വർക്ക് ഉണ്ടോ? എന്നിട്ട് എനിക്ക് തോന്നുന്നു സൺഡേ സാറ്റർഡേ അങ്ങനെ ആയിരിക്കും അല്ലെ കൂടുതലും വർക്ക്
1: വരിക.
0: എങ്ങനെയാണ്, വലിയ വലിയ വർക്കാണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകളാണോ എടുക്കുന്നേ?
1: വലുതെടുക്കും, ചെറുതെടുക്കും.
0: ചെറുതെടുക്കും. ഓക്കെ, എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് അപ്പൊ ഉണ്ടാക്കുക?
1: അരിപ്പത്തിരി, ഇടിയപ്പം, മണിപ്പുട്ട്, ചപ്പാത്തി, വെള്ളയപ്പം, അങ്ങനെ
0: കൊറേ കൊറേ ഐറ്റംസ് ഉണ്ട് അല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് എന്റെ വീട്ടില് എന്റെ മൂന്ന് മക്കളുണ്ട്, ഭർത്താവുണ്ട്, അമ്മാച്ചൻ, അമ്മായിയമ്മ.
0: ഓക്കെ, അധികം നാളായോ അപ്പൊ കാറ്ററിംഗ് ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്?
1: 15 വർഷം.
0: വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പൊ. ഓക്കെ, അപ്പൊ ഒറ്റയ്ക്കാണോ അതോ ഹസ്ബൻഡും കൂടെ ചേർന്നിട്ടാണോ ചെയ്യുന്നേ?
1: ഹസ്ബൻഡിന്റെ രണ്ട് പെങ്ങന്മാരുണ്ട്.
0: ആ, അവരൊക്കെ ചേർന്നിട്ടാണ് അല്ലേ. ചെറുപ്പം മുതലേ അപ്പൊ കുക്കിങ്ങിനോട് ഇഷ്ടമുണ്ടായിരുന്നോ? ഇഷ്ടാണ്, ഇഷ്ടമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആരാണ് അപ്പോ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഇപ്പൊ സീനിയെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ ആദ്യത്തെ ആളാരായിരുന്നു? ഇളയ നാത്തൂനാണ് പറഞ്ഞത്. ആ, ഫുഡൊക്കെ കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോ കൊള്ളാം, ഇതൊരു ബിസിനസ് ആക്കിയാ കൊള്ളാന്ന് പറഞ്ഞു അല്ലേ.
1: പെട്ടെന്ന് തോന്നല് അങ്ങനെ ഒരു ഹോട്ടലിലോട്ട് ആദ്യമായിട്ട് ചെയ്തു കൊടുത്ത്, ഒരു ഹോട്ടലിലോട്ട് മണിപ്പുട്ട്, നൂൽപുട്ട് എന്നൊക്കെ പറയും,
0: അത് ചെയ്തു കൊടുത്തു.
1: ഒരു കോൺഫിഡന്റ് ആയി.
0: പിന്നെ പിന്നെ ചെറിയ ചെറിയ വർക്കുകളിൽ നിന്ന് അങ്ങ് തുടങ്ങി അല്ലേ.
1: കല്യാണ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്.
0: വളരെ നല്ല കാര്യം. ഇപ്പൊ എന്താണെങ്കിലും ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. റെയിൻബോയും ആശംസിക്കുന്നു.
1: എന്താണ്?
0: എന്റെ പേര് നമിത. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്? ഓക്കെ, അത് ആർക്ക് വേണ്ടിയാണ് ആ പാട്ട് പ്ലേ ചെയ്യണ്ടേ?
1: എല്ലാ ഫ്രണ്ട്സിനും.
0: എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ.
1: ഓക്കെ
0: ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ബൈ
1: ബൈ.
0: എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി സീനയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ചില്ല എന്ന മൂവിയിൽ നിന്നും കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: യുവ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിരിക്കുന്നു, അതാരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: തൃശൂർ ജില്ലയിൽ മുണ്ടൂരിന് രുക്കു.
0: രുക്കു, ആ ശരിക്കും പേര് രുക്മിണി.
1: ശരിക്കും രുക്മിണി.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ തൃശൂരിൽ?
1: മഴയാണല്ലോ, പിന്നെ മഴ കുറച്ച് കുറവുണ്ട്.
0: ആ ഇന്ന് വിളിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഇന്നൊരു ആശ്വാസം ഉണ്ടെന്ന്. ഇപ്പൊ മഴ പോയതിന്റെ വിഷമത്തിലാണോ അതോ വന്ന് പോയതിന്റെ സന്തോഷത്തിലാണോ?
1: സന്തോഷത്തിലാണ്.
0: ഇടയ്ക്കൊന്നൊരു വെയിലൊക്കെ വരണോ അല്ലേ? ഒരു മര്യാദ ഇല്ലാതെ ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോ അല്ലേ ഒരു പ്രശ്നമാണല്ലേ.
1: അതിപ്പിച്ചിങ്ങനെ
0: അതെ, എന്തും അധികമായാലും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറുമല്ലോ. വീട്ടിൽ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് അച്ഛൻ, സഹോദരങ്ങള്,
0: എല്ലാവരും ഉണ്ട്.
1: എല്ലാവരും ഉണ്ട്.
0: ഫുഡൊക്കെ കഴിച്ചോ?
1: ഫുഡ് കഴിച്ചിട്ടില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കായിരുന്നു.
0: കുറച്ച് കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ടിട്ട് കഴിക്കാനിരിക്കുവാണല്ലേ.
1: ഓക്കെ,
0: ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: താറാവിലെ
0: ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ? അവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട്, ആർക്കും പരാതി വേണ്ട, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ബൈ. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന മൂവിയിലെ കെ എസ് ചിത്ര പാടിയ നല്ലൊരു പാട്ടാണ് അടുത്ത യു എസ് ചോയ്സിലൂടെ എത്തുന്നത്. കേട്ടുകൊണ്ടിരിക്കൂ റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: ശിവ ചോയ്സിൽ അടുത്തതായി എത്തിയിട്ടുള്ളത് ബിജു ആണ്. ഹലോ.
1: ഹലോ.
0: ആ ബിജു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ? ഓക്കെ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വർക്കിന് പോയില്ലേ അപ്പോ? അവിടെ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ആ ഇപ്പോ ബ്രേക്ക് ആണോ ഫുഡൊക്കെ കഴിക്കാനുള്ള? ഓക്കെ. രണ്ടു മണി വരെ ഉണ്ടല്ലേ? അപ്പൊ പാട്ടൊക്കെ കേട്ട് രണ്ടു മണി വരെ ഇരിക്കും. ഓക്കെ. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്? ഓക്കെ. പാട്ട് പാടുന്നുണ്ടോ? എന്നാ പാടിക്കോളൂ. ആ ശരി.
1: മയനീർക്കണങ്ങളേ ശാന്തമായി തലോടും കുളിർക്കാറ്റിന്നിമേ ദീപാങ്കുരം മേഘാർത്തമ്പരം കാണാൻ മറന്നു പോ.

0: ഹലോ
1: ഹലോ, പാട്ട് കേൾക്കുമായിരുന്നു, പക്ഷെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, എന്താണെങ്കിലും അപ്പൊ ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: എല്ലാവർക്കും വേണ്ടി കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും, സംഗീത ഓർമ്മയ്ക്ക്, പിന്നെ ബിനു രാജീവ്, സിനിമാ സമി, പിന്നെ പാനൽസ്, പിന്നെ അഞ്ജു ടീച്ചർ,
1: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ. സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റും 18 സെക്കൻഡുമായിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് യുവ ചോയ്സ് ആണ്. യുവ ചോയ്സിന്റെ സമയം നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04-8424-2814-01.

0: യെസ് യുവർ ചോയ്സിന്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുവർ ചോയ്സിലെ ലാസ്റ്റ് കോളർ ആണ് എത്തിയിട്ടുള്ളത്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ
0: ഉമൈദ, ഫോർട്ട് കൊച്ചി. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഓക്കെ, വീട്ടമ്മയാണ് അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാം കഴിച്ചു, സ്വസ്ഥായി, പണികളൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി അപ്പൊ എങ്ങനെയാണ് സമയം കളയാ? പാട്ടുകൾ കേട്ടുകൊണ്ടാണോ? സ്വാഗതം കൊച്ചിയൊക്കെ കേൾക്കാറുണ്ടോ? അപ്പൊ സ്വാഗതം കൊച്ചിയിലേക്ക് കത്തെഴുതിയിട്ടുണ്ടോ ഇതുവരെ? ഇനി അപ്പൊ പഴയ പാട്ടുകൾ, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പഴയ പാട്ടുകളൊക്കെ ചേർത്തിട്ട് കത്തെഴുതിക്കോളൂ. ഓക്കെ, അപ്പൊ കണ്ണിന്റെ ഒക്കെ മാറി ഭേദമായി കഴിയുമ്പോ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്കൊരു പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: മടപ്പിറാവി എന്നുള്ളത് അല്ലേ, കാത്തിരുന്ന നിക്കാഹ് എന്ന മൂവിയിലെ എം രാജ പാടിയിട്ടുള്ള പാട്ട്. ഓക്കെ, ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: മക്കൾക്കും
0: എല്ലാവർക്കും അല്ലെ, ശ്രോതാക്കൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒപ്പം ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് പറഞ്ഞോളൂ. വേറെന്താണ് പറയാൻ വന്നത്? എന്താണ് പറയാൻ വന്നതെന്ന് പറഞ്ഞാല് പറഞ്ഞോളൂ. പേരക്കുട്ടികൾ ഇപ്പൊ വീട്ടിലുണ്ടോ? ഞാൻ ശബ്ദം കേട്ടു, ശബ്ദം കേട്ടു, അതായത് ചോദിച്ച കുഞ്ഞുകുട്ടികളാണോ?
1: കുഞ്ഞുകുട്ടികളോ?
0: വലിയ കുട്ടിയാണ് അല്ലേ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചിൽ സന്തോഷം. യെസ്, കാത്തിരുന്ന നിക്കാഹ് എന്ന മൂവിയിലെ സോങ് ആണ് ഉബൈദ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: സമയം 1 മണി കഴിഞ്ഞ 59:10 ഇന്നത്തെ യുവ ചോയ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാൻ. ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പലരുടെയും കോൾ കണക്ട് ചെയ്യാനായിട്ടും സാധിച്ചിട്ടില്ല. എന്താണെങ്കിലും വിഷമിക്കേണ്ട, ഇപ്പം നമ്മളൊരു പ്രൊമോ കേട്ടില്ലേ, അതായത് വിളിച്ചിട്ട് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. വോയിസ് യുവ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൽ ആവശ്യപ്പെടാവുന്നതാണ്. 8547341075 എന്ന നമ്പറിലേക്ക് വോയിസ് മെസ്സേജുകൾ അയച്ചാൽ മാത്രം മതി. എസ് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷ് വാർത്തകൾ.
2: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. I am Anuja Kumar with the midday news. The headlines. Prime Minister Narendra Modi sets record as India's longest serving elected prime minister. Cabinet passes a resolution applauding the historical achievement. Union Cabinet clears development projects worth more than 4,700 crore rupees, including extension of Ahmedabad Metro and government office and residential complexes in Amravati.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന 10 സ്കൂളുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്കൂളുകളിൽ നിന്നും കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് ലാബിൽ അയച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേപ്പർ കറൻസി നോട്ടുകൾ പിൻവലിച്ച് പകരം പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൊട്ടിയൂർ ഉത്സവനഗരിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. 2 താൽക്കാലിക സ്റ്റാളുകൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് 2-ാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൌസർ എടപ്പക്കത്താണ് പിന്മാറിയത്. കേരള കാർഷിക സർവകലാശാലയുടെ ഓണച്ചന്ത 2026ലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രത്യേക മഴമറ പദ്ധതിക്ക് തൃശൂർ കണ്ണാറയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ

0: ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: Musically yours, FM Rainbow 107.5. Stay tuned.

0: ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. സമയം ദാ 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ട് പേര് ദാ നിങ്ങളോടൊപ്പം ചേരാനായിട്ട് ഈ വീക്കെൻഡ് അല്ലല്ലോ അല്ലേ, ഡേ അല്ലേ. ഓക്കെ, അപ്പോ നമുക്കൊന്ന് പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
1: ഹായ്, ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവുമായി നിങ്ങളോടൊപ്പം ഉണ്ട് വിഷ്ണുവും അഞ്ജു.
0: വിഷ്ണു ഇങ്ങനെ വളരെ, ഞാൻ പറഞ്ഞു ഓൺ ദ ഗോയിൽ ചേരാന്ന് പറഞ്ഞപ്പോഴേക്കും വളരെ ഔപചാരികമായതായിട്ടൊന്നും പറയണ്ട, നമ്മുടെ ലിസണേഴ്സ് എല്ലാരും ഇങ്ങനെ കാത്തു നിൽക്കാണ്. വിഷ്ണുവിന് ഞാൻ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ അല്ലെ, നമ്മൾ ഒരുമിച്ച് വരുന്നത് അല്ലെ. അപ്പോ ഒന്ന് കൈ കൊടുക്കാം, പോരട്ടെ. ശരി, അപ്പോ നമ്മളോടൊപ്പം ഇനിയിപ്പോ നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും കൂടെ ചേരുന്നതാണ്. നമ്മളിങ്ങനെ കുറെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. വേറെ എന്തെങ്കിലും ഉണ്ടോ?
1: വേറെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകളൊക്കെ നമ്മൾ സംസാരിക്കും
0: ആണല്ലേ. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വന്നിട്ട് പോരെ.
1: ഉറപ്പായിട്ടും മതി.
0: ഓക്കെ, അപ്പോ കേട്ടുകൊണ്ടിരിക്കൂ.
1: ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: അതിരൻ മൂവിയിലെ മനോഹരമായ പാട്ടിലൂടെ നമ്മളിങ്ങനെ ദാ ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക് ഇല്ലേ, പതുക്കെ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തു തുടങ്ങി അല്ലെ വിഷ്ണു? എന്താണ് വിഷ്ണുവിന് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
1: ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംസാരത്തിലൂടെ ഒന്നിപ്പിക്കുക എന്നൊരു ലക്ഷ്യം വെച്ച്

0: കൊണ്ടുള്ളൊരു ദിവസമാണ് ഇന്ന് June 10.
1: അതെ, ആ ഈ ദിവസത്തിൽ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ.
0: അതെ അതെ.
1: അപ്പോ നമ്മൾ എല്ലാ ദിവസവും അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മൾ സംസാരത്തിലൂടെ അല്ലേ നമ്മളിങ്ങനെ നമ്മുടെ ലിസണേഴ്സിലേക്കൊക്കെ ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നത്, അവർ നമ്മളിലേക്ക് എത്തുന്നതും ഒക്കെ അല്ലേ. അപ്പോ ഇന്നത്തെ ദിവസത്തെ ആ ഒരു പ്രത്യേകത പോലെ തന്നെ എന്താ അതിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് സാധിക്കുവാണെങ്കിൽ എന്തായിരിക്കും, എന്താ നാഗരികതയ്ക്കുള്ള സംവാദത്തിനുള്ള അന്താരാഷ്ട്ര ദിനം എന്നൊക്കെയാണ് നമ്മളിങ്ങനെ കുറച്ച് കടുകട്ടിയായിട്ട് പറയുമ്പോൾ ഉള്ളത്. അതൊന്ന് ലളിതമായിട്ട് പറഞ്ഞിട്ടില്ല എങ്ങനെയായിരിക്കും.
0: ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫില് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും സമൂഹത്തിലായാലും ഒക്കെ ഒരു സംസാരം കൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ട് ഒരു നല്ല സംഭാഷണം കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളെ തീർക്കാനായിട്ട് സാധിക്കും.
1: അതെ, ഇപ്പോ ചില അതെ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കും തോറും അതൊരു
0: പ്രശ്നമായിട്ട്
1: മാറും അല്ലെ.
0: ചെറിയ കാര്യങ്ങളെ കോംപ്ലിക്കേറ്റ് ആയി പോകും.
1: അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ?
0: അതാണ് ഇന്നത്തെ ഇത്. അത് നമ്മൾ ഒരുപാട് ഇപ്പൊ നാടെന്ന് പറയുന്നത് തന്നെ വൈവിധ്യമാണ്. ഈ വൈവിധ്യം

0: ഡെഡിക്കേറ്റ് ചെയ്യാതിരിക്കും തോറും അതൊരു എന്താ
1: വലിയ
0: പറയാ
1: വലിയ പ്രശ്നമായിട്ട്
0: പ്രശ്നമായിട്ട് മാറും അല്ലേ?
1: ചെറിയ കാര്യങ്ങളെ കോംപ്ലിക്കേറ്റ് ആയി പോകും.
0: അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ?
1: അതാണ് അതിന്റെ ഇന്നത്തെ ഇത്. അത് നമ്മൾ ഒരുപാട് ഇപ്പൊ നാടെന്ന് പറയുന്നത് തന്നെ വൈവിധ്യമാണ്. ഈ വൈവിധ്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അതാണ് നമ്മളെ മനോഹരാക്കുന്നത്.
0: തീർച്ചയായിട്ടും
1: അതിനെ എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഒരുമിപ്പിക്കുക.
0: അതിനെല്ലാം എല്ലാ വൈവിധ്യങ്ങളെയും അതിൻ്റെതായ ആ ഒരു തനതായ രീതിയിൽ തന്നെ അംഗീകരിക്കുക അല്ലെ, അതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ.
1: അങ്ങനെയാണ് ഇന്ന് ഇന്റർനാഷണൽ ഡേ ഫോർ ഡയലോഗ് എമംഗ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത്.
0: ഓക്കെ, അപ്പൊ അതിനെല്ലാം തുറന്ന രീതിയിൽ നമ്മുടെ ആ ഒരു സംവാദത്തിലൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക അല്ലെ. നമ്മളങ്ങനെ ഓൺ ദ ഗോയി അങ്ങനെ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മുടെ ഗെയിം എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ക്ലൂ കൊടുക്കണോ?
1: വേണ്ട,
0: നമുക്ക് നേരെ ചോദിക്കല്ലേ. അപ്പൊ രണ്ട് പാട്ട് കേട്ട് വരുമ്പോഴേക്കും അവരിങ്ങനെ ആലോചിക്കട്ടെ എന്താണ് ഇന്നത്തെ ഗെയിം എന്നല്ലേ.
1: കുറച്ച് ആകാംക്ഷയോടെ,
0: ആകാംക്ഷ ഉണ്ടാവട്ടെ. അത് നമ്മളെപ്പോഴും ആകാംക്ഷ ഉണ്ടായിരിക്കുമ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് എന്തായാലും നമ്പർ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. നമ്പർ നോട്ട് ചെയ്തിട്ട് വെച്ചോട്ടെ. നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് ഇനി അവർ വിളിക്കണമല്ലോ അല്ലെ. നമ്പർ ഒന്ന് പറഞ്ഞു.
1: 0484-2428-101 0484-2428-101.
0: ഓക്കെ, അപ്പൊ ഞാൻ സാധാരണ നമ്പർ പറയുമ്പോണ്ടല്ലോ വിഷ്ണു, കുറച്ച് സ്പീഡാണ് പലപ്പോഴും പറയാറുണ്ട്. വിഷ്ണു അത് വളരെ എന്താ പറയാ നോട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. നമ്മുടെ നമ്പർ ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ 0484-2428-101 എന്ന നമ്മുടെ ആ ഒരു ലാൻഡ് നമ്പറിൽ വിളിച്ചോണ്ടിരിക്കട്ടെ.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.
0: അതാണ്.

മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ.

0: യെസ്, അങ്ങനെ സമയം 5 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക്കിലെ ചോദ്യങ്ങൾ ആരംഭിക്കാന്ന് പറഞ്ഞില്ലേ വിഷ്ണു?
1: അതെ അതെ.
0: അപ്പോ എന്താ
1: ക്യുസിലേക്കാണോ പോകുന്നത്? അപ്പോ
0: ക്യുസിലേക്ക് നമുക്ക് ഇപ്പൊ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന്റെ ആൻസർ അറിയാവുന്നവർക്ക് വേഗം ഇങ്ങോട്ട് വിളിക്കാവുന്നതാണ്. ആ ചോദ്യം വന്നിട്ട് നമ്മളിപ്പോ പറഞ്ഞ ചോദ്യം ചോദിക്കാം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെച്ചിട്ടായിരിക്കും ചോദ്യം. എന്തായിരിക്കും?
1: ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ വൈവിധ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാനായിട്ട് സംസാരത്തിലൂടെയൊക്കെ യോജിപ്പിക്കുക എന്നുള്ളതാണ്
0: വൈവിധ്യം മറന്ന ചോദ്യം. അതല്ലേ ഉദ്ദേശിക്കുന്നത്?
1: ഗെയിമിൽ ഒരു വൈവിധ്യം
0: ഉണ്ടെന്ന്. ഈ ഗെയിമിലേക്ക് വരാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ എന്താ പറയാ, ഇന്ന്
1: ഇപ്പം
0: ഏകദേശം നമ്മളിങ്ങനെ 2026 ഫിഫ ലോകകപ്പ് അങ്ങനെ മത്സരങ്ങൾ തുടങ്ങാനുള്ള
1: സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ
0: അതെ. അപ്പോ 11 മുതൽ 19 വരെ USL, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലാണ് നമ്മുടെ ലോകകപ്പ് മാമാങ്കം നടക്കാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോ വിഷ്ണു സ്പോർട്സ് ഇഷ്ടമാണോ?
1: ഉറപ്പായിട്ട്
0: ഇഷ്ടമാണ് അല്ലേ. അപ്പോ ഈ വേൾഡ് കപ്പ് എവിടെ നിന്നാണ്? വീട്ടിലാണോ അതോ ഫ്രണ്ട്സിനൊപ്പം ആണോ, എങ്ങനെയാണ്?
1: അതിപ്പോ നമ്മള് ഇത് തുടങ്ങിയിട്ടില്ലേ, നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനുള്ള സ്ക്രീൻ ഒക്കെ കിട്ടുമെന്നുണ്ടോ? സ്ക്രീൻ അവൈലബിലിറ്റി ഒക്കെ കിട്ടിയാൽ നമ്മൾ കൂട്ടുകാരോടൊപ്പം പോകും.
0: ആണല്ലേ?
1: അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണും.
0: വീട്ടിലിരുന്ന് കാണും. വീട്ടിലാണെങ്കിലും എല്ലാവരും കൂടെ കാണുമല്ലോ.
1: ഉറപ്പായിട്ടും കാണും.
0: ആണല്ലേ. ഓക്കെ. അപ്പോ നമുക്ക് നമ്മുടെ ആ ഒരു വേൾഡ് കപ്പിനെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടല്ലേ. എന്താണ്
1: ഇത്തവണ? കുറച്ച് ദൈർഘ്യമേറിയിട്ടുള്ള ലോകകപ്പാണ് നടക്കാൻ പോകുന്നുട്ടോ. ഖത്തറിൽ നടന്നതിനേക്കാൾ ദൈർഘ്യമേറിയ ഫുട്ബോൾ.
0: കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രാവശ്യം മത്സരങ്ങൾ ഇത്തവണ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിപ്പ്. അപ്പം
1: അതായത് ഖത്തർ ലോകകപ്പിനേക്കാൾ 40 മത്സരങ്ങളാണ് ഇത്തവണ കൂടുതൽ ഉണ്ടായിരിക്കുക.
0: യെസ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു വേൾഡ് കപ്പിനെ നമുക്ക് ഇങ്ങനെ കൈവീശി എന്താ പറയാ, ആ ഒരു ഹരത്തിന് വേണ്ടി, അതെ ആ ഒരു ഹരത്തിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു കായികമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ ആ ചോദ്യത്തിന് ആൻസർ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ വിളിക്കുമോ നോക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്:
1: 0484281 0104 2418 1.
0: നമ്മുടെ ആ ഒരു ചോദ്യത്തിലേക്ക് പോകാം അല്ലെ വിഷ്ണു?
1: അതെ.
0: ഏതാ ഏത് ചോദ്യം ചോദിക്കേണ്ടത്? എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം.
1: എളുപ്പമുള്ളൊരു ചോദ്യം ചോദിക്കാം. ചോദിക്കട്ടെ?
0: ഓക്കെ.
1: ഗോൾഡൻ ബൂട്ട് നൽകുന്നത് ഫുട്ബോളിൽ എന്തിനാണ്?
0: ഇത് വളരെ വളരെ എളുപ്പമായി പോയി.
1: അതെ. അവര് അടുത്തൊരു കോളർ വരുമ്പോ നമുക്ക് ചൂസ് ചെയ്തിട്ട് ചോദിക്കാലോ. വൈവിധ്യമായിരുന്ന ക്വിസ് ആണ്.
0: അതെ. അപ്പോ ഓൺ ദ ഗോ ഡാറ്റ മ്യൂസിക്കില് നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു ചോദ്യം വന്നിരിക്കുകയാണ്. ഇതിന് ആൻസർ അറിയാം എന്നുള്ളവര് വേഗം വേഗം വിളിച്ചുകൊണ്ടിരിക്കുക.
1: 0484 2428 1 0 1 എന്ന നമ്പറിൽ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
2: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

0: യെസ്, അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിലൂടെ നമ്മളിങ്ങനെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന മൂവിയിലെ സോങ് ആയിരുന്നു. നമുക്കപ്പോൾ ഹോൺ ദ കോയിലെ ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് തന്നെ ആൻസർ പറയാനായിട്ട് വിഷ്ണു, വിഷ്ണു റെഡിയാണെന്ന് എനിക്കറിയാം, പക്ഷെ റെഡി ആയിട്ട് ഒരാളുണ്ട്, വേണ്ട അപ്പൊ പറയണ്ട.
1: ആരാണ് ഫസ്റ്റ് കോളർ നോക്കുന്നത്?
0: ഹലോ,
2: ഹലോ,
0: നമസ്കാരം, റെയിൻബോയിലേക്ക് സ്വാഗതം.

0: ചെറുക്കുരാമ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ആണല്ലേ. ശരത്ത് സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
0: തീർച്ചയായിട്ടും.
1: സ്പോർട്സ് എന്ന് പറയുമ്പോ ഏത് കായിക ഇനം ഇതാണ് ഇഷ്ടം?
0: ചെറുപ്പത്തില് ക്രിക്കറ്റ് ആയിരുന്നു, അതിനുശേഷം ഫുട്ബോൾ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കായിക വിനോദം.
1: അപ്പൊ ഇനിയിപ്പോ ആഘോഷം വരാനായിട്ട് പോവുകയല്ലേ?
0: അതെ അതെ, തീർച്ചയായും
1: കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോഴേക്കും എന്തായാലും ഇതിന് ആൻസർ പറഞ്ഞില്ല, ഇങ്ങനെ ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ആ ചോദ്യം ഒന്നോടൊന്ന് പറഞ്ഞു വിഷ്ണു.
2: ഗോൾഡൻ ബൂട്ട് നൽകുന്നത് എന്തിനാണ് എന്നാണ് ഇന്ന് ചോദ്യം.
0: ഗോൾഡൻ ബൂട്ട് ഏറ്റവും വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതാണ്.
1: ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ എന്തായാലും ഈ എന്താ ഫുട്ബോൾ പ്രേമിയായിട്ടുള്ള ശരത്തിന് ആൻസർ പറയാണ്ടിരിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് വിളിച്ചത് അല്ലേ ആദ്യം തന്നെ.
2: ചേട്ടനും അപ്പൊ ഓൺ ദ ഗോ ഡ്രൈവ് പോലെ ഡ്രൈവിലാണ്.
1: ഓക്കെ, അപ്പൊ അടിപൊളി. എന്തായാലും നമ്മുടെ ഇനി ഫുട്ബോളിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സ്വിഗ്ഗി ഓടുന്നതിനൊക്കെ ഒപ്പം തന്നെ കളികളും ഒന്നും മിസ്സാവാണ്ടൊക്കെ പോണോ അല്ലേ? എവിടെ സ്ഥലം?
0: ഇരിങ്ങാലക്കുട.
1: ആ ഇരിങ്ങാലക്കുട അല്ല, ഇപ്പം എവിടെയാന്ന് ചോദിച്ചത്? സ്വിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഇരിങ്ങാലക്കുടയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ ഇങ്ങനെ അല്ലെ വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചാലും നന്ദി.
0: എനിക്ക് മറ്റേ ഗുറ എന്ന് പറയുന്ന സോങ് ഒന്ന് വെച്ച് തരുമോ?
1: സോങ് നമ്മൾ നോക്കട്ടെ, നമുക്ക് സോങ് നോക്കാം. കാരണം
2: ഒരു പാട്ടിന് ശേഷം നമ്മൾ ഇട്ടാ മതിയോ?
0: മതി മതി,
1: ഓക്കെ ഓക്കെ ബൈ. നമുക്ക് സോങ്ങിന്റെ ആ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കില്ല, എന്നിരുന്നാലും അല്ലെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ആള് ഫുഡുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിനൊരു ആൻസർ പറയാൻ വന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പാട്ട് നമുക്ക് നോക്കിയെടുക്കാം. എന്തായാലും ഇപ്പൊ നമ്മൾ ചോദ്യം ആദ്യം തന്നെ ചോദിച്ചു, പക്ഷേ ഇനി വിളിക്കുന്നവർക്ക് എന്താണ് ചെയ്യാൻ പോണെ? ഇനി വിളിക്കുന്നവരെ നമ്മൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്?
2: ഇനി നമ്മൾ പോകുന്നത് ഇപ്പൊ വൈവിധ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ
1: വൈവിധ്യത്തിൽ വിട്ടിട്ടില്ല അല്ലേ,
2: ക്വസ്റ്റ്യനിലും വൈവിധ്യം ഉണ്ട്.
1: അതെ,
2: കായികം, സിനിമ, സോങ്, കുസൃതി ചോദ്യം, അതേപോലെ കഥാപാത്രത്തെ കണ്ടെത്തുക, ഇങ്ങനെയുള്ള ഒരു സെക്ഷനിലൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, വിളിക്കുന്നവർക്ക് ചൂസ് ചെയ്യാം ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് പറയാനായിട്ട്.
1: അല്ല, ഇത്രയും നമ്മൾ എളുപ്പത്തിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ആ ഒരു ഡ്രൈവ് ടൈം ഗെയിംസ് എല്ലാം കൂടിയിട്ട്. അപ്പോ വിളിച്ചു തുടങ്ങിക്കോളൂ. ഇനിയിപ്പോ സമയം എന്താ? 5 മണി കഴിഞ്ഞ 51 മിനിറ്റ്.
2: സമയം അപ്പൊ വേഗം തന്നെ ഫോൺ എടുക്കൂ. 0484242810 എന്ന നമ്പറിലേക്ക് വിളിച്ച്
1: ആ ഒരു ഗെയിമിൽ പങ്കെടുക്കുക അല്ലേ. അപ്പൊ ഗെയിമിൽ പങ്കെടുത്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാ ഇവിടെ ഇരുന്ന് വിഷ്ണു കൊറേ ക്വസ്റ്റ്യൻ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അതായത് 51 അത്രയും സമയമില്ല വിഷ്ണു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?
2: ഉറപ്പായിട്ടും.

0: അങ്ങനെ ദാ സമയം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റും 35 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിഷ്ണുവേ ചോദ്യങ്ങളൊക്കെ നോക്കിയതൊക്കെ മതി. നമുക്ക് ചോദ്യം ചോദിക്കണ്ടേ? പക്ഷെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ആര് വരും? അവർ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ പറയണം അല്ലേ?
1: 0484-284-2810 എന്ന നമ്പറിൽ വേഗം വിളിക്കൂ.
0: അതെ, നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നുണ്ട്, കട്ടാവുന്നുണ്ട്, കുഴപ്പമില്ല, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്, നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനെ ആൻസർ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈവിധ്യമാർന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്?
1: കായികം ഏരിയയിൽ നിന്നുണ്ട്, സിനിമാ ഭാഗത്ത് നിന്നുണ്ട്, അതേപോലെ സോങ് ഭാഗത്ത് നിന്നുണ്ട്.
0: അപ്പോ ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യം ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്.

0: നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കോൾസ് ആ ഓക്കെ, ഇതാ നമുക്ക് നോക്കാം ആരാണ് അടുത്ത കോളർ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
1: ഓക്കെ,
0: പേരെന്താണ്?
1: ഷമീർ,
0: ഫസ്റ്റ് ടൈം ആണോ നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കുന്നത്?
1: ഞാന് ഏകദേശം ഒരു രണ്ടു വർഷം പങ്കെടുത്തിട്ടുണ്ട്.
0: ഏത്? നമ്മുടെ റെയിൻബോയിൽ ഗെയിം ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
1: ആ, ഈ പരിപാടിയിൽ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
0: ആണല്ലേ?
1: അതില് ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടപ്പോഴത്തേക്കും കോൾ കട്ടായി.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ കട്ടാവാണ്ട് ചോദ്യം ചോദിക്കട്ടെ. ആൻസർ പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോഴൊക്കെ ആൻസർ പറയാൻ പറ്റിയിട്ടുണ്ടോ?
1: മൂന്നെണ്ണം ചോദിച്ചാല് 100 എണ്ണം ഓക്കെ ആക്കി. എങ്ങനെയാണെന്ന് അറിയില്ല.
0: ശരി, ഞങ്ങള് ഇപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കാം. അപ്പൊ ആ മേഖലകൾ ഏതൊക്കെയാണെന്ന് വിഷ്ണു പറയും.
2: കായികം, സിനിമ, അല്ലെങ്കിൽ സോങ് റിലേറ്റഡ്, അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടറിനെ കണ്ടുപിടിക്കാം.
1: കായികം, സിനിമ, സോങ്,
0: പാട്ടുകള്, പിന്നെ
2: നമ്മള് കഥാപാത്രത്തെ കണ്ടെത്തുക. നമ്മൾ ആക്ടറുടെ പേര് പറയും. ആ ആക്ടർ ആ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രം ആരാന്ന് പറയാം. കഥാപാത്രത്തിന്റെ പേര് പറയാം.
0: സിനിമയും ആക്ടറും പറയും, ആ കഥാപാത്രത്തിന്റെ പേര് പറയാം. ഇതാണ്
2: ഏതാ വേണ്ടത്?
0: ഏതാ വേണ്ട? എളുപ്പമുള്ളത് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അധികം ഒരു ചോദ്യം, ഞങ്ങൾ അങ്ങ് ചോദിക്കും. ഷോ ഏത് പറഞ്ഞാലും റെഡി ആയിട്ട് നിൽക്കുവാണോ? ഇങ്ങനെ സിനിമ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണോ, കായികമാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതോ പാട്ട് കേൾക്കാനാണോ ഇഷ്ടം?
1: പാട്ട്
2: ഇഷ്ടമാണ്.
1: പിന്നെ
0: അപ്പൊ നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി അല്ലേ?
2: സിനിമ ചോദിക്കട്ടെ. സിനിമ
1: എന്തായാലും
2: ട്രൈ ചെയ്യാൻ ചേട്ടൻ റെഡി ആണല്ലോ.
1: ഓക്കെ,
2: ഇതാണ് ചോദ്യം. മോഹൻലാൽ ഒരു അൽഷിമേഴ്സ് രോഗിയായി അഭിനയിച്ച തന്മാത്ര അറിയാലോ?
0: ആ ചിത്രം സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഓക്കെ,
0: ആ സിനിമ,
2: ആ ഒരു ചിത്രം എടുത്തിരിക്കുന്നത് ഒരു ചെറുകഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ്.
1: എന്താണ്
2: ആ സിനിമ? തന്മാത്ര എന്ന സിനിമ ഉണ്ടല്ലോ, ആ സിനിമ ഒരു ചെറുകഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എടുത്തത്. ഏതാണ് ആ ചെറുകഥ എന്നാണ് ഞങ്ങളുടെ ചോദ്യം.
0: അത് അതിപ്പോ അറിയണോ അതോ നേരത്തെ അറിയായിരുന്നോ? ഇഷ്ടപ്പെട്ടൊരു മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അല്ലെ? ബ്ലെസ്സി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ്. ഈ സിനിമ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ്
2: എടുത്തിട്ടുള്ളത്.
0: അപ്പൊ അത് ഏതാണ്, ആ ചെറുകഥ ഏതാണ്, അല്ലെങ്കിൽ അത് എഴുതിയിരിക്കുന്ന റൈറ്റർ ആരാണെന്ന് പറഞ്ഞാലും മതി.
2: ഒന്ന് ശ്രമിച്ചു നോക്കൂ.
0: ക്ലൂ, അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഈ ചെറുകഥ എഴുതിയ റൈറ്റർ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനാണ്, സിനിമാ സംവിധായകനാണ്. നമ്മുടെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മികച്ച ഒരു ചെറുകഥയാണ് ഈ തന്മാത്ര എന്ന മൂവി ആയത്. അദ്ദേഹത്തെ നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നത് സംവിധായകൻ എന്ന പേരിലാണ്. അല്ല, ആൻസർ തെറ്റാണ്. നമുക്ക് നോക്കാം, ആരെങ്കിലും പറയൊന്ന് നോക്കാം.
2: എന്തായാലും ചേട്ടൻ ട്രൈ ചെയ്തില്ലേ? ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ?
0: എവിടെയാ സ്ഥലം? എവിടെയാ? അരൂര്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ടൈം ഇനിയും ഇനിയും വിളിച്ചോണ്ടിരിക്കുക, ആൻസറുകൾ കറക്റ്റ് ആകുന്നത് വരെ വിളിച്ചോണ്ടിരിക്കുക. എന്തായാലും വിളിച്ചാലും നന്ദി.
2: ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്.
0: ശരി, അപ്പോ ഈ ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ്, രസകരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിന് ആൻസർ അറിയാം എന്നുള്ളവർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്:
2: 0484248101 0484248101 0484248101
0: ഓക്കെ, ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: യെസ്, വർണ്ണപ്പോയിട്ട് എന്ന മൂവിയിലെ സോങ് ആയിരുന്നു കേട്ടത്. സമയം എത്രയായി?
1: 6 മണി കഴിഞ്ഞത്, 18 മിനിറ്റ്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അല്ലേ? എല്ലാവരും നല്ലതായിട്ട് ആൻസർ പറയുന്നുണ്ട്. പറയാൻ പറ്റാത്തൊരു കുഴപ്പമില്ല, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പറയാൻ പറ്റുന്നവരുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ദാ
1: ഒരു കോളർ.
0: ഹലോ, ആണല്ലേ? ഓക്കെ, ആ റേഡിയോയുടെ അടുത്തൊന്നും മാറിയിരുന്നു, കാരണം ആ ഒരു എക്കോ നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്, വോയിസ് ക്ലിയർ ആവുന്നില്ല.
2: അതെ, ഞാൻ
0: വീണ്ടും

0: കേൾക്കാലോ അല്ലെങ്കിൽ റേഡിയോയുടെ വോളിയം കുറച്ച് വെച്ചു. കാരണം ആ ഡിലേ നമുക്ക് ഇവിടെ കിട്ടുന്നു.
1: ഹലോ.
0: ആ ഹലോ, കേൾക്കാമോ? എന്താ കേട്ടില്ല? ക്ലിയർ ആയില്ല.
1: മനസ്സോൺ സംസാരിക്കുന്ന മരുന്നേ ഞാൻ ആദ്യമായിട്ട് കഴിച്ചു, ചില മരുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ചില മരുന്ന് എത്തി, ചില മരുന്ന് കഴിച്ചു മനസ്സോൺ സംസാരിക്കുന്നു. അപ്പൊ
0: പേരെന്താ? പേരെന്താ?
2: പേര് പറയാ. പേര്
1: ഷിബു. ഷിബു.
0: ഷിബു. എവിടെന്നാ വിളിക്കുന്നേ?
1: ചാലക്കുടി കോട്ട, തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി കോട്ടയം.
0: ഓക്കെ. ഗെയിമിൽ പങ്കെടുക്കാൻ റെഡിയാണോ?
1: ആദ്യമായിട്ട് പങ്കെടുക്കുക.
0: ഫസ്റ്റ് ടൈം പങ്കെടുക്കാണ് അല്ലേ? ആണല്ലേ. ഓക്കെ. അപ്പോ ഇതാ നമ്മള് കായികം, സിനിമ, സോങ്സ്, അതുപോലെ ക്യാരക്ടർ, ഈ ഒരു

0: സംസാരിക്കുന്ന മരുന്ന് ഞാൻ ആദ്യമായിട്ട് കഴിച്ചു, ചില മരുന്ന് കഴിച്ചിട്ടില്ലേ, അപ്പൊ ചില മരുന്ന് നിർത്തി ചില മരുന്ന് കഴിച്ചപ്പോ മനസ്സോണ്ട് സംസാരിക്കുന്നു. അപ്പൊ
1: പേരെന്താ? പേരെന്താ?
2: പേര് പറയോ. പേര്
0: ഷിബു. ഷിബു.
1: ഷിബു. എവിടെന്നാ വിളിക്കുന്നേ?
0: ചാലക്കുടി കോട്ട, തൃശൂർ ജില്ലയിൽ ചാലക്കുടി കോട്ടയം.
1: ഓക്കെ, ഗെയിമിൽ പങ്കെടുക്കാൻ റെഡിയാണോ?
0: ആദ്യമായിട്ട് പങ്കെടുക്കുക.
1: ഫസ്റ്റ് ടൈം പങ്കെടുക്കാണല്ലേ.
0: ആ കിട്ടണം എന്ത്? ഗവൺമെന്റ് ജോലി അപേക്ഷ സാമ്പത്തിക സൗജന്യ വേണ്ട സത്യം ചോദിച്ചിട്ടുണ്ട് ടി വി ചാനലിന് വഴി.
1: ആണല്ലേ. ഓക്കെ. അപ്പോ ദാ നമ്മള് കായികം, സിനിമ, സോങ്സ്, അതുപോലെ ക്യാരക്ടർ, ഈ ഒരു മേഖലയിൽ നിന്നാണ് ചോദ്യം ചോദിക്കാനായിട്ട് പോകുന്നത്. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്?
0: സിനിമ. സിനിമ.
1: സിനിമ. സിനിമയിലെ
2: ചോദ്യം ചോദിച്ചിരുന്നു, അത് കേട്ടിരുന്നു.
1: ചോദ്യത്തിന് ആൻസർ അറിയോ? അല്ല, മോഹൻലാൽ ഒരു അൾസിമേഴ്സ് രോഗിയായി അഭിനയിച്ച ചിത്രം, ചിത്രത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം, തന്മാത്ര എന്ന ചിത്രമാണ്. ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ്.
2: ആ സിനിമ ഒരു ചെറുകഥയെ ബേസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ ചെറുകഥ ഏതാണ് എന്നാണ് ചോദിച്ചത്.
1: അല്ലെങ്കിൽ റൈറ്ററുടെ പേര് പറഞ്ഞാലും മതി. അദ്ദേഹം ഒരു സംവിധായകനാണ്, മലയാളത്തിലെ എക്കാലത്തെയും നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹത്തെ സംവിധായകനായിട്ടാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചെറുകഥയാണ്. അല്ല, കുറച്ചുകൂടെ മുന്നോട്ട് വരട്ടെ, കുറച്ചുകൂടെ മുന്നോട്ട് വരട്ടെ. അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ആരെങ്കിലും പറയുമെന്ന് നോക്കാം കേട്ടോ.
0: എന്നെ കൊണ്ട് സത്യം ചോദിച്ചിട്ടുണ്ട്, സംസാരിക്കുന്ന മരുന്ന് കഴിച്ചാൽ മതി. രാഷ്ട്രപതിയിലെ ഇപ്പോഴത്തെ 5 കൊല്ല കാലാവധി
1: ണല്ലേ. ഓക്കെ, എന്താ കാര്യം പറഞ്ഞെന്ന് എന്തായാലും മനസ്സിലായില്ല. എന്തായാലും വിളിച്ചില്ല, നന്ദി. ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ, ബൈ. എന്താ കാര്യം എന്നുള്ളത് മനസ്സിലായില്ല. എന്നിരുന്നാലും ദാ നമുക്ക് ചേട്ടൻ മാക്സിമം ട്രൈ ചെയ്തു
2: അല്ലേ.
1: നമുക്ക്
2: ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു നോക്കി,
1: ഇനി ആരെങ്കിലും വിളിക്കുമോ നോക്കാം. എന്തായാലും ചോദ്യം ഇങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് അല്ലേ. അല്ലെ, അതിലെ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു അഭിനയം അല്ല, അഭിനയിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രശംസിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന്റേത്. അപ്പൊ നമുക്ക്
2: ഇതിന് കോളർ ഉണ്ട്. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് സ്വാഗതം.
3: മഹിമ.
2: മഹിമ. മഹിമ എവിടുന്നാണ്?
1: എല്ലാരും റേഡിയോയുടെ അടുത്ത് നിന്നാണല്ലോ സംസാരിക്കുന്നത്. മഹിമ, മഹിമയൊക്കെ ആദ്യമായിട്ട് സംസാരിക്കുന്ന ആളല്ല. മഹിമയൊക്കെ ഒരുപാട് കോളിൽ സംസാരിച്ച അറിയാവുന്നതാണ്. ആ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറിക്കുക.
2: അല്ലെങ്കിൽ ഇവിടെ മഹിമ മഹിമ നിങ്ങൾ കേൾക്കും.
1: ശരി, അപ്പോ നമ്മള് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ആൻസർ അറിയാവോ?
3: അറിയില്ല.
1: അറിയില്ല. ഏത് മേഖലയിൽ നിന്നാ ചോദ്യം വേണ്ടേ? സിനിമ അല്ലാണ്ട്?
3: സോങ് മതി.
1: സോങ് മതി. ഓക്കെ, അപ്പൊ ഞാനൊരു സോങ്ങിന്റെ കുറച്ച് ഭാഗം കേൾപ്പിക്കും. അപ്പോ ആ റേഡിയോയിലൊന്ന് ശ്രദ്ധിക്കുക അല്ല, നമുക്ക് കേൾക്കാം. അപ്പോ ആ സോങ് പാടിയിരിക്കുന്നത് മലയാളത്തിലെ ഒരു
2: സിംഗറാണ്.
1: ആ സിംഗറിന്റെ പേരൊന്ന് പറയാം.
2: പാട്ട് കേട്ടോ.

0: സോങ്സ്, ഒപ്പം ക്യാരക്ടറിനെ കൂടി കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള ഒരു വൈവിധ്യമാർന്ന ക്വിസ് ആണത്.
1: അതെ, വൈവിധ്യത്തിൽ നിന്ന് വിട്ടിട്ടില്ല, വൈവിധ്യത്തിൽ നിന്ന് വിട്ട് മാറില്ല ഞങ്ങൾ. ഇന്നത്തെ ദിവസം വൈവിധ്യം നിറഞ്ഞതായതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറില്ല എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ.
0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ഇതാ വരുന്നു ഒരു കിടിലൻ സോങ്, എന്നിട്ട് ഞങ്ങൾ വീണ്ടും വരും ചോദ്യമായിട്ട്.

0: പാട്ട് കേട്ടിട്ടുണ്ടോ? ഏ, ഏത് പാട്ടാ? ഏത് പാട്ടാ അത്? ഏ,
1: ഐഡിയ കിട്ടിയോ?
0: പാട്ട് പാട്ട് കേട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ആ പാട്ട് ഇതാ വരുന്നു. കേട്ടിട്ടുണ്ടോ? ആ, ഈ പാട്ട് ആരാണ് പാടിയിരിക്കുന്നത്? ശബ്ദം ആരുടെയാണ്? ഈ സിംഗർ ആരാണ്?
2: ചിത്ര ചേച്ചിയാണ്.
0: മലയാളി സിംഗറാണ്, പക്ഷേ കെ എസ് ചിത്രയല്ല. അറിയില്ല അല്ലേ? ഓക്കെ, നമുക്ക് ആരെങ്കിലും പറയോ നോക്കാം. മഹിമ, ഓക്കെ, വിളിച്ചാലും നന്ദി.
1: നമുക്കൊരു പാട്ട് കേട്ടിട്ട്
0: വരാം. അതെ, നമുക്ക് നെക്സ്റ്റ് ഒരു പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആർക്കെങ്കിലും ഇനിയിപ്പോ നമ്പർ കിട്ടാതെ വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ വിഷ്ണു.
1: വേഗം തന്നെ ഫോൺ എടുക്കൂ, എന്നിട്ട് 0484242810 0484242811. നിങ്ങൾക്കിത് കായികം, സിനിമ,

തരകട തരകട തോം തരകട നം നം തരകട.

0: മൂന്ന് മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്.
1: ഓക്കെ, ഗെയിം ഷോയിൽ പങ്കെടുക്കാനായിട്ട് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക, നമുക്കിങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമാണ്, നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഗെയിമാണ്, നമുക്കൊരു കോളർ വന്നുകൊണ്ടിരുന്നു പക്ഷേ കട്ടായി പോയി. എന്തായാലും നമ്പറിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 0484-242-8101 എന്ന നമ്പർ ഒരിക്കൽ കൂടി
0: 0484-242-8101. സിനിമ, കായികം, സോങ്സ്, ക്യാരക്ടറിനെ കണ്ടുപിടിക്കുക, മനസ്സിലായോ? നമ്മൾ ആക്ടറെ പറയും, സിനിമ പറയും, ആ ആക്ടർ ആ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് കണ്ടെത്തുക.
1: ഓക്കെ, നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കാരണം ഏതാണ് ഈ ചന്ദ്രമുഖി എന്ന മൂവിയിലെ സോങ്, നമ്മൾ ആരോടോ മഹിമയോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു
0: അല്ലേ, ഫീമെയിൽ സിംഗർ ആരാണ്?
1: അപ്പൊ മലയാളി ബിന്നി കൃഷ്ണകുമാറാണ് ഫീമെയിൽ സിംഗർ, നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. ഓക്കെ, നമുക്കൊരു കോളർ. ഹലോ,
0: ഹലോ, നമസ്കാരം.
1: കാലടിയിൽ നിന്ന് പ്രസാദ്. എന്താണ് പ്രസാദ് വിശേഷങ്ങളൊക്കെ കാലടിയിൽ? മഴയുണ്ടോ?
2: ഓക്കെ,
1: അപ്പോ ഗെയിമിൽ പങ്കെടുക്കാറുണ്ടോ?
0: ഞങ്ങളെ ഗെയിം കേട്ടിരുന്നോ? അപ്പൊ ഞങ്ങള് പ്രത്യേകിച്ച് ഇനി പറയണ്ടല്ലോ, ഏത് സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്? കായികമാണോ, സിനിമയാണോ, സോങ് ആണോ? സിനിമ.
1: അപ്പൊ ഞങ്ങള്
0: നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു,
1: ചോദ്യത്തിന്റെ ആൻസർ വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അറിയോ?
0: മോഹൻലാൽ ഒരു അൽഷിമേഴ്സ് രോഗിയെ അഭിനയിച്ച തന്മാത്ര എന്ന ചിത്രം ഒരു ചെറുകഥയെ അടിസ്ഥാനമാക്കി എടുത്തതാണ്. ഏതാണ് ആ ചെറുകഥ?
1: ഇത് അല്ല, കറക്റ്റ് ആൻസർ ആണ്. ഈ ചോദ്യം ചോദിച്ചപ്പോ അറിയാമായിരുന്നോ? ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട്, ആ സോങ് സോങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അറിയായിരുന്നു അല്ലേ. ബിന്നി കൃഷ്ണകുമാറാണ് സിംഗർ എന്നുള്ള കാര്യം അറിയായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം ചോദിച്ച ചോദ്യം ഇനി കുറച്ച് ടഫാണെങ്കിൽ അതിന് ആൻസർ പറയാം, തന്മാത്രയുടെ ആൻസർ പറയാന്ന് പറഞ്ഞപ്പോഴേക്കും ആള് ആൻസറുമായിട്ട് വന്നു. എന്തായാലും നന്ദി.
2: ഓക്കെ,
1: ഇപ്പൊ ഡ്രൈവിംഗിലാണോ? ശരി ശരി,
0: റൂൾസ് ഒക്കെ പാലിക്കുന്ന ചേട്ടൻ.
1: അപ്പൊ റേഡിയോ കേട്ടോണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാണ് അല്ലേ. ശരി, ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാല് നന്ദി കേട്ടോ.
0: കൺഗ്രാജുലേഷൻസ്. ഒപ്പം
1: വിഷ്ണുവിന്റെ ഒരു കൺഗ്രാജുലേഷൻ സ്വീകരിച്ചോളൂ. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും വിഷ്ണു ചേട്ടൻ മാസമായിട്ട് വന്നിട്ട്
0: പോയ ഉത്തരമാണ്.
1: അതെ,
0: പറഞ്ഞു
1: ആള് പറഞ്ഞു. എന്തായാലും നമ്മുടെ ലിസണർ തന്നെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഇനിയും ബാക്കിയായിട്ടുണ്ട്, അത് അതിന്റെ ആൻസർ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ റെഡിയാണ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ കൂമ്പാരമായി കിടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പരിപാടികൾ സന്തോഷമാക്കാൻ വരൂ. ഹലോ, ഹലോ,
0: ഹലോ, ആരാണ്? ഗീത.
1: ഗീതാ രവി. ആഹാ, കൊറേ ആയില്ലോ
0: രവി,
1: ശബ്ദമൊക്കെ കേട്ടിട്ട്. വിളിക്കാറുള്ള ഗീതാ രവിയാണോ? സംസാരിക്കാറുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങള് ചോദ്യം ചോദിക്കേണ്ടത് ഏത് പാട്ടിൽ നിന്നാണോ, അതോ സിനിമയിൽ നിന്നാണോ, ഇനി കായികപരമായിട്ടുള്ള ചോദ്യമാണോ ചോദിക്കേണ്ടത്?
0: അപ്പൊ സോങ് വേണോ, സിനിമ വേണോ? അപ്പൊ സോങ് ആണ്, പാട്ടിൽ നിന്നാണുള്ള ചോദ്യങ്ങളാണോ വേണ്ടത്, സിനിമയിൽ നിന്നാണോ വേണ്ടത്, സിനിമ
1: ബന്ധപ്പെട്ടിട്ടാണോ? ഞങ്ങള് ചോദ്യം ചോദിച്ചപ്പോ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ രണ്ടാമത്തെ അത് ചോദ്യം ചോദിച്ചപ്പോ കുറച്ച് ടഫായിരുന്നു, കുറെ പേര് ആൻസർ പറയാൻ പറ്റാതെ പോയി. എന്നിരുന്നാലും ഓക്കെ, അപ്പൊ അത്രയും അങ്ങനെയുള്ള ചോദ്യങ്ങൾ അറിയാമെങ്കിൽ ഇതിനും ആൻസർ അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം വരികയാണ് കേട്ടോ.
0: ചോദിക്കട്ടെ,

0: ഏറ്റവും അധികം തവണ സിനിമയാക്കപ്പെട്ട ഇന്ത്യൻ നോവൽ ഏതാണെന്നാണ് ചോദ്യം. ഏറ്റവും അധികം തവണ സിനിമയാക്കപ്പെട്ട ഇന്ത്യൻ നോവൽ, പല പല ഭാഷകളിൽ ആ സിനിമ, ഈ നോവലിനെ ബേസ് ചെയ്ത് സിനിമകൾ വന്നിട്ടുണ്ട്. ഒരു ബംഗാളി നോവലാണ്.
1: ഏറ്റവും കൂടുതൽ തവണ സിനിമയാക്കപ്പെട്ട ഇന്ത്യൻ നോവൽ, ഇന്ത്യൻ നോവലാണ്. അത് നമ്മൾ ക്ലൂ ആയിട്ട് തരാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ
0: ഇത് ഭയങ്കര ഫേമസ് ആണ്.
1: അതല്ല ആൻസർ, അതല്ല
0: ആൻസർ, അതല്ല. ബംഗാളി നോവലാണ്.
1: ഞാൻ ഈ നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ആ പേരിൽ തന്നെ ഒരു ചിത്രമുണ്ട്, അതിൽ വേണമെങ്കിൽ ഒരു ക്ലൂ ഞാൻ
2: തരാം.
1: ക്ലൂ തന്നിട്ടെനിക്ക് തരൂ, പറയോ. ക്ലാക് ക്ലാക് ക്ലിക് ക്ലിക് ക്ലൂ ക്ലൂ, അത് മതിയോ? പക്ഷെ ക്ലൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ
0: കണ്ടുപിടിച്ചു കഴിഞ്ഞു,
1: കണ്ടുപിടിക്കും. അതാണ് എനിക്ക് ഞാൻ പറയാൻ വേണ്ടി വന്നത്.
0: അതേ നോവലിന്റെ പേരിലാണ് സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത്.
1: ഞാനേ ഒരു ക്ലൂ തരാൻ വേണ്ടി തന്ന തുടങ്ങിയപ്പോഴേക്കും വിഷ്ണു എന്നെ കണ്ണുരുട്ടി കാണിച്ചു, വേണ്ടാന്ന് പറഞ്ഞു.
0: നോ നോ,
1: അതെ.
0: വെറുതെ അത്, വെറുതെ ആണ്, ഞങ്ങളൊന്നും പറഞ്ഞില്ല.
1: മലയാളത്തിലെ പാട്ട് പറയാൻ പറ്റൂല. നമുക്ക് വേണോ വിഷ്ണു, പറയണോ? ഒരു ഒരു ക്ലൂ കൊടുക്കണോ?
0: ഭയങ്കര ഫേമസ് ആണ്.
1: ഹിന്ദിയില് ഷാരൂഖ് ഖാൻ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഇത്രേ പറയും, ഇത്രേ പറയാം. ഇനിയില്ല, ഇനിയില്ല, ഇനിയില്ല.
0: അതെ, ബംഗാളി നോവലാന്ന് പറഞ്ഞു, ഷാരൂഖ് ഖാൻ അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞു.
1: അതെ, മനോഹരമായിട്ടുള്ള, ആ മനോഹരമായ പാട്ടുകളൊക്കെ ഉള്ള ഒരു ചിത്രമാണ് ഹിന്ദിയില്. വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്, നമ്മളെക്കാലത്ത്
2: ഓർത്തിരിക്കുകയാണ്.
1: ഇല്ല ഇല്ല, പുറകോട്ട് പോകട്ടെ, കുറച്ചുകൂടെ പുറകോട്ട് പോകട്ടെ. ഇനി ഞാൻ ആക്ട്രസും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെ ഇവിടെ നിന്ന് എന്നെ മൈക്കെടുത്ത് ഓടിക്കും. അതാണ് ഉണ്ടോ വിഷ്ണു എന്നെ കണ്ണുള്ളൂ, വേണ്ടാന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞിട്ട് വാ പൊത്തി പിടിക്കുക, എന്ത് ചെയ്യാൻ പറ്റുക. അതെ, നമുക്ക്
0: നോക്കാം, നെക്സ്റ്റ് ടൈം നോക്കാം.
1: അതെ, നമുക്ക് നോക്കാം, ആരെങ്കിലും പറയോ നോക്കാം. കുഴപ്പമില്ല, എന്താന്നറിയോ, ഇപ്പൊ ഈ മഴക്കാലത്ത് നല്ല തണുപ്പായിട്ടിരിക്കില്ല, തല നന്നായിട്ട് ചൂടായിട്ടുണ്ട് തോന്നുന്നു ഇപ്പൊ, അല്ലേ? ശരി ശരി, ഞങ്ങളും നന്ദി പറയാണ്. ആ നന്ദി ഞങ്ങൾക്കും, ഞങ്ങളങ്ങ് എടുക്കുകയാണ്. ഓക്കെ, ബായ്. വേറെ ആരാ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ കൂടെ? മമ്മിയാണോ മറ്റേ നമ്മുടെ ടാഗ് ലൈൻ പറയുന്നത്? ഒന്ന് ഉറക്കം പറയാൻ പറഞ്ഞേ കേക്കട്ടെ. നമ്മുടെ ചാനലിന്റെ, ചാനൽ പറയും, ചാനലിന്റെ ഫ്രീക്വൻസി ഒക്കെ പറയണ്ടല്ലോ, ഒന്ന് പറയാൻ.
0: 107.5 എന്ന് പറഞ്ഞു.
1: ഓക്കെ, ശരി ശരി, എന്തായാലും വിളിച്ചാലേ നന്ദി കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ ബൈ. എന്തായാലും നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ചാനലിന്റെ ഫ്രീക്വൻസി ഒക്കെ പറഞ്ഞങ്ങ് അതിന്റെ
0: പേരിക്കണം.
1: അതാണ് നമ്മുടെ ലിസണേഴ്സ്, എന്താ നമ്മുടെ നമ്മളെ പോലെ തന്നെ നമ്മുടെ ഉള്ളിലും ആ ഒരു എല്ലാ അവരുടെ ഉള്ളിലും നമ്മുടെ ചാനലിന്റെ ഫ്രീക്വൻസി ഒക്കെ വളരെ സ്നേഹത്തോടെയും ആ ഒരു സന്തോഷമാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
0: അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഏറ്റവും അധികം തവണ സിനിമയാക്കപ്പെട്ട ഇന്ത്യൻ നോവൽ ഏതാണ്? അറിയാമെങ്കിൽ വേഗം വിളിക്കൂ, 0484-242-8101. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM Rainbow 107.5 ൽ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണുവും ഞാനും, എൻ്റെ പേരെന്ന് പറയുമ്പോൾ അഞ്ജു പീറ്റർ, വിഷ്ണു പറയുന്നില്ല അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണല്ലോ. അപ്പം നമ്മളോടൊപ്പം ഇനി ആരായിരിക്കും ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് വരിക വിഷ്ണു? നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്പർ ഒരിക്കൽ കൂടി പറയാം.
1: 0484248101.
0: ഓക്കെ, അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചുകൊണ്ടിരിക്കുക, ഗെയിമിൽ പങ്കെടുക്കാം. ഇഷ്ടമുള്ള ഏത് വിഷയമാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്.
1: നാല് മേഖല ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
0: അതെ,
1: ഒരു കോളർ വരുന്നുണ്ട്.
0: ഓക്കെ, നമുക്ക് ആരാണെന്ന് നോക്കിക്കളയാം. എന്തായാലും ഗെയിമിൽ പങ്കെടുക്കാൻ റെഡി ആയിട്ട് വന്നത്. ഹലോ,
2: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്, ഇതാരാണ്? ഓക്കെ, ഇതെല്ലാവരും ഈ റേഡിയോയുടെ അടുത്ത് നിന്നിട്ട് വീണ്ടും ഞങ്ങൾ ചോദിച്ച് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഡബിൾ ആയിട്ട് ശബ്ദം കേൾക്കുന്നു.
2: യെസ് പറഞ്ഞോളൂ.
0: റേഡിയോയുടെ അടുത്ത് മാറിക്ക്. പിന്നെ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് അറിയാം, സംസാരിച്ചിട്ടുണ്ട് ഗെയിമിൽ പങ്കെടുക്കുന്ന ആളാണെന്നും അറിയാം. അപ്പോ ഇന്നത്തെ ഗെയിമിൽ ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്? വിഷ്ണു ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അല്ല വിഷ്ണു, ചോദിക്കാല്ലേ. അപ്പൊ ഞങ്ങൾ ആദ്യം
1: ചോദ്യം
0: ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ചോദ്യം കേട്ടിരുന്നോ?
2: ഇല്ല, ശ്രദ്ധിച്ചില്ല. ഞാൻ കടയിലായിട്ട് ചോദിച്ചപ്പോൾ തിരക്കിലായിരുന്നു.
0: അതെന്തായാലും നന്നായി, ഞങ്ങള് ചോദ്യത്തിന് ഇനി എങ്ങാനും ആൻസർ
1: ആയിട്ട് വന്നു.
0: അതെ, കിട്ടിയില്ല. അല്ല, ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ആൻസർ കണ്ടുപിടിച്ചിട്ട് വിളിക്കൂലോ. അപ്പൊ ഞങ്ങള് അതുകൊണ്ട് ചോദ്യം മാറ്റാന്ന് വിചാരിച്ച, എന്തായാലും കേട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക്
1: ചോദ്യം ചോദിക്കാം. ഏറ്റവും അധികം തവണ സിനിമ ആക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ നോവൽ ഏതാണെന്നായിരുന്നു നമ്മൾ ചോദിച്ചത്.
2: ഏറ്റവും
1: അധികം തവണ സിനിമയാക്കപ്പെട്ട ഇന്ത്യൻ നോവൽ?
0: അല്ല, അത് പ്രശസ്തമായിട്ടുള്ള ഒരു ഹിന്ദി മൂവിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നോവലിന്റെ അതേ പേരിലാണ് ആ ചിത്രത്തിന്റെ പേര്, അത് തന്നെയാണ്. ഷാരൂഖാൻ ആണ് അതിലെ. ഇല്ല, സമ്മതിക്കൂല, അതല്ല.

0: ഷാരൂഖ് ഖാൻ
1: അഭിനയിച്ചിട്ടുണ്ട്,
2: മനസ്സിലായത്?
0: അല്ല, ഇപ്പൊ ഇപ്പൊ എന്തായാലും കറക്റ്റ് ആക്കി. റേഡിയോ റേഡിയോ കേട്ടില്ലായിരുന്നു, ചോദ്യം കേട്ടില്ല എന്നുള്ളതിന് ഞങ്ങൾക്ക് 100% ഉറപ്പായിരിക്കുകയാണ്.
1: ഞാൻ ഈ കടയിലാണല്ലോ, സ്വല്പം തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നു, അപ്പൊ അത് കാരണമാണ്. അപ്പൊ ഈ ഗ്യാപ് കിട്ടിയപ്പോഴാണ് ഞാൻ വിളിച്ചത്, ഞാൻ കേട്ടില്ല.
0: ഞങ്ങളിതില് സ്റ്റാർ ഷാരൂഖ് ഖാന്റെ പേര് മാത്രമേ പറഞ്ഞോളൂ. നായിക ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ആ നോവലിന്റെ അതേ പേര് തന്നെയാണ് ആ ചിത്രത്തിനും. ഇത്രേ എനിക്ക് ക്ലൂ തരാൻ പറ്റുള്ളൂ, ഞാൻ നിർത്തി.
2: ഇതിൽ കൂടുതൽ ഇല്ല. അതുകൂടാതെ ഞങ്ങൾ പറഞ്ഞിരുന്നു ബംഗാളി നോവലാണെന്ന്. ഈ നോവലെ ബേസ് ചെയ്തിട്ട് പല ഇന്ത്യൻ ഭാഷകളിലേക്ക് സിനിമകളും വന്നിട്ടുണ്ട്.
0: ആ നോവൽ ഏതാണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ആ നോവലിന്റെ പേര് തന്നെയാണ് ഹിന്ദിയിൽ ആ ചിത്രത്തിന്റെ പേര് തന്നെ.
2: ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗേ
0: അല്ല, സമ്മതിക്കൂല. ഓക്കെ, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം, ആരെങ്കിലും പറയുമെന്ന് നോക്കിയാലോ.
1: ഓക്കെ,
0: അപ്പൊ നീ ഇനി റേഡിയോ നിർത്തണ്ടോ. റേഡിയോ ഇനി ഓഫ് ചെയ്യണ്ട, ജോലിക്കിടയിലും കേട്ടോളൂ. അപ്പൊ ആൻസർ പറയുന്ന കേൾക്കാലോ.
2: അതെ അതെ,
0: ശരി ശരി.
1: ഓക്കെ,
0: താങ്ക് യു. ഓക്കെ,
2: താങ്ക് യു സോ മച്ച്.
0: അപ്പോ വിഷ്ണു, ഞാൻ വിചാരിച്ചു എന്താ റേഡിയോ കേട്ടിട്ട് എങ്ങാനും ആൻസർ പറയുമോന്ന്. ഇല്ല,
2: സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്.
0: പക്ഷെ ഇനി വിളിക്കുമ്പോ ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നില്ല, വേറെ ചോദ്യമായിരിക്കാം ചോദിക്കുന്നത് അല്ലെ, നമുക്ക് തോന്നണം. പക്ഷെ എന്നാലും ആൻസർ പിന്നെ പറയും. എന്തായാലും നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം.
2: ഉറപ്പായിട്ടും.

0: യെസ് സമയം അങ്ങനെ 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഒന്നും സംഭവിക്കില്ലല്ലേ.
1: എന്ത് സംഭവിക്കുന്നുണ്ട്? ക്വിസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ.
0: ആണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ചോദ്യത്തിന് ആൻസർ പറയാനായിട്ട് റെഡി ആയിട്ടുള്ളവർ, നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കാൻ റെഡി ആയിട്ടുള്ളവർ വേഗം വിളിക്കുക. വിളിക്കാനായിട്ട് നമുക്ക് ലാൻഡ് നമ്പർ റെഡി ആണെന്ന് പറഞ്ഞപ്പോഴേക്കും ദാ വന്നിരിക്കുകയാണ്.
1: ഹലോ
0: ഹലോ
2: ഹലോ.
1: അടുത്ത ആളും ഇതേപോലെ റേഡിയോയുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കൂ.
2: ആ മാറി.
0: ഇത് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയിപ്പിക്കണോ?
1: ഹലോ ഹലോ ഹലോ ഹലോ എന്നാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്.
0: ആരാണ്
2: വിളിക്കുന്നത്?
0: കുറച്ച് ഡിലേ വേണമെന്ന ഒരു അല്ലേ. നമ്മളിപ്പോ ഒരു ഈ നായകനൊക്കെ വരുമ്പോഴേനും 10 പ്രാവശ്യം ഒരു വട്ടി ചൊന്നാൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ രജനികാന്ത് പറയുമ്പോ അല്ലേ. ഓക്കെ,
2: ഒരു പാട്ട് പാടിയാലും അതിന് ഡിലേ ഉണ്ടെങ്കിലും കേൾക്കാൻ സുഖമുണ്ടാവുമല്ലോ.
0: ആ അതാണ് ഞങ്ങള് ഇങ്ങനെ
2: മോണോയില് കേൾക്കുമ്പോഴല്ലേ.
0: പേരെന്താണ്?
2: എന്റെ പേര് ചന്ദ്രൻ.
0: ചന്ദ്രൻ എവിടെന്നാ?
2: തൃച്ചാറ്റുകുളം എന്ന് പറഞ്ഞ സ്ഥലം.
0: ആ ചന്ദ്രൻ തൃച്ചാറ്റുകുളം. ഓക്കെ, നമുക്ക് അറിയാവുന്ന ആളാണ്, സംസാരിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ ലിസ്ണർ ആണ്, ഗെയിമിൽ പങ്കെടുത്തിട്ടുള്ള ആളുമാണല്ലേ. ഇഷ്ടം പോലെ.
2: അതെ അതെ, ഗെയിമിൽ പങ്കെടുത്തിട്ടുണ്ട്, പാട്ടും വിളിച്ചു വെച്ചിട്ടുണ്ട്, ഒരു സ്ഥിരം ശ്രോതാവാണ്.
0: റെയിൻബോയുടെ ഏതെല്ലാം ലൈവ് ഷോകളുണ്ടോ അതിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.
2: എല്ലാത്തിലും പങ്കെടുത്തിട്ടുള്ളതാണ്.
0: ഓക്കെ, അപ്പോ ഞങ്ങൾ ഇന്ന് ഏത് മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ റെഡി ആക്കേണ്ടത്? വിഷ്ണു ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അതിവിപുലമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോങ് മതിയല്ലേ?
1: പാട്ട് ഇഷ്ടമുള്ള ആളാണോ?
2: ഞാനൊരു കലാകാരൻ കൂടിയാണ്, അതുകൊണ്ടാണ് സോങ്
0: ചോദിച്ചത്.
1: അപ്പൊ ഞങ്ങക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ?
2: ഏ പാട്ട് സിംഗർ അല്ല ഞാനൊരു.
0: നമ്മള് പാട്ട് ആസ്വദിക്കൂലേ, അത് വലിയൊരു കലയാണ് അല്ലേ.
2: പാട്ട് ആസ്വദിക്കുന്ന ഇടയ്ക്ക് പാടുകയും ചെയ്യും.
0: പാട്ട് പാടുവെന്ന് പറഞ്ഞിട്ട് നാണം വരുന്നു, കുഴപ്പമില്ല. ഞാൻ
1: ഒരു പാട്ട് പ്ലേ ചെയ്യേ.
2: നിങ്ങൾ ഈ പാട്ട് ഞങ്ങളെ കേൾപ്പിക്കലോ? നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാടി ഞങ്ങൾ കേൾക്കുന്നില്ലല്ലോ.
0: ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ ഗെയിം കളിക്കാണ്ടിരുന്ന ഈ ഒരു ടൈമിൽ ഗെയിം കളിക്കാന്ന് വിചാരിച്ചുണ്ടോ? കുറച്ച് കഴിയുമ്പോ ഞങ്ങള് പാടും.
2: ആഗ്രഹമുണ്ട്.
0: ഓ താങ്ക് യു. നമുക്ക് ഒരു പാട്ട് കേൾപ്പിക്കാം. ഞാന് പുതിയൊരു പാട്ടാണ്, അത് ഏത് ചിത്രത്തിലെയാണെന്ന് പറയാം. ഇനിയിപ്പൊ ആ ചിത്രം പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിലെ നായകനെ പറഞ്ഞാലും മതി. പുതിയ സിനിമയിലെ പാട്ടാണ് കേട്ടോ.
1: പാട്ട്
0: ആരോടൊക്കെ പറയുന്നുണ്ട്.
2: ഓക്കെ,
0: ഇതാ വരുന്ന സോങ്.

0: അവനും അറിയില്ല എനിക്കും അറിയില്ല.
1: മകന്റെ പേരെന്താണ്?
0: മകന്റെ പേര് ദേവപ്രസാദ്.
1: ദേവപ്രസാദ് എന്താ ചെയ്യുന്നത്?
0: അവൻ പത്താം ക്ലാസ് എഴുതി കഴിഞ്ഞു നിൽക്കുന്നു, ഇപ്പൊ പ്ലസ് വണ്ണിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില.
1: ആ, അപ്പൊ പത്താം ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് തിരക്കിട്ട പഠനത്തിലായതുകൊണ്ടായിരിക്കും പുതിയ സിനിമയിലെ പാട്ട് അതായിരിക്കും, കുഴപ്പമില്ല. ഈ സിനിമയില് ഈ പാട്ടിന് കുറച്ച് പ്രാധാന്യമുള്ളൊരു പാട്ടാണ്.

0: അതുകൊണ്ട് ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഓർക്കാൻ സാധ്യതയുണ്ട് ഈ പാട്ട്.
1: അതിപ്പോ മിക്കവാറും നമ്മൾ ഈ പാട്ടുകളെ മിക്കവാറും ഏതെങ്കിലും ഒക്കെ വഴി കേൾക്കാറുണ്ട്.
2: ക്ലാസിക്കൽ സിനിമയും ക്ലാസിക്കൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്.
0: എന്താണ് ചെയ്യുന്നത്?
2: ഞാൻ മൃദംഗ ആർട്ടിസ്റ്റ്.
0: അടിപൊളി.
2: ട്യൂഷനും പ്രോഗ്രാമുമായിട്ട് അങ്ങനെ പോകുന്നു.
0: അപ്പൊ ഞങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ആൻസർ പെട്ടെന്ന് വന്നേനായിരുന്നു അല്ലേ? ആരാണ് ബിന്നി കൃഷ്ണകുമാർ ചോദ്യം ചോദിച്ചല്ലോ, ആരാ സോങ് പാടിയത്? ആരാന്ന്
2: മലയാളത്തിൽ ആദ്യമായിട്ട്.
0: അത് ആരാണ് സിംഗർ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞേനെ അല്ലേ?
1: എന്ത്
0: ചെയ്യാനല്ലേ, ചോദ്യം വന്നപ്പോ മാറിപ്പോയി. ഇത് കുറച്ചേ പുതിയ പാട്ടാണ്. ആ സിനിമ പേര് ചോദിച്ചോണ്ടായിരിക്കാം മേ ബി കിട്ടാണ്ട് പോയത്. നോക്കാം, നമുക്ക് ആരെങ്കിലും പറയുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ദാ വരുന്നു ഒരു അടിപൊളി പാട്ട് അങ്ങോട്ട് വരട്ടെ.
2: ശരി ശരി, ഓക്കെ
0: ഓക്കെ ഓക്കെ, ബൈ.

7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. അതിനുശേഷം ഓൺ ദ ഗോ ഡ്രൈട്ട മ്യൂസിക്കുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അഞ്ജു പീറ്റർ ആൻഡ് വിഷ്ണു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. യുഎസ് താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി സിഐഐ ഡയറക്ടർ ജനറൽ ചന്ദ്രജിത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. അഹമ്മദാബാദ് മെട്രോ വിപുലീകരണത്തിന് 2169 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. 5 സ്റ്റേഷനുകളുള്ള 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में.
0: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും.

0: വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം @AERNews TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധസേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിൽ കടന്നു. ഒന്നാം റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാന്റ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14th പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാന്റ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3rd ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3rd ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് CNGക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ്ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റാ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകടകാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൌണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക്.

0: കരുത്തായി ഉപഗ്രഹ ജാമറുകൾ 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: അങ്ങനെ ഇതാ നമ്മളിങ്ങനെ ഒരു ന്യൂസ് ബ്രേക്കിനൊക്കെ ശേഷം, ഒരു പാട്ടിന്റെ ബ്രേക്കിനൊക്കെ ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ഗെയിം അല്ലേ. വിഷ്ണുവിന്റെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് കേട്ടോ. വിളിക്കാനായിട്ട് നമ്മൾ നമ്പർ എടുത്തപ്പോഴേക്കും
1: കോൾ വന്നു.
0: ഓക്കെ, നമ്പർ
1: പോയി.
0: നമ്പർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു.
1: 0484242810 എന്ന് പറയുമ്പോൾ ഇതേ ഒരു കോൾ വന്നിട്ടുണ്ട്.
0: ഹലോ
2: ഹലോ
1: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം അഞ്ജു മാം.
0: യെസ്, ആരാണിത്?
2: ഞാൻ ചാലക്കുടിയിൽ നിന്നാണ്.

0: ദീപ സുരേഷ്.
1: അതെ.
0: ഓക്കെ, നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ ദീപ.
1: സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം 26-ന് അവഞ്ചർ ഷോയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആണല്ലേ. ഓക്കെ, എന്താണ് അവിടെ വിശേഷങ്ങളൊക്കെ?
1: വിശേഷം, ഞാൻ രോഗിയാണ്. എന്നാലും പോണു. ഒരു 10 ദിവസം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിന്നല്ലേ വന്നുള്ളൂ.
0: ആ, എനിക്ക് ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എങ്ങനെ പോകുന്നു ഹെൽത്ത്?
1: പാട്ടൊക്കെ പാടിച്ചതുകൊണ്ട് നല്ല കായികല്ലേ.
0: ആ, നമുക്ക് പാട്ടൊക്കെ പാടാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കേട്ടോ.
1: കഴിഞ്ഞിട്ടല്ലേ.
0: പിന്നെ ഗെയിമാണ്, നമ്മളുടെ ഗെയിമിൽ പങ്കെടുക്കാൻ റെഡിയാണോ?
1: എന്റെ സൗണ്ട് ചില സമയത്ത് വിട്ടു പോകട്ടോ, അപ്പൊ ഞാൻ കട്ടാക്കേ.
0: ആ ശരി.
1: പ്രശ്നമുണ്ട്.
0: ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ?
1: ഹെൽത്ത് ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ഡിസ്ചാർജ് ചെയ്ത് വന്നുള്ളു. 10 ദിവസം അവിടെ ആയിരുന്നു. കുറച്ച് ജാതി കറച്ചൊക്കെ വന്നു, CPR ഒക്കെ തന്നൊക്കെ അവിടെ ഡോക്ടർമാരൊക്കെ രക്ഷിച്ചൊക്കെ ഇവിടെ കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ
0: അങ്ങനെ നമ്മളൊന്നിനും തോറ്റു കൊടുക്കരുത്.
1: അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ കേൾക്കുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ജയിക്കാനോ തോൽക്കാനോ അല്ല, ആശ്വാസം.
0: അല്ല, ഞാൻ പറയതെ, അസുഖങ്ങൾ വന്നാലും നമ്മൾ തോറ്റു കൊടുക്കരുത്. നമ്മള് നല്ല പോലെ
1: മനസ്സുകൊണ്ട് ഞാൻ തോറ്റിട്ടില്ല.
0: അതെ, അതിലാണ് കാര്യം.
1: അത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലെ, മക്കള്, ഹസ്ബൻഡ്, എന്റെ ബന്ധുക്കളും എല്ലാം
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ വിഷ്ണു ഉണ്ടല്ലോ അവിടെ, കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. ആണല്ലേ, വിഷ്ണു നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള RJ. വിഷ്ണു,
2: ഇനി നമുക്ക് വിളിക്കുമ്പോൾ സംസാരിക്കാം.
0: ശരത്തിന്റെ ശബ്ദം പോലെ അല്ലേ? ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞായിരുന്നു,
2: അന്നപ്പോ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു.
0: വിഷ്ണു മിഡ് ടൈമിലൊക്കെയാണ് കൂടുതലുള്ളത്, മോർണിംഗിലൊക്കെ. ഈവനിങ് അധികം വരാറില്ല, അതുകൊണ്ടാണ്
2: ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്.
0: വിഷ്ണുവിന്റെ ചോദ്യം എന്താ ഇവിടെ? വിഷ്ണു, നമുക്ക്
2: നമ്മള് ലാസ്റ്റ് ചോദിച്ച ചോദ്യം, ആ നമ്മൾ ലാസ്റ്റ് ചോദിച്ച ഒരു എളുപ്പമുള്ള ചോദ്യമാണ്.
1: സിനിമയിൽ
2: മതി.
0: ഓക്കെ, അപ്പൊ അങ്ങനെ
2: ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. ഞങ്ങൾ ചോദിച്ച ചോദ്യം കുറച്ച് വലുതായിരുന്നു, അതിന്റെ ഉത്തരം ഒന്ന് പറയട്ടെ വേഗം. ഞങ്ങൾ ചോദിച്ച ചോദ്യം സിനിമയെ പറ്റിട്ട് നേരത്തെ ചോദിച്ചത്, ഏറ്റവും അധികം തവണ സിനിമയാക്കപ്പെട്ട ഇന്ത്യൻ നോവൽ ഏതായിരുന്നു കേട്ടോ.
0: അതെ,
2: അതിന്റെ ഉത്തരം ദേവദാസ് എന്നായിരുന്നു.
1: അപ്പൊ
2: ചേച്ചിക്കുള്ളൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. 2005 പുറത്തിറങ്ങിയ ചിത്രമാണ്, നമ്മളെല്ലാരും ആഘോഷിച്ച ഒരു ചിത്രമാണ്, രാജമാണിക്യം, മമ്മൂട്ടിയുടെ. ഈ ചിത്രത്തിൽ സായികുമാർ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് അറിയോ?
0: സായികുമാർ ഈ ചിത്രത്തില് മമ്മൂട്ടിയുടെ
1: മമ്മൂക്കടെ
0: അച്ഛനായിട്ടാണ്.
2: വളർത്തച്ഛനായിട്ട്.
0: എന്നാ പോട്ടെ, നമുക്ക് രാജമാണിക്യത്തില് മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരെന്താ?
1: രാജമാണിക്യം.
0: ഇത്രയും എളുപ്പമുള്ളത് ഞാൻ ഇത്രയൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലെ വിഷ്ണു?
1: ഓക്കെ,
0: അതിന്റെ ആൻസർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്
2: രാജരത്നം പിള്ളൈ.
0: പക്ഷെ ഇങ്ങനെ പറയരുത്, അത് തിരുവനന്തപുരം സ്ലാങ്ങിൽ വേണം പറയാനായിട്ട്, അപ്പഴേ
1: ശരിയാവും.
0: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, വിളിച്ചിരുന്നു,
2: സംസാരിക്കാൻ പറ്റിയ സന്തോഷം. അതെ, ഇനി നമുക്ക് അടുത്ത തവണ വിളിക്കുമ്പോൾ ഈ സമയത്തുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം.
1: ഓക്കെ,
0: ഗെയിമിൽ വിളിക്കണം കേട്ടോ.
1: എന്തോ
0: ഗെയിമിലെ? ഗെയിമിൽ ഇനിയും വിളിക്കാം.
2: ഇനിയും വിളിക്കണം, പങ്കെടുക്കണം.
0: ഓക്കെ, അപ്പൊ നമ്മളൊരു പാട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനി നമുക്ക് ഇനി ചോദിക്കാൻ സമയമുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കാം. എന്തായാലും നല്ലൊരു തമിഴ് ട്രാക്കിലേക്ക് പോവാല്ലോ വിഷ്ണു.
2: പോവാം.

0: അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ 54 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയ സമയം അറിഞ്ഞില്ലല്ലോ.
1: വേഗമാണ് ഈ 3 മണിക്കൂർ ഓടിപ്പോയി.
0: അതെ, ഗെയിം ഒക്കെ ആയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ഗെയിമിൽ പങ്കെടുത്തു അല്ലേ.
1: അവസാനം വിളിച്ച കോളർ കൂടി ഉത്തരവ് കൂടി പറഞ്ഞത്.
0: പക്ഷെ നമ്മളൊരു പാട്ടിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി വരുന്നത് ആ പാട്ടാണ്. അപ്പൊ അത് ഏത് ചിത്രത്തിലെ സോങ് ആയിരുന്നു ആണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി വരുന്ന ആ സോങ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവമായ മൂവിയിലെ സോങ് ആണ്. നമ്മൾ ഇനി പുതിയ മൂവിയാണ്, എല്ലാവർക്കും അറിയാം.
1: അതെ,
0: അഡിലുലുവിനെ ഓർമ്മ.

0: ഓർമ്മയുള്ള എല്ലാവർക്കും അറിയാം, ആ പാട്ടും ആ ചിത്രവും ഓർമ്മയുണ്ട്. എന്നാലും ചിലർക്ക് അതിന്റെ ആൻസർ കിട്ടിയില്ല. എന്നാലും ആൻസർ ചില
1: ടെൻത്തിന്റെ ഒരു തിരക്കിനിടയ്ക്കായിരിക്കും ആ വിളിച്ച ആൾക്ക്
0: അതെ കിട്ടാണ്ട് പോയത്, കുഴപ്പമില്ല. എന്നായാലും അതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് തൈബ പറഞ്ഞാലോ?
1: അതെ അതെ, സമയം ഏകദേശം കഴിയാറായിരിക്കുക.
0: ഏകദേശം കഴിയാറായി. സമയം 7 മണി കഴിഞ്ഞ 55:06. അപ്പോൾ നമ്മൾ പതുക്കെ ഗെയിം ഷോയിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളുടെ സ്വന്തം റെയിൻബോ അജയ് അഞ്ചു, പീറ്റർ ആൻഡ്
1: വിഷ്ണുദാസ്.

0: ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന 10 സ്കൂളുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ചു, ലാബിൽ അയച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേപ്പർ കറൻസി നോട്ടുകൾ പിൻവലിച്ച് പകരം പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൊട്ടിയൂർ ഉത്സവ നഗരിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. 2 താൽക്കാലിക സ്റ്റാളുകൾ 10,000 രൂപ വീതം പിഴ ചുമത്തി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് പിന്മാറിയത്. കേരള കാർഷിക സർവകലാശാലയുടെ ഓണച്ചന്ത 2026 ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രത്യേക മഴമറ പദ്ധതിക്ക് തൃശൂർ കണ്ണാറയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
2: Musically yours, FM Rainbow 107.5. Stay tuned.
3: Moments with Rainbow. An exclusive chat show. Moments with Rainbow.

0: ഹായ് ഹലോ, നമസ്കാരം. ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോ. ഇന്ന് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററിൽ സക്സസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളുടെ എഡിറ്റർ വിനായകാണ് കൂടെയുള്ളത്. ഞാൻ വി എസ് മിത്ത. അപ്പോൾ വിനായക് നമസ്കാരം.
1: നമസ്കാരം.
0: അപ്പോൾ ദൃശ്യത്തിലെ കുട്ടികളെയൊക്കെ നമുക്കറിയാമല്ലേ, അതായത് ദൃശ്യം 1-ല് ചെറിയ കുട്ടികളായിരുന്ന കുട്ടികളൊക്കെ ഇപ്പം അങ്ങ് വലിയ കുട്ടികളായി. അതുപോലൊരു കുട്ടിയായിട്ട് ദൃശ്യം 1-ല് വന്നൊരു കുട്ടിയാണ് വിനായക്. അപ്പോൾ വിനായക് ഫിലിമിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ദൃശ്യം 1-ആണ്. ദൃശ്യം 1-ല് അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. അവിടുന്ന് പിന്നെ ദൃശ്യം 2 ആൻഡ് ദൃശ്യം 3 ഫിലിമുകളുടെ ഇൻഡിപെൻഡൻറ്റ് എഡിറ്റർ ആവുന്നു. അപ്പോൾ ആ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്?
1: ദൃശ്യം 1-ല് ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു. എന്റെ സീനിയർ ആയിരുന്നു അയ്യൂബ് ഖാൻ. പുള്ളിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യാൻ ചാൻസ് കിട്ടി. അതായിരുന്നു ഫസ്റ്റ് ദൃശ്യം.

0: മെയിൻ എഡിറ്റർ പുള്ളി തന്നെയായിരുന്നു സ്പോട്ട് ചെയ്തത്. അപ്പൊ പുള്ളിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്പോട്ട് അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു തുടങ്ങിയത്.
1: സെക്കൻഡ് ആയപ്പോഴത്തേക്കും ഇൻഡിപെൻഡന്റ് ആയി ഇപ്പോ തേർഡ് വരെ എത്തി നിൽക്കുന്നു. നമുക്കിപ്പോ ഒരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. വിനായകന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയും.
0: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന പണ്ട് കാലം തൊട്ടേ മാറാത്തൊരു സാറാണ് മറ്റേ ഉദയനാണ് കാര്യത്തിനകത്തെ പറയാതെ അറിയാതെ. ഫോണിൽ ഞാൻ ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ടാണത്.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ തിയേറ്ററിൽ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം, ദൃഢം തുടങ്ങി 10-ലധികം സിനിമകളുടെ എഡിറ്റർ വിനായകാണ്. സാധാരണഗതിയിൽ അങ്ങനെ ആർക്കും കിട്ടാത്ത വലിയൊരു ഭാഗ്യമാണ് അല്ലേ? അതേസമയം വിനായകനൊരു ചാലഞ്ച് കൂടിയാണ്, കാരണം ദൃശ്യം എന്ന് പറഞ്ഞാൽ പല ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെടുന്നു, ഒരു പാൻ ഇന്ത്യൻ ഫിലിമാണ്. ഏതായിരിക്കണം ബെറ്റർ എന്നുള്ളൊരു സാധനം വരുമോ?
1: എല്ലാ തവണ ആദ്യം ചെയ്യുന്നത് നമ്മളല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയില്ല. രണ്ടാമത് ചെയ്യുന്ന ഒരാൾക്കായിരിക്കണം, കാരണം ഒരു ബെഞ്ച് മാർക്ക് അവിടെ കിടപ്പുണ്ട്, അതിനേക്കാളും ബെറ്റർ ആക്കണം എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുമായിരിക്കും. നമ്മൾ ആദ്യം നമ്മളല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ആ സാർ എഴുതി വെച്ചിരിക്കുന്നത് ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ.
0: ഇപ്പൊ ഒരു എഡിറ്ററുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
1: ഇല്ല, അതാ എന്താ പറയാ, ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജിൽ നിന്ന് ആ ഒരു പടത്തിന്റെ ഫ്ലോ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയുടെ ഫ്ലോ നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന വേർഷൻ എല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യണം, ഡയറക്ടറെ കൺവിൻസ് ചെയ്യണം. ഡയറക്ടർ മാത്രമല്ലല്ലോ പ്രൊഡക്ഷനിലുള്ളത്, ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും ആൾക്കാരുണ്ട്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. എന്നാൽ നമ്മുടെ കോൺസെപ്റ്റ് ഫൈനൽ വേർഡ് ഡയറക്ടറെ ആണെങ്കിലും നമ്മളിത് ഓഡിയൻസിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, അവരുടെ ഒരു പെർസ്പെക്റ്റീവിലും കൂടെ എല്ലാവരുടെ പെർസ്പെക്റ്റീവിലും ഒരേ സമയം ചിന്തിക്കാൻ പറ്റണം. എന്നിട്ട് നമുക്ക് പ്രശ്നം തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ ഡയറക്ടർക്കൊക്കെ ആണെങ്കിൽ അത് കൺവിൻസ് ചെയ്തെടുക്കണം നമ്മൾ, ഇല്ല അതങ്ങനെയല്ല. എന്നാൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ഡയറക്ടർക്ക് സാധിക്കുവാണെങ്കിൽ ഓക്കെ, അതിനനുസരിച്ച് മാറുക അറിയുക, അത് തന്നെയാണ് നമ്മൾ ആ പ്രോസസ്സിൽ ഫേസ് ചെയ്യുന്ന ടാസ്ക്.
0: വിനായക എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് മ്യൂസിക് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാറുണ്ടോ?
1: ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു സീനിന്റെ ഒരു ഒരു ഡെപ്തും ഫീലും കിട്ടണമെങ്കിൽ ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത് ഗുണം ചെയ്യും.
0: ആണോ? ഇവര് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറയാറുണ്ട് അവര് റെഫറൻസ് മ്യൂസിക് വെച്ച് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്? എഡിറ്റേഴ്സ് ചെയ്യാറുണ്ട്
1: അങ്ങനെ? എല്ലാ എല്ലാ എല്ലാ എഡിറ്റേഴ്സും ചെയ്യാറുണ്ട്.
0: ആണോ? എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കേൾക്കാറുള്ള ഒരു പാട്ട് കൂടി പറയാം.
1: തേടിയിറങ്ങും മുകിലെ മഴത്തുള്ളിക്കിളിക്കം.
0: അപ്പൊ നമുക്ക് ആ പാട്ട് ഇട്ടിട്ട് തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 എഫ് എം കൊച്ചി 107. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഡിറ്റർ വിനായക്കാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഒക്കെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ വിനായക് ഫസ്റ്റ് ഒരു എഡിറ്റ് കഴിഞ്ഞിട്ട് ഡയറക്ടറെ കാണിക്കുകയാണോ ചെയ്യുക? അതോ ഒരു ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു എഡിറ്റിംഗ് പ്രോസസ്സാണോ?
1: ഒരു ഫസ്റ്റ് ഒരു ബേസിക് ആദ്യത്തെ ഒരു ഫസ്റ്റ് കട്ട് നമ്മൾ നമ്മുടെ ഇതനുസരിച്ച് ചെയ്യും, എന്നിട്ട് സാറ് വന്നിരിക്കും, സാറിന് വേണ്ട ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, അത് എനിക്ക് വർക്കാവുന്നില്ലെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ നടക്കും. അങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. സാറങ്ങനെ ഫുൾ പടം എഡിറ്റ് അങ്ങനെ കൂടിയിരിക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഫസ്റ്റ് ഒരു ബേസ് വേർഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വന്നിരുന്ന് അതിൻ്റെ മുകളിലുള്ള കൂട്ടലും കുറക്കുകളും ചർച്ചകളും ഒക്കെയാണ്
0: കൂടുതലും.
1: ഡയറക്ടറല്ലേ കപ്പിത്താൻ, അദ്ദേഹത്തിന്റെ അല്ലേ സിനിമ.
0: ഇപ്പോൾ ദൃശ്യം പോലെ ഒരു സീരീസ് ഫിലിം എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു എഡിറ്റർ എന്ന നിലയിലുള്ള ഒരു വെല്ലുവിളി എന്തായിരുന്നു?
1: എഡിറ്റിങ്ങിലെ വെല്ലുവിളി അല്ലായിരുന്നു, അത് ആക്ച്വലി പടത്തിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഒരു എക്സ്പെക്ടേഷനും ഉണ്ടല്ലോ, അപ്പൊ അതിന് കോട്ടം സംഭവിക്കരുത് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ചെയ്തു വരുമ്പം ഒഫ്കോഴ്സ് കമ്പാരിസൺ ഉണ്ടാവും, വണ്ണ് പോലെ ടു പോലെ എന്നുള്ള രീതിയിൽ. കാണാൻ വരുന്ന ഓഡിയൻസ് എന്താ പറയുക, ഭയങ്കര ഹൈ എക്സ്പെക്ടേഷനോടെയാണ് വരുന്നത്. അവരുടെ മുന്നിലേക്ക് നല്ല രീതിയിൽ സംഭവം സെർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. പിന്നെ ഒഫ്കോഴ്സ് ദൃശ്യത്തിൻ്റെ ഒരു നറേറ്റീവ് പാറ്റേൺ ഉണ്ടല്ലോ, അതും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വണ്ണും ടൂം പോലെ തന്നെയാണ് ത്രീയുടെയും ഒരു നറേറ്റീവ് പോകുന്നത്. അത് ആ ഒരു ഫ്ലോ കട്ടാവാതെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. സാറ് എഴുതുമ്പം സ്ക്രിപ്റ്റിൽ ഉണ്ട് സാധനം, ഷൂട്ട് ചെയ്ത് വരുന്നു. അപ്പം നമ്മുടെ ചാലഞ്ച് എന്നുള്ളത് ഇതിനൊരു താളം ഉണ്ടല്ലോ, അത് ഈ പ്രേക്ഷകരിലേക്ക് ഇത് സസ്പെൻസുകൾ എത്തിക്കുന്നതിൻ്റെ ഒരു ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ഒന്ന് ആൾക്കാരെ മുഷിപ്പിക്കാനും പാടില്ല, എന്നാൽ നമ്മൾ എന്തെങ്കിലും റിവീൽ ചെയ്യുന്ന സമയത്ത് എന്നാൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോട് തന്നെ ആൾക്കാർക്കത് കിട്ടണം. പ്രത്യേകിച്ച് ദൃശ്യം സീരീസ് ആവുന്നത് കൊണ്ട് ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കും, എന്ത് ടൂവും കൂടെ കഴിഞ്ഞോടെ ഇപ്പൊ ആൾക്കാർ ഒരു സീനേയും വെറുതെ വിടില്ല, എന്തേലും ഇവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ എല്ലാവരും അവരവരുടേതായ തിയറികളും കോൺസെപ്റ്റുകളും ആലോചിച്ചുകൊണ്ടാണ് പടം തന്നെ കാണുന്നത്.

0: ആൾക്കാരെ അതിനെ വിട്ടുകൊടുക്കാതെ അവരെ നമ്മുടെ നമ്മൾ പറയുന്ന കഥയുടെ കൂടെ ട്രാവൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. ഒരു ഫ്രഷ് സിനിമയ്ക്ക് ഇത്രയും ബാധ്യതയില്ല. പക്ഷെ ദൃശ്യം എന്ന് വരുമ്പോഴത്തേനും അത് മാത്രമല്ല, അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പടം അല്ലല്ലോ അത്.
1: അപ്പൊ നമുക്കിപ്പോ ദൃശ്യത്തിലെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
0: സന്തോഷം.
1: ഏത് പാട്ടാ?
0: ദൃശ്യം 3-ലെ ഇനി വരുമോ എന്നുള്ള സോങ്. അത് ആക്ച്വലി സിനിമയ്ക്കകത്തില്ലായിരുന്നു, നമ്മളൊരു ഓപ്പണിംഗ് ടൈറ്റിൽ സീക്വൻസിന് വേണ്ടി ചെയ്യിച്ചതാണ് ആ പാട്ട്. പക്ഷെ പിന്നെ പ്ലാനുകൾ മാറി, അവിടെ മ്യൂസിക്കായി. അപ്പൊ നമ്മളതിനെ പ്രൊമോഷണൽ ലിറിക്കൽ വീഡിയോ പിന്നെ എവിടെയെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ പിന്നെ മാറ്റി വെച്ചൊരു പാട്ടാണത് ഇനി വരുമോ. പക്ഷെ അത് ഞങ്ങൾക്കെല്ലാവർക്കും വന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു അത്.

0: ഇത് അങ്ങനെ വീണ്ടും അതിനെ ബെറ്റർ ആക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ട്.
1: വിനായകന്റെ ഫിലിമിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
0: ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് സിനിമ പഠിക്കാൻ ഇവിടെ എറണാകുളത്ത് നിയോ ഫിലിം സ്കൂളിൽ വന്ന ആളാണ്. ആ സമയത്ത് അങ്ങനെ കുറെ പഠനം അത്ര നല്ല രീതിയിൽ സ്മൂത്തായിട്ട് എൻ്റെ പോയിട്ടില്ല. ഒരു പ്ലസ് വൺ പ്ലസ് ടു
1: ആ സമയത്ത് ഫിലിം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നോ?
0: സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു, അല്ലാതെ സിനിമയെ കയറണം സിനിമ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്കങ്ങനെ. ഇനി എന്താ പറയുക, ഈ പുസ്തകം തിയറി പഠിപ്പ് പരീക്ഷ എക്സാം ആ ഒരു സംഭവം ഇനി വർക്കാവില്ല എന്നൊരു സ്റ്റേജിലാണ്. എന്നാൽ പിന്നെ നമുക്ക് പിന്നെന്തെങ്കിലും ഇഷ്ടമുള്ള പരിപാടി എന്നുള്ളത്, സിനിമ ഭയങ്കര ഇഷ്ടമാണ്, കമ്പ്യൂട്ടറെ കുത്താനും ഇഷ്ടമാണ്, അങ്ങനെ എന്നാ ആണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്കും കൃത്യമായ പ്ലാനോ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം സംഭവിച്ച് സംഭവിച്ചങ്ങ് ഇവിടം വരെ എത്തിയതാണ്.
1: അപ്പോൾ എഡിറ്റിംഗ് ചൂസ് ചെയ്യാൻ കാരണം ഈ സിസ്റ്റത്തോടുള്ള ഇഷ്ടം അങ്ങനെയാണോ?
0: അങ്ങനെ എഡിറ്റിംഗ് ചൂസ് ചെയ്ത് വന്നതൊന്നുമല്ല, ഇവിടെ വരിക, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക. കമ്പ്യൂട്ടറിനോടുള്ള ഇഷ്ടം, അതിപ്പോൾ എഡിറ്റ് മാത്രമല്ല, വി എഫ് എക്സ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആക്ച്വലി നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഇത്രയും ഫീസ് കുറവുള്ള പരിപാടി എഡിറ്റിംഗ് ആയിരുന്നത് കൊണ്ട് അതങ്ങ് ചൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിൽ പഠിക്കുമ്പോൾ പോലും എനിക്കങ്ങനെ സിനിമ എന്താ കയ്യെത്താത്ത ഒരു സാധനം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. ഇത് വല്ല ചാനലിലും ഇത് കഴിഞ്ഞ് കയറാമെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഒരു 3 മാസം ട്രെയിനിംഗ് ആയിട്ട് ഒരു ചാനലിൽ പോയി നിന്നു, അപ്പോഴാണ് ഇല്ല ഇതല്ല നമ്മുടെ ഒരു സാധനം എന്നൊരു തോട്ട് വന്നതും. പിന്നെ തിരിച്ചു വന്ന് വീണ്ടും ഇങ്ങനെ ആരെയിലും കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കയറാൻ ചോദിച്ച് ചോദിച്ച് ചോദിച്ച് കുറച്ച് നാളിന് ശേഷം എൻ്റെ സീനിയർ ആയിരുന്നു അയൂബ് ഖാൻ, പുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്റ്റുഡിയോ പോലെ ചെറിയ വർക്കുകൾ ചെയ്യുന്നൊരു ഐഡിയ പുള്ളി പ്ലാൻ ചെയ്തപ്പോൾ അതിലേക്കാണ് എന്നെ വിളിക്കുന്നത്. പക്ഷേ എൻ്റെ സമയം നന്നായിരുന്നു, ഞാൻ ചെന്ന് ഒരാഴ്ചക്കുള്ളിൽ പുള്ളിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ ചാൻസ് കിട്ടി, അതായിരുന്നു ഫസ്റ്റ് ദൃശ്യം. അപ്പോൾ ഓഫ്കോഴ്സ് ആ സ്റ്റുഡിയോ പ്ലാൻ പുള്ളി ഡ്രോപ്പ് ചെയ്തു, കൂട്ടത്തിൽ ഞാൻ സിനിമയിലേക്ക് കയറി.
1: അതും ലാലേട്ടൻ്റെ ഫിലിമിലേക്ക് തന്നെ എൻട്രി. ഇപ്പോൾ നിങ്ങൾ ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ എഡിറ്റിംഗ് അല്ലാതെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരുന്നോ? സൗണ്ട് ഡയറക്ഷൻ, സിനിമാഗ്രഫി, അങ്ങനെ
0: എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ തേർഡ് ബാച്ച് അങ്ങ് ഉണ്ടായിരുന്നു, അവർ തുടങ്ങി വരുന്ന ഒരു സമയമാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു, കോഴ്സ് ഡിസൈൻ ആണെങ്കിലും എല്ലാം കൊണ്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരുന്നു. മെയിൻ നമ്മൾ പഠിക്കുന്ന എഡിറ്റിംഗ് ആണെങ്കിലും ബാക്കി സൗണ്ട് ഡയറക്ഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ വെൽക്കം ആണ്. ഞങ്ങളൊക്കെ പഠിക്കാൻ ചെല്ലുമ്പം ഈ സിനിമ പഠിക്കുക എന്നുള്ളത് അത്രയ്ക്ക് എന്താ പറയുക, എല്ലാവരും വെൽക്കം ചെയ്യുന്നൊരു കാര്യമല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പം ഞങ്ങളുടെ ബാച്ചിൽ 60 പേരുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും അത് 30 പേരെ അടിച്ചു ചുരുങ്ങി. ചിലർ എക്സൈറ്റ്മെന്റ് വരുന്നവരുണ്ടാവും, ചിലർക്ക് വീട്ടിലെ പ്രഷർ കാരണം നിർത്തി പോകേണ്ടി വന്നവരുണ്ടാവും. ഇപ്പോഴാണ് കുറച്ചുകൂടെ അതൊരു കോമൺ കോഴ്സായി മാറിയത്.
1: ഫസ്റ്റ് ഫിലിം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത നെക്സ്റ്റ് പടങ്ങൾ വന്നു തുടങ്ങിയിരുന്നു.
0: ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നല്ലോ, ഞാനും സിനിമകൾ ആദ്യമായിട്ട് ഞാൻ കാണുന്ന സിനിമാ ലൊക്കേഷൻ ആയിരുന്നു ദൃശ്യം. ഞാൻ അത് കഴിഞ്ഞ് ഐബേണിന്റെ കൂടെ തന്നെ പടങ്ങളിൽ അസിസ്റ്റ് ചെയ്തായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ ജിത്തു ജോസഫിന്റെ എഡിറ്റർ അയൂബ് ഖാൻ ആയിരുന്നുകൊണ്ട് സാറിന്റെ പടങ്ങളിൽ കൂടുതൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സ്പോട്ടിൽ ഞാൻ മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയി തുടങ്ങിയത് ആദി പ്രണവ് മോഹൻലാലിന്റെ പടം. അപ്പം അത് അങ്ങനെ 2-3 പടം ഞാൻ സ്പോട്ടും ചെയ്തപ്പം ഓക്കെ, അപ്പോഴാണ് സാറുമായിട്ട് കൂടുതൽ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ വരുന്നതും. അപ്പോഴായിരിക്കും സാറിന് തോന്നിയത് പുള്ളി അടുത്ത പടം ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങ് ഞാൻ തമ്പി എന്ന് പറഞ്ഞൊരു സാറൊരു തമിഴ് പടം ചെയ്തിരുന്നു, അപ്പൊ അതാണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തത്. പക്ഷെ അത് തമിഴായിരുന്നല്ലോ, നമുക്ക് മലയാളത്തിൽ ചെയ്യണം, മലയാളമാണല്ലോ നമ്മുടെ.
1: ജിത്തു ജോസഫ് തമിഴിൽ ഡയറക്ട് ചെയ്ത പടം,
0: കാർത്തി ജ്യോതിക നിഖില വിമൽ ഇവരെല്ലാം അഭിനയിച്ച ഒരു പടം, 19-ലായിരുന്നു തോന്നുന്നു. അതായിരുന്നു ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയ പടം. ആക്ച്വലി ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് റാം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു, അതും ലാലേട്ടനെ വെച്ചോണ്ട് തന്നെ. പക്ഷെ ആ പടം ഇപ്പൊ ഒന്ന് സ്റ്റോപ്പായി നിൽക്കുകയാണ്. അപ്പൊ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു നമ്മള്, ഓക്കെ ആറ്റുനോറ്റ് ഫസ്റ്റ് പടം എന്ന് പറഞ്ഞു, അതും മോഹൻലാലിനെ വെച്ച് വലിയൊരു പടം തുടങ്ങി, പക്ഷെ അത് പാതി വെച്ച് നിന്നു എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അയ്യോ. പക്ഷെ ചിലപ്പോഴൊക്കെ അത് ഭയങ്കര നിമിത്തങ്ങളെ വിശ്വസിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് തുടങ്ങിയ ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് തന്നെ കറങ്ങി തിരിഞ്ഞ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്റെ ആദ്യത്തെ മലയാള പടം എന്നുള്ള രീതി വന്നു.
1: അപ്പൊ നമുക്ക് ഇപ്പോ ഒരു പാട്ട് കൂടി കേൾക്കാം അല്ലേ? ഇപ്പൊ വിനായക 10 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം.
0: നേരിലെ റൂഹ എന്ന് പറഞ്ഞൊരു സോങ്, സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു പാട്ടിന്റെ പ്ലേസ്മെന്റ് ഇല്ലായിരുന്നു, അത് നേരെ പ്രൊമോഷണൽ സോങ് ആയിട്ട് ചെയ്ത പാട്ടാണ്. അത് ഇപ്പൊ ദൃശ്യത്തിന് കാര്യത്തിൽ സംഭവിച്ചിട്ട് നേരത്തെ തിരിച്ചാണ് നേരിടെ സംഭവിച്ചത്. പ്രൊമോഷണൽ സോങ് എടുത്ത് പടത്തിൽ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് നോക്കി വർക്കായതാണ്.
1: സോങ് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഡിറ്റർ വിനായകാണ്. ഇപ്പോൾ പടം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്ക്രിപ്റ്റ് എന്തായാലും വായിക്കുമല്ലോ. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ക്രിപ്റ്റ് വിഷ്വലൈസ് ചെയ്ത രീതിയിലല്ല വന്നിട്ടുള്ളതെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ ഡയറക്ടർ അടുത്ത് സംസാരിക്കാറുണ്ടോ?
1: നമുക്ക് അതിനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. എന്തെങ്കിലും അതുപോലെ വർക്കാവുന്നില്ല എന്ന് തോന്നിയാൽ നമുക്ക് തുറന്നു പറയാനുള്ള ഇതുണ്ട് നമുക്ക്. ഇപ്പൊ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ദൃശ്യത്തിന്റെ അല്ല, ഇതിന് മുമ്പത്തെ വർക്ക് ചെയ്ത ചില സിനിമകളിൽ ഷൂട്ട് ചെയ്തു എഡിറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീഷൂട്ട് ചെയ്യും.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഡിറ്റർ വിനായക് ആണ്. ഇപ്പോൾ വിനായകന്റെ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെയുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്?
1: സാറ് തീർച്ചയായിട്ടും എൻ്റെ ഒരു മെന്റർ തന്നെയാണ്. കാരണം ഞാൻ എന്താ പറയുക, സിനിമ പഠിച്ചതും എല്ലാം സാറിൻ്റെ പടങ്ങളിലൂടെ തന്നെയാണ്. ഇത്രയും ഒരു 10-13 വർഷമായിട്ട് സാറിൻ്റെ കൂടെ തന്നെ എല്ലാം സാറിൻ്റെ മിക്ക സിനിമകളിലും വർക്ക് ചെയ്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഫാമിലി തന്നെയാണത്. ട്രസ്റ്റ് ആൻഡ് കംഫർട്ട്, അതാണ് സിനിമയിലെ എല്ലാ മേഖലയിലും വേണ്ടത്.
0: ഇപ്പം ദൃശ്യത്തിലേക്ക് വരുമ്പോൾ ഏത് ഭാഗം എഡിറ്റ് ചെയ്ത സമയത്താണ് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നി?
1: ഓഫ് കോഴ്സ് ആ ക്ലൈമാക്സ് തന്നെയാണ്.
0: ക്ലൈമാക്സ്
1: തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഇതുവരെ ഓഡിയൻസ് ആരും അത് ഗസ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ആ സീൻ, അതും കുറച്ചധികം ഇന്റർകട്ടുകൾ വരുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ട് അതായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടും ഭയങ്കര ഡ്രസ്സായിട്ടും ചെയ്ത ഒരു പോർഷൻ.
0: അപ്പൊ നമുക്കിപ്പോ ദൃശ്യത്തിലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഡിറ്റർ വിനായകാണ്. ഇപ്പോൾ ഓരോ ഫിലിമും ചെയ്യുന്ന സമയത്ത് ഓരോ ഡയറക്ടേഴ്സിനും ഓരോ രീതികളായിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൈലിലേക്ക് അഡാപ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഈസിയാന്ന് തോന്നുന്നുണ്ടോ?
1: അങ്ങനെ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റൈലിൽ പെട്ടു പോകരുത് എന്നുള്ളതാണ്. കാരണം എല്ലാം ചെയ്യാൻ പറ്റണം. ഇച്ചിരി ഓഫ് ബീറ്റ് പടമാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. എന്നാൽ ഒരു ഹൈ കൊമേഴ്ഷ്യൽ പടവും ചെയ്യാൻ പറ്റണം. പക്ഷേ ഓക്കെ, നമ്മൾക്ക് സ്പെഷ്യലൈസ്ഡ് എന്ന് പറയാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ചെയ്യാൻ കുറച്ചുകൂടെ നമ്മളെ കൊണ്ട് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും, അതുണ്ടായിരിക്കും. പക്ഷേ എല്ലാത്തിലും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും ഒരു ഡയറക്ടറെ കൂടാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ എനിക്ക് കൂടുതൽ ഡയറക്ടേഴ്സിലേക്ക് അപ്രോച്ച് ചെയ്ത് അവരുടെയും കൂടെ ടേസ്റ്റും ഒരു രീതികളും നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ അതെല്ലാം ഹെൽപ്പാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പരമാവധി അതുകൊണ്ട് നോക്കുന്നത് തിയേറ്ററിൽ പോയി, മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കൂടുതൽ സിനിമകൾ കാണുക എന്നുള്ളതാണ് ഞാൻ എന്നെ തന്നെ പോളിഷ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന കാര്യം.
0: വിനായക ഇപ്പോൾ ഒരു 10 സിനിമകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ.
1: തമ്പി, അത് കഴിഞ്ഞ് ദൃശ്യം 2, 12th മാൻ, കൂമൻ, നേര്, നുണക്കുഴി, മിറാജ്, വലതുവശത്തെ കള്ളൻ, ദൃഢം, ദൃശ്യം 3.
0: മിക്കതും ഒരു സസ്പെൻസ് ത്രില്ലർ പടങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ?
1: മോസ്റ്റ്ലി അതാണ്. അപ്പൊ ഞാനത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ്, കൂടുതൽ ജോണറുകൾ ട്രൈ ചെയ്യുക.
0: ഈ ത്രില്ലറുകൾക്ക് ഇപ്പോ ഒരു നല്ല വ്യൂവേഴ്സ് ഉള്ളതായിട്ട് തോന്നാറുണ്ടോ?
1: ഇപ്പം ഇപ്പൊ എന്താ പറയാ, എല്ലാവരും ഓട്ടത്തിലല്ലേ ജീവിക്കാറുള്ളത്. അപ്പൊ ഈ തിയേറ്ററിനകത്ത് കയറിയ 2 മണിക്കൂറോ 3 മണിക്കൂറോ എൻഗേജ് ചെയ്തെടുത്തുക. അപ്പോൾ ത്രില്ലറുകളുടെ ഗുണമെന്ന് വെച്ചാൽ വൺസ് ഹുക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ വാല പിടിച്ച് നമ്മൾ ആ ഒരു 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തോളൂ. ഇപ്പം ത്രില്ലർ എന്നൊന്നുമല്ല, ഏത് അതിപ്പോൾ പേടി ഹൊററോ കോമഡി ഏതാണേലും തിയേറ്ററിൽ ഇരിക്കുന്നവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അതാണ് വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.

0: ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അത് തന്നെയാണ്.
1: പ്രഹ്ലാദനോടൊപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
0: ലാലേട്ടൻ അടിപൊളിയല്ലേ. ഞാനിപ്പോൾ 10 പടം ചെയ്തതിനകത്ത് ഏറ്റവും കൂടുതൽ മോഹൻലാൽ സിനിമകളാണ്. ആ ദൃശ്യം 2, ദൃശ്യം 3, നേരെ 12th മാൻ. ആ 4 സിനിമ. ഫസ്റ്റ് ദൃശ്യം തൊട്ടങ്ങളുള്ളതുകൊണ്ട് ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാനും എടുത്തു പോകാനും ഒക്കെ ഭയങ്കര പേടിയുള്ളിടത്തു നിന്ന് ഇപ്പം കുറച്ചുകൂടെ കംഫേർട്ടും ഫ്രീഡം ഒക്കെ കിട്ടി. അത് നമ്മളൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ആള് ചില്ലാണ്. അന്നും ഒന്നും ഒരേപോലെ സെറ്റിൽ എല്ലാരെയും ഹാപ്പി ആക്കി, കംഫർട്ട് ആക്കി, തമാശ പറഞ്ഞ്.
1: ലാലേട്ടന് മാത്രം പ്രായമാവുന്നില്ല അല്ലേ?
0: അതെ അതെ. എന്റെ ആ സമയത്തേക്ക് ഫോട്ടോ എടുത്ത് നോക്കിട്ട് നോക്കുമ്പോ പുള്ളി പുള്ളി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലുതാവുന്നു.
1: ഡിറക്ഷൻ പ്ലാൻ ഉണ്ടോ?
0: നിലവിലില്ല. ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം എന്നേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ.
1: അല്ല, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനാണ് ഡിറക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഫിലിം ഇങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ തോന്നാറില്ലേ നമുക്ക്?
0: അത് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ തോന്നുമ്പോ തന്നെ അതിനകത്ത് നമ്മുടെ മൈനസുകളും ജഡ്ജ് ചെയ്യാൻ പറ്റും. ചില സാധനങ്ങൾ ബെറ്റർ ആയിട്ട് വന്നിരിക്കുന്ന സീനുകൾ ഞാൻ ചിന്തിച്ചു വെച്ചതിനേക്കാളും ബെറ്റർ വരുമ്പം അവിടെ നമ്മൾ നമ്മുടെ കുറവല്ലേ കാണുന്നത്. അപ്പൊ ഞാനിതിനെ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഒരു ക്രേസോ കോൺഫിഡൻസോ തോന്നുന്ന ഒരു മൊമെന്റിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാന്ന് ഞാൻ ഇതാകുള്ളൂ. തൽക്കാലം ഇപ്പൊ വെട്ടിക്കണ്ടെങ്കിലുമായി നടക്കാം.
1: വിനായക തന്നെയാണ് കൂടുതൽ എല്ലാ പടങ്ങളിലും സ്പോട്ടും ചെയ്തെന്ന് തോന്നല്ലേ? അപ്പൊ ഇതൊരു വർക്ക് ലോഡ് അല്ലേ ശരിക്കും?
0: ആ പക്ഷെ ലൊക്കേഷൻ ഇപ്പൊ ഞങ്ങള് ഞാനൊക്കെ ഇച്ചിരി ഈ ഉൾവലിഞ്ഞ സ്വഭാവമുള്ള ആൾക്കാരായതുകൊണ്ട് കൂടുതലും മുറിക്കുള്ളി കമ്പ്യൂട്ടറിന് മുന്നിലാണ് ജീവിതം. ലൊക്കേഷൻ എന്നുള്ളത് നമ്മുടെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ അത് കുറച്ചെങ്കിലും നമ്മളൊരു ഔട്ട്സൈഡ് എൻജോയ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിംഗിലാണ്. അതുകൊണ്ട് അവിടെ വർക്ക് ലോഡ് ഉണ്ടെങ്കിലും നമ്മളത് എൻജോയ് ചെയ്യും. അതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ലൊക്കേഷനിലും കൂടുതലും ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് നേരിട്ടതെല്ലാം കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഹാപ്പി.
1: സീൻസ് ഒക്കെ കാണുന്ന കാരണം പിന്നെ എഡിറ്റ് ചെയ്യാൻ നേരത്തെ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ?
0: ഓഫ്കോഴ്സ് ഓഫ്കോഴ്സ്. കാരണം ഇപ്പോൾ എന്തൊക്കെ ഷോട്ട് എത്രത്തോളം പോയിട്ടുണ്ട് ഇതെല്ലാം നേരിട്ട് കണ്ടതുകൊണ്ട് എന്താ 3-4 പോയി ടേക്കുകളിനകത്ത് ചിലപ്പം എല്ലാ ടേക്കിലും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണും. നേരിട്ട് കാണുന്നതുകൊണ്ട് നമുക്കത് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഫുൾ ഇത് കാണാനിരുന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ എക്സോസ്റ്റഡ് ആയിപ്പോവും. ലൈവിൽ ഇത് കാണുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. അപ്പം അത് ഗുണമുണ്ട് ദോഷമുണ്ട്.
1: ഓക്കെ ടേക്കുകളല്ലാത്ത എല്ലാ ടേക്കുകളും കാണുമോ?
0: ലൊക്കേഷനിൽ ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ ലൈവായിട്ട് കാണുമല്ലോ.
1: എന്നാലും നമ്മൾ പക്ഷെ ഓർത്ത് വെക്കില്ലല്ലോ ഏത് ടേക്കായിരിക്കും.
0: അല്ല, എനിക്കത് ശീലമായതുകൊണ്ട് എൻ്റെ തലയുണ്ട്. പിന്നെ ഞാൻ സ്പോട്ടും ചെയ്യുന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും നല്ലൊരു സാധനം കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കും. ചിലപ്പോൾ ഓക്കെ പറയാത്തൊരു ഷോട്ടായിരിക്കും, പക്ഷെ അതിനകത്ത് ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ കൊള്ളാൻ തോന്നിയാൽ ഞാനത് എടുത്ത് മാറ്റി വെക്കും, ഫൈനലി യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ.
1: അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി പറയൂ.
0: വെട്ടത്തിലെ മഴത്തുള്ളികൾ കൊഴിഞ്ഞിടും ഈ നാടൻ വഴി.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഡിറ്റർ വിനായകാണ്, കൂടെയുള്ളത് ഞാൻ വി എസ് സ്മിത. ഇപ്പോൾ മറ്റുള്ള ഭാഷകളിലുള്ള റീമേക്കുകളെ കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? ഇപ്പം എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമായിരുന്നു, അല്ലെങ്കിൽ അത് അത്രയും പോകണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
1: ഓഫ് കോഴ്സ്, നമ്മള് അധികം അങ്ങനെ കണ്ടിട്ടില്ല, കുറച്ച് അങ്ങനെ റീമേക്കുകളെ കണ്ടുള്ളൂ. പക്ഷെ ചില സീനുകൾ അവർ നന്നാക്കിയിട്ടുണ്ടെന്ന് തോന്നും, ചില സീനുകൾ നമ്മൾ ചെയ്ത് വെച്ച പോലെ വന്നിട്ടില്ല എന്ന് തോന്നും.
0: ഇപ്പൊ നമ്മള് ചെയ്ത എല്ലാ പടങ്ങളും വർക്കാണോ എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? അപ്പോ പടം വർക്കാവാതെ വരുമ്പോ എങ്ങനെയാണ് നിങ്ങൾ എഡിറ്റേഴ്സിനെ അത് എഫക്ട് ചെയ്യാ?
1: അല്ല, ചിലതൊക്കെ നമുക്ക് അറിയായിരിക്കുമല്ലോ,
0: എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം.
1: ഫൈനൽ എഡിറ്റ് എന്ന് മാത്രം, നമുക്ക് എല്ലാം കഴിഞ്ഞ് ഫൈനലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അത് എത്രത്തോളം അത് വർക്കാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള ധാരണ നമുക്ക് വരും. മോസ്റ്റ്ലി അങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ധാരണയെല്ലാം സക്സസിൻ്റെ കാര്യത്തിലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മുകളിൽ സാധാരണ പോകാറ്. ഫസ്റ്റ് അന്ന് ദൃശ്യം ചെയ്യുന്ന സമയത്ത് ഇത് നല്ല സിനിമയാണ്, ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ചരിത്ര വിജയം ആ ഒരു രീതിയിലേക്ക് ദൃശ്യം കയറി ഹിറ്റാവുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.
0: ഫിലിമിലേക്കുള്ള പാട്ടുകൾ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് താല്പര്യം?
1: എനിക്ക് അധികം പാട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പാട്ടുകൾ എഡിറ്റ് ചെയ്യുന്നത്. അത് പക്ഷെ എനിക്ക് കൂടുതലും സിറ്റുവേഷണൽ സോങ് പോലെയാണ് വന്നേക്കുന്നത്. ഈ കൊറിയോഗ്രാഫ്ഡ് സോങ് അങ്ങനെ അധികം ഫസ്റ്റ് പടത്തിലൊന്നും ചെയ്യാൻ കിട്ടിയതേ ഉള്ളൂ. അത് ഡാൻസ് പരിപാടിയൊക്കെ വെച്ചുകൊണ്ടുള്ള കുറച്ച് സോങ്, പ്രോപ്പർ കൊറിയോഗ്രാഫി. ബാക്കി ചെയ്ത പടങ്ങളിൽ മോസ്റ്റ്ലി സിറ്റുവേഷൻസ് ആയിരിക്കും. സ്ക്രിപ്റ്റിൽ നമ്മൾ ആ സിറ്റുവേഷൻ വെച്ചിട്ടുള്ള കുറച്ച് സീനായിട്ട് ഷൂട്ട് ചെയ്ത സാധനങ്ങൾ പാട്ടിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നൊരു പ്രോസസ്സ്. കൊറിയോഗ്രാഫിയുടെ സോങ് എന്ന് പറയുമ്പോഴത്തേനും പക്ക അതിൻ്റെ എല്ലാം ബീറ്റ് ടു ബീറ്റ് പ്രീ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത പരിപാടികളാണല്ലോ. അങ്ങനത്തേത് ഞാൻ ആക്ച്വലി കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും രസമാണ് മറ്റേത് ചെയ്യാൻ. റാൻഡം സീൻസ് എടുത്തിട്ട് അത് പാട്ടിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പം അവിടെ കൃത്യമായിട്ട് ഓർഡർ ഒന്നുമില്ല, നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പൊ ഒരു മ്യൂസിക്കൽ ഹൈ ഉള്ള ഒരു ഏരിയയിൽ ഇന്ന സീൻ കൊണ്ട വെക്കുക എന്നുള്ള ചോയ്സ് എന്റെയാണ്, നമ്മളാണ് ഡിസിഷൻ മേക്കർ. ഇതിങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്.
0: വിനായകന്റെ ഫാമിലി കോട്ടയത്ത് വീട്ടിലാരൊക്കെയാണ് ഉള്ളത്?
1: ഫാമിലി വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ, ഇതാണ് ഫാമിലി, പിന്നെ ഞാനും.
0: അപ്പോ നമുക്കിപ്പോ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ വിനായക ആഗ്രഹിക്കുന്ന പോലെ തന്നെ പല ജോണേഴ്സിലുള്ള സിനിമകൾ ലഭിക്കട്ടെ. അപ്പോ നമുക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വിനായക്.
1: താങ്ക് യു, ഞാനും അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എല്ലാം.
0: താങ്ക് യു വെരി മച്ച് വിനായക്.

0: റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്ര മന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. കലാകാരന്മാർക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ കേരളത്തിന് അപമാനകരമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് കൊക്കോൺ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്സ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളും ഉദ്ഘാടനം നാളെ രാവിലെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 192 പേരെ അറസ്റ്റ് ചെയ്തു. 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

യേശാം മസ്താനി. ഗസലോം കാ സുരീലാ സഫർ. ഒരിക്കൽ ഒരു കണക്ക് ക്ലാസ്സിൽ അധ്യാപകൻ പെരുക്ക കണക്കിൽ ഗംഭീരമായ വിശദീകരണം നടത്തുകയാണ്. ആ സമയം ഒരു ബാലൻ മനസ്സ് മുഴുവനും തൻ്റെ പിതാവ് പഠിപ്പിച്ച ഒരു സംഗീത ശകലത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവനറിയാതെ അവൻ്റെ ചുണ്ടുകൾ ആലപിക്കുകയായിരുന്നു. അതങ്ങ് ഉച്ചത്തിലായി. ക്ലാസ് മൊത്തം കൂട്ടച്ചിരിയിലായി. അധ്യാപകൻ ചോദ്യം ചെയ്തു. താഴ്ന്ന തലയോടെ ബാലൻ ക്ഷമ ചോദിച്ചു. മാപ്പ് പറഞ്ഞു. ഇനി ആവർത്തിക്കില്ലെന്ന് ആണയിട്ടു. പക്ഷേ വിവേകിയായ ആ അധ്യാപകൻ അവനെ ശിക്ഷിക്കുകയല്ല ചെയ്തത്. അയാൾ അവനോട് അറിയാതെ പുറത്തു വന്ന ആ ഗാനം ഉച്ചത്തിൽ പാടാൻ പറഞ്ഞു. അവൻ പാടി. അധ്യാപകൻ മാത്രമല്ല, മറ്റു കുട്ടികളും അത് കേട്ട മുഴുവൻ പേരും അത്ഭുതത്തിലായി, ആനന്ദത്തിലായി. ആനന്ദം തന്നെയാണല്ലോ സംഗീതം. അധ്യാപകൻ അവനെ ആലിംഗനം ചെയ്തു. അന്ന് ആ അധ്യാപകൻ

അധ്യാപകൻ അറിഞ്ഞു കാണില്ല താൻ ഒരു സാഗരത്തെയാണ് മാറോട് ചേർത്തത് എന്ന്. ആ അത്ഭുത ബാലന്റെ പേരാണ് ഗുലാം അലി. ഹർഷവർഷം പോലെ തോരാത്ത പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും സുഗന്ധമുള്ള ഈ നിശയുടെ കുളിരിൽ പെയ്തിറങ്ങുന്ന ഗസൽ മഴയിൽ നനയാൻ ഏഷ്യാം മസ്താനി എന്ന നമ്മുടെ പുതിയ പരിപാടിയിലേക്ക് ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. നിശബ്ദതയുടെ താഴ്വരകളിൽ പെയ്തിറങ്ങുന്ന നിലാവ് പോലെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന സംഗീതശാഖയാണ് ഗസലുകൾ. അക്ഷരങ്ങളിലെ പ്രണയത്തെ സ്വരങ്ങളുടെ അമൃതാക്കി മാറ്റിയ ഉസ്താദ് ഗുലാം അലിയുടെ അനശ്വരമായ ഗസലുകളിലൂടെയുള്ള ഒരു സംഗീതയാത്ര.

രാത്രിയുടെ യാമങ്ങളിൽ കണ്ണീർ വാർത്ത് പ്രണയിച്ച ആ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ഹസ്രത്ത് മൊഹാനിയുടെ വരികൾക്ക് ഗുലാം അലി നൽകിയ ജീവൻ ഓരോ കാമുകന്റെയും ഉള്ളുലയ്ക്കുന്നതാണ്. പകൽ വെളിച്ചത്തിൽ മറച്ചുവെക്കുന്ന പ്രണയത്തിന്റെ നോവുകൾ, രാത്രിയുടെ ഏകാന്തതയിൽ കണ്ണീരായി പെയ്യുന്ന അവസ്ഥയെയാണ് ഈ ഗാനം വർണ്ണിക്കുന്നത്.

ഉസ്താദ് ബഡേ ഗുലാം അലി ഖാന്റെ വലിയ ആരാധകനായിരുന്നു ഗുലാം അലിയുടെ പിതാവ് ദൗലത്ത് അലി. അവസരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം റേഡിയോയിൽ ബഡേ ഗുലാം അലി ഖാന്റെ പാട്ട് കേട്ടു. ഒരിക്കൽ ഉസ്താദ് ബഡേ ഗുലാം അലി ഖാൻ ലാഹോറിൽ വന്ന് പാടി. ആ അവസരം കളയാതെ ദൗലത്ത് അലി ലാഹോറിൽ ചെന്ന് സാക്ഷാൽ ബഡേ ഗുലാം അലിയുടെ ആലാപനം നേരിൽ കേട്ടു. അതുവരെ ഉണ്ടായിരുന്ന ആരാധന ഹിമാലയത്തോളം ഉയർന്നു. മകന്റെ പിറവിക്ക് തൊട്ടു മുൻപായിരുന്നു ഈ സംഭവം. തന്റെ മകന് 1 മാസവും 7 ദിവസവും തികഞ്ഞ ദിവസം അവന്റെ പേരിടിയിൽ ചടങ്ങ് നടന്നു. ആ ചടങ്ങിൽ വച്ച് ഉസ്താദ് ബഡേ ഗുലാം അലിഖാന്റെ നിറഞ്ഞ ആരാധകനായ ദൗലത്ത് ആ പേരിൽ നിന്ന് ഗുലാം അലി എടുത്ത് തന്റെ മകന് നൽകി. അങ്ങനെയാണത്രേ ലോകപ്രസിദ്ധനായ ഗസൽ രാജാവ് ഗുലാം അലി പിറവിയെടുക്കുന്നത്. പട്യാല ഖരാനയുടെ ഈ ചക്രവർത്തി തന്റെ ശബ്ദം കൊണ്ട് ലോകമെമ്പാടുമുള്ള 10,00,000 ഹൃദയങ്ങളെയാണ് കീഴടക്കിയത്. ഹംഗാമ ഹേ ക്യൂം ബർഫ, അക്ബർ അല്ലാഹാബാദിയുടെ വരികൾക്ക് ഗുലാം അലി നൽകിയ അല്പം ചടുലവും എന്നാൽ അങ്ങേയറ്റം ശാസ്ത്രീയവുമായ ഒരു വിസ്മയം. ജീവിതമാകുന്ന മദ്യശാലയിൽ നിന്ന് അല്പം സ്നേഹം നുകർന്നതിന് ലോകം എന്തിനാണ് ഇത്ര വലിയ കോലാഹലമുണ്ടാക്കുന്നത് എന്ന ചോദ്യമാണിത്. പ്രണയത്തെയും ആത്മീയതയെയും മനോഹരമായി കോർത്തിണക്കിയ ഈ ഗസൽ ഗുലാം അലിയുടെ സംഗീത സബരിയിലെ ഒരു നാഴികക്കല്ലാണ്.

നീ എന്തിനാണ് എപ്പോഴും നിന്റെ സ്വന്തം ചിത്രം തന്നെ നോക്കി അതിനെ കണ്ണുകളോട് ചേർത്ത് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം സൗന്ദര്യത്തിൽ മാത്രം ഇങ്ങനെ മുഴുകിയിരുന്നിട്ട് എന്ത് കാര്യം? നിനക്കായി കാത്തിരിക്കുന്ന, നിന്നെ ജീവനായി സ്നേഹിക്കുന്ന എന്റെ നേർക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് കാമുകൻ തന്റെ കാമുകിയോട് ചോദിക്കുന്ന വരികൾ. അപ്പനീ തസ്വീർ കോ ആംഖോ സേ ലഗാതാ ക്യാ ഹേ.

സാഖി ശരാബ് ലാക്കി തബിയത്ത് ഉദാസ് ഹെ. ഉർദു കവിതകളിൽ സാഖി, ശരാബ് എന്നിവ കേവലം ലഹരിയെ അല്ല സൂചിപ്പിക്കുന്നത്. അത് ജീവിതത്തിലെ കടുത്ത നിരാശകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. ഈ ഗസലിൽ കവി തൻ്റെ ആഴമേറിയ ഏകാന്തതയും മാനസിക വിഷമങ്ങളും പങ്കുവയ്ക്കുന്നു. കേൾക്കാം.

ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹാർമോണിയവും തബലയും മാത്രം ഉപയോഗിച്ച് വളരെ ശാന്തവും ഹൃദയസ്പർശിയായതുമായ ശൈലിയിൽ ഗുലാമലി ചിട്ടപ്പെടുത്തി ആലപിച്ച ഗാനം. ഒരു സദസ്സിൽ വെച്ച് തൻ്റെ പഴയ കാമുകിയെ അപ്രതീക്ഷിതമായി കാണുമ്പോൾ ഒരു കാമുകൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളാണ് ഈ ഗസലിലുള്ളത്. മെഹഫിൽ മേ ബാർ ബാർ കിസി പർ നസർ ഗയി

നഗരി നഗരി ഫിറാ മുസാഫിർ. പ്രശസ്ത ഉർദു കവിയായ മീരാജി രചിച്ചതും ഗസൽ ഗായകൻ ഗുലാം അലി ആലപിച്ച് പ്രശസ്തമാക്കിയതുമായ ഒരു മനോഹരമായ ഗസൽ. മനുഷ്യജീവിതത്തിന്റെ ആത്മീയവും തത്വചിന്താപരവുമായ അലച്ചിലുകളെയാണ് പ്രതിപാദിക്കുന്നത്. ലൗകികമായ ബന്ധങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും അകന്ന് പ്രപഞ്ചവുമായി ഒന്നാകുന്ന ഒരു യാത്രികന്റെ മാനസികാവസ്ഥ ഇതിൽ പ്രതിഫലിക്കുന്നു.

കാമുകി അടുത്തില്ലെങ്കിലും അവളുടെ സുഗന്ധവും ഓർമ്മകളും തന്നെ എങ്ങനെയോ വരിഞ്ഞു മുറുക്കുന്നു എന്ന് കവി വിതുമ്പലോടെ ഓർക്കുമ്പോൾ ഗുലാം അലി അതിനെ ഊഷ്മളമാക്കി. വഹി പലക്കും കാ ചഫക്ന. ഉർദു കവി നസീർ ഖൈസർ എഴുതി പ്രശസ്ത ഗസൽ ഗായകൻ ഗുലാം അലി ആലപിച്ച അതിമനോഹരമായ ഒരു പ്രണയ ഗസൽ

0: സമയം ദാ 10 മണി കഴിഞ്ഞ് 9 മിനിറ്റ് 26 സെക്കൻഡ്.
1: ഈ രാത്രിയുടെ ഈ മനോഹരമായ സമയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരികയിലേക്ക്
0: ഞങ്ങൾ രണ്ടുപേർ നിങ്ങളോടൊപ്പം കൂടെ ചേരുകയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത് അതെ, ഞങ്ങൾ രണ്ടുപേർ കൂടെ ചേരുന്നുണ്ട്. അഞ്ജു പീറ്റർ ആൻഡ്
1: വിഷ്ണുദാസ്.
0: നിങ്ങളുടെ അരികെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നും അതുപോലെ ഞങ്ങളോടൊപ്പം കൂടെ ചേർന്ന് ഇപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വിളിക്കാം അല്ലേ. ഞങ്ങളിവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വിളിക്കാം.
1: നമ്പർ 04 84 24 28 101, 04 84 24 28 101 എന്ന നമ്പറിലേക്ക് വിളിച്ച് അരികയിലൂടെ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കും.
0: കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
1: മ്യൂസിക്കലി യുവേഴ്സ്.

0: സമയം ദാ 10 മണി കഴിഞ്ഞ് 16:47 ആയിരിക്കുകയാണ്. അപ്പോ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിക്കുമ്പോ എന്തെങ്കിലും സംസാരിക്കണ്ടേ അല്ലേ? അപ്പോ ഇന്നത്തെ നമ്മുടെ അരികയില് നമുക്ക് എല്ലാവർക്കും പകരാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിലെ ബന്ധങ്ങൾ അല്ലേ? പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ സമൂഹങ്ങളും സമൂഹവും വ്യക്തിയുമായിട്ടുള്ള ബന്ധം, കുടുംബവുമായിട്ടുള്ള ബന്ധം അല്ലെ, വ്യക്തിപരമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം തന്നെയാണ് ഇങ്ങനെ നിലനിർത്തി പോകുന്നത്.
1: നമ്മളെ ജീവിതത്തിലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ് എന്നാണ് നമ്മളെപ്പോഴും വിചാരിക്കുക, സ്വപ്നങ്ങളോ. പക്ഷെ അങ്ങനെയല്ല, ബന്ധങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്.
0: തീർച്ചയായിട്ടും ഈ ബന്ധങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സ് തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ ബന്ധം തന്നെയാണ് നമ്മളെ ഇവിടെ ഇരുത്തുന്നതും നമ്മുടെ ലിസണേഴ്സുമായിട്ടുള്ള അതേ ബന്ധം തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതും. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. റെയിൻബോയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് പ്രദീപൻ എന്ന് പറയും. മാള
0: മാളയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
2: പുത്തൻചിറ.
0: പുത്തൻചിറ, ഓക്കെ. അപ്പൊ അരികയിലേക്ക് വിളിച്ചിട്ട് നമ്മൾ
2: ബന്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധം വരുന്നത് മാതാപിതാക്കളോട് തന്നെയാണ്.
0: ഓക്കെ.
2: അതിനുശേഷം നമുക്ക് ബന്ധം വരുന്ന സുഹൃത്തുക്കളോടാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ആത്മബന്ധമുള്ളത് മഴയാണ്.
0: മഴയോട്, പ്രകൃതിയോട് അല്ലേ?
2: അതെ അതെ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളുടെ പകരപ്പള്ളിയോടെ പാടം, ഈ വിശാലമായ പാടശേഖര. അപ്പൊ നമ്മൾ ഈ മഴ കൊണ്ട് നമ്മള് ഈ ചങ്കാടം പോലെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നത്. അത് മഴ എന്ന് പറഞ്ഞ ഭയങ്കര, ഇപ്പോഴും ഞാൻ മഴ നല്ല മഴയാണെങ്കിൽ ബൈക്കിൽ നിന്നൊക്കെ പോവാണെങ്കിൽ മഴ കൊണ്ടുപോരും. അത്ര താല്പര്യം എനിക്ക് മഴയോട്.
1: പഴയ ആ ഓർമ്മകൾ മിസ് ചെയ്യുന്നു അല്ലേ?
2: അതെ അതെ. ഞാൻ എന്റെ ചെറുപ്പകാലത്തൊക്കെ ആ മഴ വെള്ളത്തിൽ നമ്മൾ പോവാന്ന് പറഞ്ഞ പാടത്തുകളോട് സ്ഥാനം ആ നരൻ സിനിമയിലൊക്കെ പറയുന്ന പോലെ, അപ്പൊ അതൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്ക. അങ്ങനെയൊക്കെ ഭയങ്കര എത്ര താല്പര്യമായിരുന്നു.
0: ഓരോ മഴയും നമ്മുടെ ഈ ഓർമ്മകളെയും ബന്ധങ്ങളെയും ബന്ധത്തെയൊക്കെ ഇങ്ങനെ

0: നിലനിർത്തും അല്ലേ?
1: അതെ അതെ അതെ, ഭയങ്കര സമാധാനമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് കൂട്ടുകാരെ, ഒരാളെ ഞാൻ ഒരു കൂട്ടുകാരെ നമ്മളെ നിർത്തിക്കില്ല, അത് അത്ര അടുപ്പിച്ചു കൊണ്ടുപോയിരുന്നു കൂട്ടുകാരന്മാരെ.
0: തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു ബന്ധത്തെക്കുറിച്ചും ഈ ബന്ധമൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നും ബന്ധങ്ങൾക്ക് എപ്പോഴും വില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. എന്തായാലും വിളിച്ചതിലും നന്ദി. ഈ ബന്ധം തന്നെയാണ് നമ്മളുടെ ആ ഒരു ലിസണേഴ്സും അതുപോലെ ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ബന്ധവും അതൊക്കെ തന്നെയാണ്. അത് പറഞ്ഞില്ല.
2: അതെ,
1: കാരണം ഞാൻ റേഡിയോ ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അഞ്ചു മണിക്ക് ഞാൻ റേഡിയോ വെച്ച് പോകുന്നവരെ, എത്ര പോകുന്നവരെ റേഡിയോയുടെ ഒരു ആത്മ ബന്ധമുണ്ട്. അതിന് ശേഷം വന്ന് എത്രയ്ക്ക് തുടങ്ങും ആദ്യം റേഡിയോ. അപ്പൊ റേഡിയോയുടെ നമുക്കൊരു ബന്ധമുണ്ട്. കാരണം നമുക്ക് പണ്ട് എല്ലാം റേഡിയോ കൂടെ, റേഡിയോ നാടകങ്ങള്, വയലും വീട്, അങ്ങനത്തെ പരിപാടി, റേഡിയോ ആണ് നമ്മുടെ അടുത്തൊരു ബന്ധം. ഞാൻ അപ്പൊ അങ്ങനത്തെ രണ്ടു മൂന്ന് ബന്ധങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബന്ധങ്ങളാണ്.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.
1: അപ്പൊ എനിക്കൊരു മഴ സംബന്ധമായ പാട്ട് വെച്ചാൽ അത്രയും നല്ലത്.
0: ഓക്കെ, നോക്കാട്ടോ. ശരി, ഓക്കെ, വിളിച്ചാലും നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ, ആകാശവാണി FM Rainbow 107.5 ലൂടെ.

0: സമയമിപ്പോൾ 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അരികെയാണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ കഴിഞ്ഞ ഒരു കോളർ പ്രദീപ് സംസാരിച്ചത് അല്ലേ മഴയും ആയിട്ടുള്ളൊരു ബന്ധം, മഴ ഓർമ്മകൾ അല്ലേ.
1: അതെ, അരികയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ, അതുപോലെ തന്നെ നമ്മളെല്ലാവരും സൂക്ഷിച്ചു വെക്കുന്ന ഓരോരോ അമൂല്യമായ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഒപ്പം നിങ്ങൾക്കിപ്പോൾ അരികത്ത് തന്നെ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് വിളിക്കാം, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കാനായിട്ടുള്ള നമ്പർ ഇതാണ്, 0484-242-8101 എന്ന നമ്പർ. അങ്ങനെ നമുക്ക് അരികെ ഉള്ളത് ആരാണെന്ന് നോക്കാം അല്ലേ. ഹലോ.
2: ഹലോ, മഹീന്ദ്രൻ.
1: മഹീന്ദ്രൻ,
0: വെൽക്കം ടു അരികെ.
2: ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ 2 കൊല്ലമായി. അതിന് പ്രഷർ, ഷുഗർ ഒക്കെ ഉണ്ടായി. എല്ലാ മാസം രക്തപരിശോധിക്കും, ചിലപ്പോൾ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി. 2 കൊല്ലം മരിച്ചു. എനിക്ക് 63 വയസ്സായി.
1: പെട്ടെന്ന് ബന്ധങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ ഇമോഷണൽ ആയില്ലേ?
2: ആ, ഇന്നത്തെ പെൻഷൻ കിട്ടും 2000, പിന്നെ കുറച്ച് കാശ് ബാങ്കിൽ നിന്ന് പലിശ കിട്ടും, പിന്നെ ചന്തയില് ജോലിയൊക്കെ നോക്കിട്ട് തന്നെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഭാരപ്പെട്ട ജോലിയായിരുന്നു, മറ്റൊരു മണലും കുറലായിരുന്നു ആ ചന്തയില്. പിന്നെ വെരിക്കോസായിട്ട് കാലൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഭാരപ്പെട്ട പണിക്കാരത്തിന് 5 കൊല്ലം പോയേ. ഇപ്പൊ കടകളിലൊക്കെ അന്വേഷിച്ച് ഭാരം കുറഞ്ഞു, ഒന്നും കിട്ടിയിട്ടില്ല.
1: അല്ല, ഇപ്പോ എല്ലാ എന്തായാലും നമ്മൾ ഈ ലോകത്തില് നമുക്ക് വിട്ടുപിരിയേണ്ടത് ചിലതെല്ലാം വിട്ടുപിരിഞ്ഞത് തന്നെയാകാം. പക്ഷെ നമ്മളെ നിലനിർത്തുന്നത് പല ബന്ധങ്ങളായിരിക്കും. അങ്ങനെ ഇപ്പോ ആരാണ് കൂടെ ചേട്ടനുള്ളത്?
2: കൂടാരില്ല, മക്കളൊന്നുമില്ല, ഒറ്റയ്ക്ക് ജീവിതം.
1: സുഹൃത്തുക്കളൊക്കെ?
2: സുഹൃത്തുക്കള് അനിയന്മാര് 2 ആള്, ഒരാള് മസ്കറ്റില്.
1: എല്ലാരും ഉണ്ടാവും അല്ലേ?
2: അവര് ചാമക്കുന്നത്.
1: ഓക്കെ,
2: കൊടുങ്ങല്ലൂർ റൂട്ടില്.
1: അതാണ്, ഇങ്ങനെയുള്ള സ്നേഹങ്ങൾക്ക് തന്നെയാണ് ജീവിതത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ

0: ഓർത്തിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കാനും അതുപോലെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ മറക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് അല്ലേ. അല്ല, ജീവിതത്തിൽ അങ്ങനെ ഓരോരോ മാറ്റപ്പെടലുകളും അതുപോലെ കൂടിച്ചേരലുകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അതിനെ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിലാണ് നമ്മുടെ ജീവിതം സക്സസ് ആകുന്നത് അല്ലേ. ആണല്ലേ. ഓക്കെ, സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, പാട്ട്
1: വരാം.
0: നമുക്ക് പാട്ടിന്റെ സെലക്ഷന്റെ സമയമല്ല, എന്നിരുന്നാലും പാട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ബന്ധങ്ങൾ എന്നും നിലനിൽക്കണം. ആ ബന്ധങ്ങൾ നിലനിൽക്കുന്ന ചിലപ്പോ ഈ പറഞ്ഞ പോലെ മാറ്റപ്പെടലുകൾ ഉണ്ടാകാം, എന്നിരുന്നാലും അല്ലേ, വീട്ടുപിരിയിൽ ഉണ്ടാകാം, എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മൾ ഉള്ളോടത്തോളം കാലം നമ്മളതിനെ പൊന്നുപോലെ, അല്ലെങ്കിൽ ആ ഒരു അതിന്റെ അമൂല്യത മനസ്സിൽ സൂക്ഷിക്കുന്നതിൽ തന്നെ ആയിരിക്കും കാര്യം അല്ലേ.
2: അങ്ങനെ നമ്മൾ എത്ര മാറിയാലും ഇങ്ങനെ ചില ബന്ധങ്ങൾ ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും
0: തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം, വിളിച്ച് സംസാരിക്കാം. സമയം 10 മണി കഴിഞ്ഞ് 27 മിനിറ്റും 52 സെക്കൻഡും ആയിരിക്കുകയാണ്.
2: 0484-2428-101 എന്ന നമ്പറിലേക്ക് വിളിച്ച് അരികയിലൂടെ നിങ്ങളുടെ ഓരോ മൊമെന്റ്സും ഞങ്ങളോട് ഷെയർ ചെയ്യാം.
0: കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ശരിക്കും ഈ റെയിൻബോയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുയർന്നിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളും നമ്മൾ എത്ര അകലെ പോയാലും അല്ലെങ്കിൽ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ ഇങ്ങനെ ഓർത്തെടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ബന്ധങ്ങൾ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അരികെ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് അടുത്തെത്തുന്നവരെ നമുക്ക് മാക്സിമം അവരുടെ സന്തോഷവും അതുപോലെ അവരുമായിട്ട് നമുക്ക് കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യാം അരികെ എന്ന പ്രോഗ്രാമിലൂടെ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 33 മിനിറ്റായി. നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ ഇതാണ്,
1: 0484242801.
0: അങ്ങനെ നമുക്കൊരു കോള് റെഡിയാണ് കേട്ടോ. ഹലോ.
2: ഹലോ.
1: നമസ്കാരം, അരികയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം, ഞാൻ ആശാ ബാബുരാജ്, തൊടുപുഴയിൽ നിന്നാണേ.
0: നമ്മുടെ സ്ഥിരം ലിസ്ണറാണ്. എന്താണ് ആശാ ചേച്ചി വിശേഷങ്ങളൊക്കെ?
2: സുഖമായി പോണു. അഞ്ജു എവിടെയായിരുന്നു? കൊറേ നാളായി.
0: കൊറച്ച് നാളായില്ലേ? ഞാനിങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി, ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷേ നമ്മള് എനിക്ക് ഒരു പാട്ടിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ചേരാറുള്ളത്. സുഖമായിട്ടിരിക്കണോ? അല്ലേ, പിന്നെ ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മള് ഇന്നത്തെ അരികയിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ നമ്മളൊക്കെ സംസാരിക്കുന്നതും അല്ലേ.
2: അതെ അതെ, എനിക്കെന്നും പറയാനുള്ളത് നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ കുടുംബത്തെ കുറിച്ച്. പിന്നെ അവരൊക്കെ എനിക്ക് നഷ്ടായിരിക്കുന്നു, അവരുടെ ഓർമ്മകളുമായിട്ടൊക്കെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. എല്ലാം നിന്നപ്പുറകെയായിരുന്നു. അതാണ് എന്റെ അമ്മ വർത്താനം പറഞ്ഞ് അടുക്കളയിലേക്ക് പോയ അമ്മയാണ്. സെക്കൻഡിനുള്ളിലാ എന്റെ അമ്മ അവിടെ വീണ് മരിക്കുന്നത്.
0: നമ്മള് സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്, ആ ഒരു സമയമൊക്കെ ഓർക്കുന്നുണ്ട്.
2: എന്റെ പുറകെ എന്റെ മകൻ, എന്റെ പുറകെ എന്റെ ഭർത്താവ്, അച്ഛൻ പിന്നെ അസുഖമായിട്ടാണ് മരിച്ചത്.
0: കുറച്ചു നാള് പിന്നെ വിളിക്കാതിരുന്നു അല്ലേ? കൊറേ നാള് ഇങ്ങനെ റെയിൻബോ ആയിട്ടും ഒരു ബന്ധമില്ലാണ്ടിരുന്നു അല്ലേ?
2: അതെ അതെ, പിന്നെ റെയിൻബോയിൽ കൂടെ ഒരുപാട് സുഹൃത്തുക്കള് ഉണ്ടായിരുന്നു കേട്ടോ. ഏതെടുത്ത് പറഞ്ഞ ഒരുപാട് പേര് പറയാനുണ്ട്, അപ്പൊ അവരും ഇത് കേട്ടുണ്ടാണല്ലോ ഇരിക്കണ. ഇപ്പോഴും ആ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ആർജമാര്
0: എല്ലാവരും
2: എല്ലാവരുണ്ട്.
0: അതാണ് നമുക്കിപ്പോ ഈ തൊട്ട് മുന്നേ ഒരു കാള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്കായി എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പോ നിങ്ങളോടൊപ്പം തന്നെ എപ്പോഴും സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സമയം ചെലവഴിക്കുന്നുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ നയിക്കുന്നത് തന്നെ അല്ലേ. ഓക്കെ ചേച്ചി, എന്തായാലും വിളിച്ചതിലും സംസാരിച്ചതിലും സന്തോഷം. ഓക്കെ ഓക്കെ, സുഖമായിട്ടിരിക്കും കേട്ടോ. ഓക്കെ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ.

0: മിനിറ്റും 40 സെക്കൻഡും ആവുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരികയാണ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് ബന്ധങ്ങളെ പറ്റിയിട്ടാണല്ലേ.
1: അതെ,
0: ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഉയർച്ചകളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ഒരു പൊതുവായ സ്വഭാവം എന്താ വെച്ചാൽ, ഒരു നല്ല നിലയിലെത്തുമ്പോൾ ആ ബന്ധങ്ങളെ മറന്നുപോവുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി പോയ പോലെ.
1: ശരിക്കും ജീവിതത്തില് പല പല അവസ്ഥകൾ നമുക്കുണ്ടാകാം, ഉയർച്ചകൾ ഉണ്ടാകാം, താഴ്ചകൾ ഉണ്ടാകാം. പക്ഷേ കൂടെ നിന്നവരെയും അതുപോലെ ഒപ്പമുണ്ടായിരുന്നവരെയൊക്കെ ചിലപ്പോ മറക്കും, ചിലര് ആ
0: ജീവിതത്തിലെ
1: അതെ പിണങ്ങിയില്ലെങ്കിലും സ്വതവേ അവർക്ക് സമയം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ഒരു ഘട്ടം മാറിയാൽ തന്നെ ചിലപ്പോൾ അവർ ആ തിരക്കിലായി പോകുന്നതായിരിക്കാം. ചിലപ്പോൾ വിളിച്ചില്ലെങ്കിലും ആ ബന്ധം കീപ്പ് ചെയ്യുന്നതാവാം. ചിലപ്പോൾ അവർ എന്താ പറയുക, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാകാം. അങ്ങനെ പല ബന്ധങ്ങളുണ്ടാകാം. എന്തായാലും ബന്ധങ്ങൾ ബന്ധങ്ങൾ തന്നെയാണ് നമ്മളെ മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്നത്. നമുക്കൊരു കോളർ ഉണ്ട്.
0: നമുക്ക് അരികെ ഇപ്പോൾ ആരാണ്? ഹലോ
2: ഹലോ
1: റേഡിയോ റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്നും മാറി നിൽക്കോ. എങ്ങനെ ബന്ധത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ബന്ധം എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ ബന്ധത്തെ കുറിച്ച് പറയുമ്പോ ഓർമ്മ വരുന്നത് നമ്മുടെ അച്ഛനമ്മടേയും കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ സഹോദരങ്ങള്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ബന്ധത്തെ കുറിച്ച് പറയാനായിട്ട് ഈ പ്രോഗ്രാം തുടങ്ങിയത് ഈ അരികെ എന്ന് പറയുന്ന പ്രോഗ്രാം 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ആ മഴ എന്ന് പറയുന്ന ഒരു അതായിരുന്നു ആദ്യത്തെ ദിവസത്തെ ആ ഒരു ടോപ്പിക്കല്ലോ. അപ്പൊ എനിക്ക് ഈ അരികെനോട് ഒരുപാട് ബന്ധം പോലെ ബന്ധം തോന്നിയ പോലെ തോന്നി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചായിരുന്നു, ഞാൻ കിട്ടിയില്ല. പിന്നെ എന്തോ ഈ പ്രോഗ്രാമിന്റെ പേര് കൊണ്ടോ എന്തോ നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ കൊണ്ടോ എന്തോ എനിക്ക് ഇതിനോട് എന്തോ
0: ഒരുപാട് സന്തോഷം അത് കേൾക്കുന്നതിൽ.
2: അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് കുത്തിയിരുന്ന് വിളിച്ചതും. പിന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരോടും ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഒരു കൊച്ചിന് വിഷമം വന്നാൽ ആർക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിലും അപ്പൊ തന്നെ എന്റെ കണ്ണു നിറയും. അങ്ങനെ ഒരു ആത്മബന്ധം എനിക്ക് എല്ലാവരോടും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
0: നല്ലൊരു മനസ്സിലുണ്ടാണ് അങ്ങനെ തോന്നുന്നത് വിഷമം വരുന്നത്.
1: അല്ല, നമ്മുടെ ഒരു ഓരോ മനുഷ്യനും ആ ഒരു ഇമോഷൻ എന്നുള്ളത് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ ശരിക്കും മനുഷ്യൻ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. സഹജീവികളോടാണെങ്കിലും അതുപോലെ ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പം ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിൽ തട്ടുന്നു, സങ്കടം വരുന്നു എന്ന് പറയുന്നത് ആ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അവരെ നമ്മളുടെ സ്വന്തം അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ആ ഒരു അവരുമായിട്ടുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ആവുന്നത് കൊണ്ടാണ് അല്ലെ. അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ഉള്ളിലേക്ക് തോന്നുന്നോണ്ടാണ് ആ ഒരു വിഷമം വരുന്നത് അല്ലെ.
2: അതെ അതെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സമയം 10 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുകയാണ്. വിളിക്കാൻ ഈ ഒരു സമയത്ത് സാധിച്ചതിലും പെട്ടെന്ന് വിളിക്കാൻ അരികയിലേക്ക് വിളിക്കാൻ തോന്നിയത് ഈ ഒരു ബന്ധം കൊണ്ടാണെന്ന് പറഞ്ഞത് കേട്ടപ്പോഴും സന്തോഷം തോന്നി.
0: അതെ, ആദ്യത്തെ ദിവസം വിളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ്, ഇപ്പോ വിളിച്ചിട്ട് പോയി ഞങ്ങളുടെ അരികെ എത്തി.
2: നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ.
0: ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം.
1: ഓക്കെ, സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഓരോ ബന്ധങ്ങളും. ബന്ധങ്ങൾ ചിലതൊക്കെ അകന്നു പോകാം അല്ലെ, മാറ്റം വിട്ടുപോകാം. എന്നിരുന്നാലും അവർ തന്നിട്ടുള്ള ആ ഒരു സ്നേഹവും അവർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് നമ്മള്
0: സങ്കടങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും അല്ലെ.
1: അതെ, അങ്ങനെ വളർത്തിക്കൊണ്ടു പോകുന്നതും നമ്മളെ നിലനിർത്തുന്നതും ഒക്കെ അല്ലെ. ഇപ്പൊ പറഞ്ഞ നീതു ഇപ്പൊ പറഞ്ഞത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും തോന്നും. പല മുന്നേ വിളിച്ച കോളറുടെ ആണെങ്കിലും ഓരോരുത്തരുടെയും ഓരോ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരു പെയിൻ ഉണ്ടാവും അല്ലെ. പെയിൻ തോന്നി. അതെ,
0: നല്ലൊരു പാട്ട് കേട്ടിട്ട്.
1: ഓക്കെ, ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, അത് കട്ടായി പോയി, ആരാണെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇനിയിപ്പോ സമയമില്ല നമുക്ക്. 10 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കണം. നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ?
0: ഉറപ്പായിട്ടും.

0: സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10:51
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM Rainbow 107.5 നിങ്ങളുടെ അരികെ.

0: നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ബന്ധങ്ങൾ അല്ലെ, ബന്ധങ്ങളാണ് ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്നത് എന്നാണ്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. റെയിൻബോയിലേക്ക് സ്വാഗതം.
1: നമസ്തേ, ഞാൻ ജയരാജ്, ഫ്ലോറിഡ എന്നാണ്.
0: യു എസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. നാട്ടിൽ എവിടെയാ?
1: നാട്ടില് കോട്ടയം.
2: കോട്ടയം,
0: കോട്ടയത്താണ്. ഓക്കെ, നല്ല ശബ്ദമൊക്കെയാണ് കേട്ടോ.
1: ആണോ? നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ റേഡിയോ വെച്ചിട്ടാണ് കേൾക്കുന്നത്. റേഡിയോ അല്ല, ആപ്പ് വഴിയാണ്
2: കേൾക്കുന്നത്.
0: അപ്പോ നമുക്ക് അവിടെ ഒരുപാട് പേരുണ്ട്. സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ നമ്മുടെ ഷോയൊക്കെ?
1: ഞാന് ഈ ഒരു ഷോ ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ ഞാൻ എന്റെ ഫേവറേറ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു റേഡിയോ ആണ് ഇത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മള് എപ്പോഴും ഈ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു നൊസ്റ്റാൾജിക്കാണ്. അപ്പൊ അത് നമുക്ക് സൗണ്ട് എനർജിയാണ്, അത് ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് സൗണ്ട് എനർജി. മറ്റേത് എനർജിയെക്കാളും അപ്പം ശബ്ദങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്.
0: ശരിക്കും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നാടിനെ ഓർക്കാനും അതുപോലെ കുറച്ചുനേരം സംസാരിക്കാനൊക്കെ പറ്റിയത് വളരെ സന്തോഷം ഈ ഒരു പ്രോഗ്രാമിലൂടെ. ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോന്ന് വെച്ചാൽ ശരിക്കും ഇതൊക്കെ തന്നെയല്ലേ ബന്ധങ്ങൾ അല്ലേ?
1: ബന്ധങ്ങള് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്. ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ വീട്ടിലുള്ളവർ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്ന ബന്ധങ്ങൾ കുറെയുണ്ട്. അതായത് നമ്മൾ പ്രകൃതിയായിട്ടുള്ള പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ ഒരു വിഷമം വരുമ്പോൾ, ഒരു സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ചെറിയൊരു ജീവിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പൂവായിരിക്കും, അല്ലെങ്കിൽ ഒരു ശബ്ദമായിരിക്കും. ഇതൊക്കെ ബന്ധങ്ങളാണ്. നമ്മൾ അതിനധികം വില കൊടുക്കുന്നില്ല എന്ന് മാത്രം അല്ലെ നമ്മളത്
2: ശ്രദ്ധിക്കാതെ പോകുന്നു.
1: ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കും. ഒരുപക്ഷെ നമ്മുടെ ചുറ്റും ഇരിക്കുന്ന, നമ്മുടെ ഡെസ്കിൽ ഇരിക്കുന്ന ഒരു പേനയോ ഒരു പേപ്പറോ പോലും ഒരുപക്ഷെ
0: വളരെ
2: ചില സമയത്ത് നമ്മുടെ സുഹൃത്തായിരിക്കും.
1: അതെ അതെ. പിന്നെ ഇന്നത്തെ പുതുയുഗത്തിൽ ഒരുപക്ഷെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ തൊട്ടടുത്തിരിപ്പുണ്ട്, അല്ലെ കയ്യിലിരിപ്പുണ്ട് ഒരു ഫോണ്,
0: മൊബൈൽ ഫോണ്. ശരിക്കും ഇപ്പൊ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും പണ്ടൊക്കെ നമുക്ക് അങ്ങനെ അവരെ അത്ര അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പൊ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബന്ധങ്ങളും അല്ലെ, ആ ഇത്ര അകലെയാണെന്നുള്ള ഒരു ഫീലോ ഒന്നും നമുക്ക് ഇത് ഇപ്പോ അനുഭവിക്കുന്നില്ല.
1: അത് വളരെ ശരിയാണ്. അതിന് ഒരുപക്ഷെ ഒരു രണ്ട് രീതിയിൽ അതിനെ കാണേണ്ടി വരും. പണ്ട് അങ്ങനെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ദൂരെയുള്ള ഒരാളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഏക മാർഗം എന്ന് പറയുന്നത് ഒരു കത്തെഴുതുമായിരുന്നു. ആ ഒരു കത്തിനു വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ഒരു കാലം
0: ഉണ്ടായിരുന്നു.
1: അപ്പൊ അതിനൊരു മധുരിമ ഉണ്ടായിരുന്നു, ഒരു കൂടുതൽ മധുരിമയുണ്ടായിരുന്നു. ഇപ്പോ എന്ന് പറഞ്ഞാല് ലോകം കൈക്കുമ്പിളിൽ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു ഫോണിൽ ഒതുങ്ങി.
0: ഇപ്പോ പുറത്തൊക്കെ ഉള്ളവരാണെങ്കില് വീട്ടില് ക്യാമറ വെച്ചിട്ടുണ്ടാവും, അവരുടെ ഫോൺ നോക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ എന്താ ചെയ്യണെന്നുള്ളതും അടുക്കളയിൽ എന്ത് ചെയ്യുന്നതും എല്ലാം കൃത്യമായിട്ട് അറിയാൻ
2: പറ്റും.
1: അതെ, അതിനകത്ത് വേറൊരു ഇതുണ്ട്. കാരണം പണ്ട് കാലത്തൊക്കെ ഈ ഒരുപക്ഷെ ഈ ലൈവ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ വീഡിയോ കോളൊന്നും ഇല്ലാതിരുന്ന കാലം, അല്ലെങ്കിൽ ഫോൺ കോൾ പോലും മൊബൈൽ ഫോൺ കോൾ പോലും ഇല്ലാതിരുന്ന കാലത്തൊക്കെ നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോ നമുക്കൊക്കെ വലിയൊരു ഇതായിരുന്നു. എല്ലാ വലിയൊരു
0: അതെ, കുറെ നാള് കാണാതിരുന്നതുകൊണ്ടും അല്ലെ. ഇനിയിപ്പോ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നെഞ്ചു പറിച്ചു പോകുന്ന ഒരു ഫീൽ ആയിരുന്നു അല്ലെ. ഇപ്പൊ എത്ര കാലമായി വെളിയിലായിട്ട്?
1: ഇരുപത്തിരണ്ട്
0: വർഷമാണല്ലേ. ഓ, അപ്പോ ഈ ഇത്തരത്തിലുള്ള ആ ഒരു ബന്ധങ്ങളുടെയൊക്കെ ഒരു ഒരു പെയിനൊക്കെ അത്രയും അനുഭവിക്കുന്നുണ്ടാവും, പല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ.
1: നമ്മള് പറഞ്ഞാലൊരു ഇങ്ങനെ ഈ രീതിയിലുള്ള
0: ടെക്നോളജി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ അറിയാം
1: ഉള്ളതുകൊണ്ട്. അതെ, അതിന്റെ ഒരു ഇപ്പൊ നാട്ടിലൊക്കെ വന്നാൽ അത്ര വലിയ ഇതൊന്നുമില്ല, ആൾക്കാരെ ഒന്ന് കണ്ട മന്തിരിഞ്ഞൊക്കെ ഇപ്പൊ ഒന്നും അത്രയുള്ളൂ, അങ്ങ് പോകുന്നു.
2: ഒരു വ്യത്യാസം മനസ്സിലാവുന്നല്ലേ പഴയ കാലവും ഇപ്പോഴും.
1: പക്ഷെ നമുക്ക് അതായത് നാടുമായിട്ടൊരു ഒരു ബന്ധം എന്ന് പറയുന്നത് അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വ്യക്തികളും മാത്രമല്ല,
0: ആ
1: അവിടുത്തെ അന്തരീക്ഷം, ആ പ്രകൃതി, അവിടെയുള്ള ഓരോ സംഭവങ്ങളും കൂടെ ചേർന്ന് നമ്മൾ കാണുമ്പോ അത്
0: മിസ്സിങ്ങാണ്. ഇതൊക്കെ ചേർന്ന ആ ഒരു ബന്ധമാണല്ലോ നമ്മളെല്ലാവരും തന്നെ അല്ലേ.
1: അതെ അതെ. അത് നമ്മളേത് നാട്ടിൽ പോയി

0: ഇനിയിപ്പോ എ ഐ ഒക്കെ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് അത് മാത്രം
1: ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാൻ പറ്റില്ല.
0: അതെ, ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് അതുകൊണ്ട് ടൂറിസം ഇൻഡസ്ട്രീസ് ഒക്കെ ഒരിക്കലും അതിന് കോട്ടം വരത്തില്ല. കാരണം ആളുകൾ എന്തെല്ലാം ടെക്നോളജി ഇരുന്ന് എത്രയുണ്ട് വർക്ക് ഫ്രം ഹോം ആണെന്ന് പറഞ്ഞാലും ഈ നമുക്ക് നാടുകൾ സന്ദർശിക്കാനും ആളുകളെ നേരിട്ട് മീറ്റ് ചെയ്യാനും ആ ഒരു ഒരു ഹസ്തദാനമാണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ഒരു ബന്ധമുണ്ട്.
2: എന്തായാലും ഞങ്ങളുടെ അരികെ ഇത്രയും ദൂരെ നിന്ന് ഞങ്ങളുടെ അരികെ എത്തിയതിൽ, ഈ അരികെ എന്ന പ്രോഗ്രാമിൽ വിളിച്ചതിലൂടെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം.
0: വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ. താങ്ക് യു സോ മച്ച്.
2: സന്തോഷമായിട്ടിരിക്കുക പ്രോഗ്രാമുകൾക്ക്. ഞങ്ങൾ അരികെ തന്നെയുണ്ട്.
0: തീർച്ചയായും.
2: ശരിയാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് എത്രയെല്ലാം ടെക്നോളജികൾ വന്നാലും ആ ഒരു ബന്ധം തന്നെയാണ്. അങ്ങനെ സമയം എന്താ, 10 മണി കഴിഞ്ഞ് 57:34 എന്ന് പറഞ്ഞപ്പോഴും 35:36 അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാലോ, പോകാം. ശരിക്കും വിഷ്ണുവിന് പോകണമെന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓരോരുത്തരുടെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ശരിക്കും സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ നിങ്ങളോടൊപ്പം ഇതുപോലെ അരികെ എന്ന പരിപാടിയിലൂടെ നിങ്ങളുടെ അടുത്തെത്തും. കേട്ടോണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5
1: മ്യൂസിക്കലി യുവേഴ്സ്.
2: കൂടെ ഞങ്ങളാണ് ഉണ്ടായിരുന്നത് അഞ്ജു, പീറ്റർ ആൻഡ്
1: വിഷ്ണുദാസ്.